ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ആണ്. കന്നി 10 2026 സെപ്റ്റംബർ 26 ശനിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. വായനയുടെയും ആശയത്തിന്റെയും ലോകം നമുക്ക് നൽകുന്നത് ജീവിതത്തിൽ പറന്നുയരാനുള്ള ചിറകുകളാണ്. നാം വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ധാരാളം സത്ചിന്തകളുണ്ട്. അത്തരം ചിന്തകളിലൂടെ രൂപപ്പെടുന്ന ആശയങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വായനയും ആശയ സ്വാംശീകരണവുമെല്ലാം മനസ്സിന് കിട്ടുന്ന ആഹാരങ്ങളാണ്. നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആശയങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾ വികസിക്കുകയും പ്രവൃത്തികൾ ഉണ്ടായി വരികയും ചെയ്യുന്നത്. മോശം രീതിയിലുള്ള ആശയങ്ങൾ ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ അത് അയാളെ നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നിടത്താണ് ഉയർന്ന ചിന്തകളുടെ കടന്നുവരവ് വ്യക്തി ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ. ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: രാവിലെ 8:30 ചൊല്ലിന്റെ ചില്ലകൾ, 10 ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 3 ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 സ്നേഹസ്പർശം, 8 ലിറ്റററി വേൾഡ്, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 26. നേതാവ് ഫിഡൽ കാസ്ട്രോയുടെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടന്നതും, സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുവാൻ സൗദി അറേബ്യ തീരുമാനമെടുത്തതും, ഒറ്റ വിക്ഷേപണത്തിൽ ISRO ചരിത്രം കുറിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 26. സെപ്റ്റംബർ 26 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 26. നേതാവ് ഫിഡൽ കാസ്ട്രോയുടെ UN 4:29 നീണ്ടുനിന്ന ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടന്നത് 1960 സെപ്റ്റംബർ 26. ഡ്രൈവിംഗ് നിരോധനം റദ്ദാക്കി ലൈസൻസ് നൽകുവാൻ സൗദി അറേബ്യ തീരുമാനമെടുത്തത് 2017 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് നാടുകടത്തിയത് 1910 സെപ്റ്റംബർ 26. ഒറ്റ വിക്ഷേപണത്തിൽ ഉപഗ്രഹങ്ങളെ 2 ഭ്രമണപഥത്തിൽ എത്തിച്ച് ISRO ചരിത്രം കുറിച്ചത് 2016 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. ിലെ ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് മ്യൂസ് നദി അർഗോൺ ഫോറസ്റ്റ് ആക്രമണം ആരംഭിച്ചത് സെപ്റ്റംബർ 26. ജർമ്മൻ സൈന്യത്തിന്റെ സമ്പൂർണ്ണ കീഴടങ്ങളിൽ ഫ്രഞ്ച് സൈന്യം സെഡാനും അതിന്റെ നിർണായക റെയിൽവേ ഹബും കീഴടക്കി. ദിവസവും 5 നീണ്ടുനിന്ന നിരാഹാര സത്യാഗ്രഹം മഹാത്മാഗാന്ധി അവസാനിപ്പിച്ചത് 1932 സെപ്റ്റംബർ 26. നിയമനിർമ്മാണ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ തൊട്ടുകൂടാത്തവർ എന്ന് മുദ്രണം ചെയ്തവരുടെ പ്രത്യേക അവകാശങ്ങൾ സംബന്ധിച്ച പൂനാ കരാർ ബ്രിട്ടീഷ് സർക്കാർ അംഗീകാരം നൽകിയതിനു ശേഷമായിരുന്നു മഹാത്മാഗാന്ധി സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. പ്രശസ്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ വിചക്ഷണനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ജനിച്ചത് 1820 സെപ്റ്റംബർ 26. ബംഗാളിലെ നവോത്ഥാനത്തിന്റെ നെടുംതൂണുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ ചരമദിനമാണ് ഇന്ന്. 1966 സെപ്റ്റംബർ 26 അദ്ദേഹം അന്തരിച്ചത്.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. വാർത്തകൾ വിശദമായി. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ദേശീയ സഹകരണ ഉപഭോക്തൃ ഫെഡറേഷൻ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മേഖലയിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സംരംഭങ്ങളും അമിത്ഷാ നാടിന് സമർപ്പിക്കും. അന്താരാഷ്ട്ര കർഷക വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടികൾ. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷങ്ങളിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയും ചടങ്ങിൽ അദ്ദേഹം കൈമാറും. ഗൾഫ്, ചെങ്കടൽ, കരിങ്കടൽ എന്നിവിടങ്ങളിൽ വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ 81-ാമത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ജീവനക്കാരെ അപായപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതയെ ന്യായീകരിക്കാനാവില്ലെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജൻസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2040 ആകുമ്പോഴേ സേവാസങ്കൽപ്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: രാജ്യത്ത് തൊഴിൽ ശക്തിയിൽ വ്യക്തത, സ്ഥിരത, തുല്യത എന്നിവ വളർത്തിയെടുക്കുന്നതിനും നിയമങ്ങളെ ആധുനീകരിക്കുന്നതിനുമാണ് തൊഴിൽ മന്ത്രാലയം നിയമങ്ങൾ ഏകീകരിച്ചത്. പരിഷ്കാരങ്ങൾക്കു കീഴിൽ 29 കേന്ദ്ര നിയമങ്ങൾ 4 കോഡുകളായാണ് സംയോജിപ്പിച്ചത്. കൃത്യവും സമയബന്ധിതവുമായ വേതനം നിയമം മുഖേന ഉറപ്പാക്കാൻ കഴിഞ്ഞു. വ്യവസായ ബന്ധ നിയമങ്ങളിലെ സങ്കീർണതകൾ ഒഴിവാക്കി സംഘടിത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാൻ പുതിയ തൊഴിൽ നിയമങ്ങൾക്ക് സാധിച്ചു. തൊഴിൽ മേഖലയിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി ും സുരക്ഷയും ആരോഗ്യവും വർദ്ധിപ്പിക്കാനും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ സഹായിച്ചു.
0: സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പദ്ധതിയുടെ ഡി പി ആർ 4 മാസത്തിനകം സമർപ്പിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. മന്ത്രി കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പ്രമുഖ മലയാളം തമിഴ് നടനും ഫിലിം ഫെസ്റ്റിവൽ ക്യൂറേറ്ററുമായ രവീന്ദ്രനെ ഗവൺമെന്റ് നിയോഗിച്ചു. തെന്നിന്ത്യൻ സിനിമയിൽ ശ്രദ്ധേയ സാന്നിധ്യമായ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ സിനിമയുടെ കലാപരവും സാങ്കേതികവുമായ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ പ്രിയങ്ക നായരാണ് വൈസ് ചെയർപേഴ്സൺ. നടൻ സലീം ഹസൻ, യുവ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാകും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റും ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്യും. അച്ചടിച്ച 90 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചതായി ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ അഞ്ജു കെ എസ് അറിയിച്ചു. ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയത് പാലക്കാട്ടാണ്. വിൽപ്പനയിൽ തൃശൂർ ജില്ല 2-ാം സ്ഥാനത്തും തിരുവനന്തപുരം ജില്ല 3-ാം സ്ഥാനത്തുമാണ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ആണവ നിരായുധീകരണം എന്ന ലക്ഷ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും സെപ്റ്റംബർ 26 ആണവായുധ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണി

0: ണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. പരിപാടിയുടെ ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം കേരള നിലയങ്ങൾ മലയാള പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് റൗണ്ടിൽ സുരുജി ഫൊഗാട്ട് കമൽജിത്ത് സഖ്യമാണ് 484.6 പോയിന്റ് റെക്കോർഡ് നേട്ടത്തോടെ സ്വർണം നേടിയത്. പുരുഷ 50 മീറ്റർ റൈഫിൾ 3P റൗണ്ടിൽ ടോമർ നീരജ് രുദ്രൻ ഷു സഖ്യം വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ചൈനയ്ക്കാണ് സ്വർണം. ഏഷ്യൻ ഗെയിംസിൽ വിവിധ ഇനങ്ങളിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. കേരളത്തിന് വേണ്ടി മെഡൽ നേടുന്ന കായിക താരങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ലെന്നും ഗവൺമെന്റ് കായിക താരങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും മന്ത്രി OJ ജനീഷ് പറഞ്ഞു. 68-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ഓഫീസ് കോഴിക്കോട് NIT ക്യാമ്പസിന് സമീപം ചിന്മയ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
1: കായിക താരങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകണമെന്ന ഗവൺമെന്റിന്റെ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന താരങ്ങൾക്കുള്ള പാരിതോഷികം പ്രഖ്യാപിച്ചത്. മെഡൽ നേടി തിരിച്ചെത്തുമ്പോൾ തന്നെ പാരിതോഷികം നൽകുന്നതിനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടിയ തിരുവമ്പാടി സ്വദേശി വിദർശ വിനോദിന് സർക്കാർ ജോലി നൽകുന്നതിനായി കായിക വകുപ്പ് മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ദേശീയ കളരിപ്പയറ്റ് അക്കാദമി സ്ഥാപിക്കുന്നതിനുള്ള പ്രപ്പോസൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ അത് ഉത്തര കേരളത്തിൽ സ്ഥാപിക്കുന്നതിനാണ് ലക്ഷ്യമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ കായിക സംഘാടക സമിതി ചെയർമാൻ MA റസാഖ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തീർത്ഥ പ്രശോഭിനെ ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു.
0: സ്പോർട്സ് കൌൺസിലുകളിലെ വിജിലൻസ് പരിശോധനയിൽ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി OJ ജനീഷ് പറഞ്ഞു. ഓപ്പറേഷൻ കളിക്കളം പരിശോധന സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ 3-ാം പതിപ്പിന് കണ്ണൂരിൽ തുടക്കമായി. ജവഹർ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FC എതിരില്ലാത്ത 1 ഗോളിന് തൃശൂർ മാജിക് FCയെ പരാജയപ്പെടുത്തി. ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആദ്യ പകുതിയുടെ 17-ാം മിനിറ്റിൽ സ്പാനിഷ് താരം അസിയർ ഗോമസ് അടിച്ചു കയറ്റിയ ഗോളിലൂടെയാണ് കണ്ണൂർ വാരിയേഴ്സ് വിജയം കൈപ്പിടിയിലാക്കിയത്. തൃശൂർ മാജിക് FCയുടെ പ്രതിരോധ താരം ഹെൻറി വരുത്തിയ പിഴവിൽ നിന്ന് ലഭിച്ച പന്ത് ലൈനിലൂടെ ഓടിക്കയറിയ ബോഗ്ദാൻ ബോക്സിൽ നിലയുറപ്പിച്ചിരുന്ന അസിയർ ഗോമസിന് ലക്ഷ്യം തെറ്റാതെ നൽകിയപ്പോൾ അസിയർ അത് ഗോളാക്കി മാറ്റുകയായിരുന്നു. സൂപ്പർ ലീഗ് കേരള 3-ാം സീസണിലെ ആദ്യ ഗോൾ നേടിയതോടെ അസിയർ ഗോമസ് 7 ഗോളുകളുമായി കണ്ണൂർ വാരിയേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി. സ്റ്റേഡിയം നിറഞ്ഞ ഫുട്ബോൾ പ്രേമികളെ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലെ മത്സരം. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. വൈകിട്ട് 7 മണിക്ക് കാലിക്കറ്റ് FC തിരുവനന്തപുരം കൊമ്പൻസ് FCയെ നേരിടും.
0: സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും കള്ളക്കടൽ കടലാക്രമണ സാധ്യതകളെ തുടർന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിലും തമിഴ്നാട്ടിലും കന്യാകുമാരി അടക്കം വിവിധ ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പും നൽകും. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം 4-ാം മൈലിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. അടൂർ സ്വദേശി അഭിഷേക് എസ് നായരാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾക്കുമെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്ന് മുതിർന്ന BJP നേതാവ് V. മുരളീധരൻ ആവശ്യപ്പെട്ടു. പാർട്ടി എറണാകുളം സിറ്റി ജില്ലാ ശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പഠന ശിബിരം സമാപിച്ചു. സമാപന സമ്മേളനം പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് തളിയിൽ പ്രവർത്തിച്ചു വരുന്ന സാധകം സംഗീത സഭയുടെ ദ്വൈമാസ സംഗീത കച്ചേരി നാളെ വൈകിട്ട് ചാലപ്പുറം കേസരി ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. സാധകം ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലം കുണ്ടറയിൽ ഇന്ന് തുടക്കം കുറിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. യുവ ഡോക്യുമെന്ററി ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഇന്ന് അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: രാവിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഏകദിന സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് കൊല്ലത്ത് തുടക്കം കുറിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി S.J. ഇന്ന് അഭിസംബോധന ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസ സാധ്യതയെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയുടെ

0: സൈനിക ഉപരോധം പിൻവലിച്ചാൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുമെന്ന് ഇറാൻ. മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അമേരിക്ക. ഏഷ്യൻ ഗെയിംസിൽ സുവർണ നേട്ടം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പുരുഷ വനിതാ കബഡി ടീമുകൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സംസ്ഥാനത്തെത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: നാളെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ രാവിലെ 11 മണിക്ക് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ബാലരാമപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്ന് കേരളത്തിലെത്തുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉച്ചയ്ക്ക് 2 മണിക്ക് കുണ്ടറയിൽ വനിതാ ശാക്തീകരണത്തിനായി സഹകരണ മേഖലയിൽ ആരംഭിക്കുന്ന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അമൃതപുരിയിൽ അമൃത് കീർത്തി പുരസ്കാര ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും.
0: ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിന്റെ ഉന്നതതല പൊതുചർച്ചയെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം പുനഃസ്ഥാപിക്കൽ, മാറ്റങ്ങൾ കൈകാര്യം ചെയ്യൽ, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 193 അംഗരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും പ്രധാനമന്ത്രിമാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന പൊതുസഭയിൽ പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള തങ്ങളുടെ നിലപാടുകൾ നേതാക്കൾ വ്യക്തമാക്കും. ഗൾഫ്, ചെങ്കടൽ, കരിങ്കടൽ മേഖലകളിൽ വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെ പൊതുസഭ സമ്മേളനത്തിൽ കപ്പൽ ഗതാഗതത്തിന്റെയും നാവികരുടെയും സുരക്ഷ സംബന്ധിച്ച ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്ന സംഘടനയുടെ ഉദ്ഘാടന യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഇന്ത്യയും ലൈബീരിയയും സംയുക്തമായി ചേർന്നുള്ള ഒരു പുതിയ സംരംഭം വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചു.
2: India and Liberia joined hands to propose the idea of establishing a group of friends that focuses on various aspects of maritime trade, safety and security of shipping and seafarers. This group of friends consists of major ship-owning member states, countries with the largest number of ship registries, and those who provide the maximum numbers to seafaring.
0: ജലസുരക്ഷ എന്നത് പൌരന്മാർ, സർക്കാർ, വ്യവസായ മേഖല തുടങ്ങി എല്ലാ പങ്കാളികളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ. ന്യൂഡൽഹിയിൽ നടന്ന 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരാചരണത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിരമായ ഫലങ്ങൾ കൈവരിക്കുന്നതിന് ജൽജീവൻ മിഷൻ, നമാമി ഗംഗെ, സ്വച്ഛ് ഭാരത് മിഷൻ, ജൽ സഞ്ജയ്, ജൻ ഭാഗീദാരി തുടങ്ങിയ പദ്ധതികളുടെ നടത്തിവെപ്പിൽ ജനപങ്കാളിത്തം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138th പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ഇന്ന് ആണവായുധ നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര ദിനം. ആണവായുധങ്ങൾ മനുഷ്യരാശിക്കുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ നിർമ്മാർജ്ജനമാണ് പ്രധാന ലക്ഷ്യം. 2013 ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയാണ് ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യുവ ഡോക്യുമെന്ററി ചലച്ചിത്ര പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാൻ കേരള സർക്കാർ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര അക്കാദമി, ഫിലിം സൊസൈറ്റികൾ, സർവകലാശാലകൾ, മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയെ കോർത്തിണക്കിയാകും പദ്ധതി നടപ്പിലാക്കുക. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് പുലർച്ചെ 2:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. തമിഴ്നാട്ടിലെ കന്യാകുമാരി, രാമനാഥപുരം, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ലക്ഷദ്വീപ് തീരങ്ങളിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി സ്വനിധിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങൾ.

0: ലേക്ക്.
1: രാജ്യത്തെ വഴിയോര കച്ചവടക്കാരെ പിന്തുണയ്ക്കുന്നതിനായി ആരംഭിച്ച പ്രധാന സംരംഭമാണ് പി എം സ്വനിധി. ഈടുരഹിത വായ്പകൾ നൽകുന്നതിന് പുറമെ വഴിയോര കച്ചവടക്കാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷയും ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതിനോടകം 1.12 കോടിയിലധികം വായ്പകൾ വിതരണം ചെയ്തു. നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി 75 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാർക്ക് ശക്തവും സുസ്ഥിരവുമായ ഉപജീവന മാർഗം ഉറപ്പാക്കുന്ന ഈ പദ്ധതി 2030 മാർച്ച് വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ കബഡി ടീമുകൾ നിലവിലെ സ്വർണ മെഡലുകൾ നിലനിർത്താൻ ലക്ഷ്യമിട്ട് ഇന്ന് ഫൈനൽ മത്സരത്തിനിറങ്ങും. ഫൈനലിൽ ഇരു വിഭാഗങ്ങളിലും ഇറാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. ബാഡ്മിന്റണിൽ 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ പി വി സിന്ധുവിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യസെൻ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതകളുടെ 1500 മീറ്റർ ഫൈനലിൽ പാരുൽ ചൌധരിയും പൂജയും ഇന്ത്യയ്ക്കായി മത്സരിക്കും. അതേസമയം പുരുഷ വിഭാഗം മാരത്തണിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം സാവൻ ബർവാൾ ചരിത്രം കുറിച്ചു. ഇതോടെ ഈ ഇനത്തിൽ ഒരു മെഡലിനായുള്ള ഇന്ത്യയുടെ 44 വർഷത്തെ കാത്തിരിപ്പിനാണ് വിരാമമായത്. ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയ ഗുൽവീർ സിംഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഗുൽവീർ സിംഗിന്റെ നേട്ടം രാജ്യത്തുടനീളമുള്ള യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ പുരുഷ വിഭാഗം ഓപ്പൺ മത്സരങ്ങളുടെ 9ാം റൌണ്ടിൽ ഡി ഗുഗേഷ് ജർമ്മൻ താരത്തെ പരാജയപ്പെടുത്തി പോയിന്റ് പട്ടികയിൽ രണ്ടാമതെത്തി. വനിതാ വിഭാഗത്തിൽ ദിവ്യ ദേശ്മുഖ്, വെന്തിക അഗർവാൾ എന്നിവരുടെ വിജയത്തോടെ ഇന്ത്യ 3-1 എന്ന സ്കോറിന് വിജയം ഉറപ്പിച്ചു. അമേരിക്കൻ സൈന്യം തങ്ങളുടെ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കുകയും ഇന്ധന ഉപരോധത്തിൽ ഇളവ് അനുവദിക്കുകയും ചെയ്താൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നുകൊടുക്കാമെന്ന് ഇറാൻ. അതിനൊപ്പം ലെബനനിലെ വെടിനിർത്തൽ പാലിക്കുകയും വേണമെന്ന് ഇറാൻ വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയാണ് ഈ നിർദ്ദേശം വിശദീകരിച്ചത്. അതേസമയം ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥരുമായി ഘടനാപരമായ ചർച്ചകൾ നടക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. എന്നാൽ ഈ നിർദ്ദേശത്തോട് ഗൾഫ് അറബ് രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ 3 ദിവസം നീണ്ട വാഷിംഗ്ടൺ സന്ദർശനം പൂർത്തിയായി. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ്വ്യവസ്ഥകൾ തമ്മിൽ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും വ്യാപാരം, നിർമ്മിത ബുദ്ധി, വിദേശനയം എന്നീ മേഖലകളിൽ സുപ്രധാന ചർച്ചകൾ നടന്നു. സന്ദർശനം വളരെ മികച്ചതായിരുന്നുവെന്നും കർഷകർ ഉൾപ്പെടെ എല്ലാവർക്കും ഇത് നേട്ടമുണ്ടാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം വീണ്ടും നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നു. ജർമ്മനിയിലുടനീളം 100-ൽ അധികം നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നു. ജർമ്മനിയിലുടനീളം 100-ൽ അധികം പ്രതിഷേധ പ്രകടനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വമേധയായുള്ള സൈനിക സേവനത്തിനായുള്ള പുതിയ നിയമം ഈ വർഷം ജനുവരിയിലാണ് പ്രാബല്യത്തിൽ വന്നത്. രാജ്യത്തെ ആദ്യത്തെ വിക്ടിം റൈറ്റ്സ് സെന്റർ പട്ടേൽ ഇന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉദ്ഘാടനം ചെയ്യും. വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് നിയമപരമായ അവകാശങ്ങളും അവശ്യ സഹായങ്ങളും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുകയാണ് ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഏകദിന സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് കൊല്ലത്ത് തുടക്കം കുറിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസ സാധ്യതയെ തുടർന്ന് കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലും ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിച്ചാൽ 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകുമെന്ന് ഇറാൻ. മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അമേരിക്ക. ഏഷ്യൻ ഗെയിംസിൽ സുവർണ നേട്ടം ലക്ഷ്യമിട്ട് ഇന്ത്യൻ പുരുഷ വനിതാ കബഡി ടീമുകൾ ഇന്നിറങ്ങും.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: തലമുറകൾ കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കട് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈ

ബേക്കൂൾ ജംഗ്ഷൻ കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനി ഗിരീഷ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ്, നമ്പൂതിരി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എൻ്റെ നമോവാക്കം. ചൊല്ലിൻ്റെ ചില്ലകൾ എന്ന പുതിയ

0: പരിപാടിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ചൊല്ലിന്റെ ചില്ലകൾ. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണല്ലോ. ഓരോ വിഷയത്തെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി അതിലൂടെ ആ വിഷയത്തെ അവതരിപ്പിക്കുകയാണ് ചൊല്ലിന്റെ ചില്ലകളിലൂടെ. ചൊല്ലിന്റെ ചില്ലകളിലെ ആദ്യ എപ്പിസോഡിൽ അമ്മ മഹത്വം. അമ്മ, ആ വികാരത്തിന്, ആ അനുഭവത്തിന് നിരവധി വർണ്ണനകൾ ഉണ്ട്. എത്ര പറഞ്ഞാലും തീരാത്തതാണത്. മാതാപിതാ ഗുരുദേവം എന്നാണല്ലോ. അതിലും പ്രഥമ പരിഗണന അമ്മയ്ക്കു തന്നെയാണ്. അമ്മയെയാണ് നമ്മൾ ആദ്യം വണങ്ങേണ്ടത്. അമ്മ തന്നെയാണ് പ്രത്യക്ഷ ദൈവം. അമ്മ എന്ന സങ്കല്പത്തെക്കുറിച്ചുള്ള ചില പഴഞ്ചൊല്ലുകൾ ഇതാ. പത്തമ്മ തമഞ്ഞാലും പെറ്റമ്മയാകില്ല. നമ്മൾ പലരെയും അമ്മ എന്ന് വിളിക്കും. ചിലപ്പോൾ ചിലരെ വളർത്തുന്നത് തന്നെ പെറ്റമ്മ ആകണമെന്നില്ല, പോറ്റമ്മയായിരിക്കും. പക്ഷേ എത്ര ചമഞ്ഞാലും ഹൃദയത്തിൽ ആയിരം അസ്ഥികൾ നുറുങ്ങുന്ന വേദന സഹിച്ച് ഭൂമിയിലേക്ക് ഇറക്കിവിട്ട അമ്മയോളം വരില്ല ആരും. അതാണ് പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആകില്ല. എന്നിട്ട് പലരും ചെയ്യുന്നതോ? നമ്മൾ ഏറ്റവും വാശി പഠിക്കുന്നത് അമ്മയോടല്ലേ? ദേഷ്യപ്പെടുന്നതും അവരോട് തന്നെയാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. ഈ ചൊല്ല് ഒരിക്കലെങ്കിലും യാഥാർത്ഥ്യമാക്കാത്തവർ വിരളമായിരിക്കും. പലരും അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അതാണ് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി, അതിൻ്റെ സവിശേഷത. മറ്റൊരു ചൊല്ല് നോക്കൂ. അമ്മ തല്ലിയാലും അമ്മയെ വിളിച്ചു കരയുക. കുട്ടിക്കാലത്ത് അമ്മയിൽ നിന്നും ശാസനയും ഇടയ്ക്ക് തല്ലും കിട്ടാത്തവർ ഉണ്ടാവില്ല. അമ്മ തല്ലിയാലും നമ്മൾ ആരെ വിളിച്ചാണ് കരയുന്നത്? അമ്മയെ തന്നെയാണ്. അതാണ് അമ്മ എന്ന പദത്തിന്റെ പ്രാധാന്യവും അമ്മ എന്ന സ്നേഹത്തിന്റെ ആഴവും. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പലർക്കും അമ്മയോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകുന്നു. സംസാരിക്കാൻ മടി, അമ്മ ഒരു പഴഞ്ചൻ ആണെന്നുള്ള തോന്നൽ. അമ്മയെ ദ്രോഹിക്കുന്ന മക്കൾ ഒട്ടും കുറവല്ല ഈ കാലത്ത്. യഥാർത്ഥത്തിൽ അമ്മ ശപിച്ചാൽ ഒരിക്കലും മക്കൾ ഗതി പിടിക്കില്ല. അമ്മയുടെ ശാപം അമ്മ ചത്താലും പോവില്ല എന്നാണ് ചൊല്ല്. പക്ഷേ എത്ര മക്കൾ ദ്രോഹിച്ചാലും ഒരിക്കലും സ്വന്തം മക്കളെ ശപിക്കാൻ ഒരമ്മയ്ക്കും ആവില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതാണ് അമ്മ, കൺകണ്ട ദൈവം. നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ് നമ്പൂതിരി. സാങ്കേതിക സഹായം ശ്യാംദാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: പാറു, നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ. അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ഓൺ എയർ സീറ്റിൽ നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ.
1: ഗുഡ് മോർണിംഗ് പാർവതി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉള്ളൊരു ദിവസമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളെ കേൾക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇരിപ്പുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യൂഷ്വലി നമ്മുടെ ലിസണേഴ്സിനെല്ലാം നമ്മൾ നല്ലൊരു ശുഭചിന്ത അല്ലേ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് കൊടുക്കും. അവരുടെ ഒരു ഒരു ലൈഫ് സ്കില്ലെന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇങ്ങനെ സ്റ്റോറി ചെയ്ത് വെച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പാർവതി, നമുക്ക് എല്ലാവരും നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? പക്ഷെ പലപ്പോഴും നമ്മളങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മൾ കെയർലെസ് ആവാറുണ്ട്. നമ്മൾ വേണ്ട വിധത്തിൽ നമ്മളുടെ ആ ഡ്രസ്സിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നമ്മളൊരാളിനെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുമ്പോഴും തന്നെ അവരുടെ വേഷവും അവരുടെ വൃത്തിയൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെടും അല്ലേ? കാരണം വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മറയ്ക്കാനുള്ളത് മാത്രമല്ല, അത് നമ്മുടെ ഒരു ഒരു പേഴ്സണാലിറ്റി റിവീൽ ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണ് അല്ലേ? നമ്മുടെ ഒരു വ്യക്തിത്വം അവതരിപ്പിക്കുന്ന ഒരു മാർഗം കൂടിയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് വസ്ത്രം ധരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിനൊപ്പം നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിലും വലിയ മാറ്റം ഉണ്ടാകും അല്ലേ? നമ്മൾ ഓരോ ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് പ്രത്യേകിച്ചും ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് സ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ നമ്മൾ ചൂസ് ചെയ്യണം. അതുപോലെ നമ്മൾ പോകുന്ന ഒരു ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ ചിലപ്പോൾ ഒരു വളരെ ഫോർമൽ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുമായിരിക്കാം, ചിലപ്പോൾ ഇൻഫോർമൽ ആയിട്ടുള്ളൊരു കാര്യമായി ഒന്നുമില്ല, ചിലപ്പോൾ നമ്മൾ തൊട്ടടുത്തൊരു കടയിലേക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകുന്നൊരു സമയമായിരിക്കാം. എന്താണെങ്കിലും അതിനനുയോജ്യമായിട്ടുള്ളൊരു വസ്ത്രധാരണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ ആത്മവിശ്വാസത്തിനെ അത് കൂട്ടും എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പം വില കൂടിയ വസ്ത്രങ്ങളൊക്കെ വേണം എന്നൊന്നും ഇല്ല, നമ്മൾ അതൊന്നും അല്ല പറയുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ ഫാഷൻ്റെ പിന്നാലെയൊക്കെ പോകും. ഇപ്പോൾ ഫാഷൻ പുതിയ ട്രെൻഡൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ചേരുന്നതായിരിക്കത്തില്ല അത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു കോമാളിയായി പോകും അല്ലേ? എന്തെങ്കിലുമൊക്കെ കണ്ട് ആരെങ്കിലുമൊക്കെ ഇട്ടേക്കുന്നൊക്കെ അതുപോലെയൊക്കെ വാങ്ങിച്ചിടുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം വൃത്തിയും വസ്ത്രത്തിൻ്റെ ഒരു ഫിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ സന്ദർഭത്തിന് അനുയോജ്യമായിട്ടും ഒക്കെ നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക. ആ ഒരു ഡ്രസ്സിങ് സെൻസ് എന്ന് പറയുന്നത് ഉണ്ടാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പം നമുക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ച് പാർവതി കണ്ണാടി നോക്കുമ്പോൾ പാർവതിക്ക് എന്ത് തോന്നുന്നു?
2: എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നുന്നു
1: അല്ലേ?
2: കൊള്ളാല്ലേ എന്നൊരു ലുക്ക് ഉണ്ടല്ലോ.
1: അതെ അതെ, കൊള്ളാം, നമുക്ക് ചേരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ത്രൂ ഔട്ട് ദ ഡേ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളും അല്ലേ, നമ്മൾ ആരോട് സംസാരിക്കുന്നു അല്ലെ, നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു അല്ലെ, ഇപ്പൊ സ്കൂളിലോ കോളേജിലോ പോകുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെ എന്തെങ്കിലും ജോലി എടുക്കുന്നവരാണ്, അവർക്ക് എല്ലാവർക്കും അന്നത്തെ ദിവസം ആ ഒരു വസ്ത്രധാരണത്തിന്റെ ഒരു കോൺഫിഡൻസ് ത്രൂ ഔട്ട് ദ ഡേ അവരിങ്ങനെ ക്യാരി ചെയ്തുകൊണ്ടേ ഇരിക്കും. അവരുടെ എല്ലാ പ്രവൃത്തികളിലും അതിങ്ങനെ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും അല്ലെ? അപ്പം ഞാൻ നന്നായിട്ട് ഇന്ന് ഒരുങ്ങിയിട്ടുണ്ട്, ഇന്ന് എന്നെ കൊള്ളാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും വേണ്ടേ?
2: തീർച്ചയായും.
1: അപ്പൊ അതുകൊണ്ട് ഇന്ന് അതാണ് ഇന്ന് നമ്മുടെ പോസിറ്റീവ് തോട്ടായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ അത് മുഴുവൻ വ്യക്തിത്വം അല്ല, ഒരു നല്ലപോലെ വസ്ത്രം ധരിച്ചാൽ മാത്രം പോരാ, പക്ഷേ അതൊരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ നമ്മളെ തന്നെ ഇംപ്രസ് ചെയ്യുകയാണ് നമ്മൾ നല്ലൊരു കംഫർട്ടബിളായിട്ട് നല്ല ഫിറ്റിംഗ് ഉള്ളൊരു വസ്ത്രം നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിലൊരു പ്രത്യേക ശ്രദ്ധ വയ്ക്കുക. ഇപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ആയാലും അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴായാലും എപ്പോഴും നമ്മുടെ വസ്ത്രധാരണം, പ്രത്യേകിച്ച് നമ്മളെ സ്ത്രീകളെ ഏറ്റവും വൃത്തികേടാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? നമ്മുടെ മുടിയാണ് അല്ലേ?
2: അതെ,
1: നമ്മുടെ മുടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ വൃത്തികേടാവും അല്ലേ?
2: പുരുഷന്മാരെ
1: ലുക്കേ മാറും. പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വലിയ പ്രശ്നം വരുന്നില്ല.
2: അപ്പൊ സ്ത്രീകളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതും സ്ത്രീകളാണല്ലേ. ഒരു ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ പോകണം, എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൂടുതലും കുറച്ചും കൂടെ ടൈം എടുത്ത് സ്പെൻഡ് ചെയ്യുന്നത് സ്ത്രീകളാണ്.
1: അതെ അതെ,
2: കാര്യം അവർക്കാണ് അത് ആവശ്യം. കാരണം നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് എവിടെയെങ്കിലും പോയി ആ ഒരു ഹായ്

0: എന്ന് പറഞ്ഞിട്ട് അത് ഒരു സൊസൈറ്റിയിലേക്ക് ഇട്ടിട്ട് പോയിട്ട് അവിടെ നിന്ന് പിന്നെ ആ ഡ്രസ്സ് പിടിച്ച് നേരെ പിടിച്ചിരിക്കാനോ, അത് നമ്മുടെ കോൺഫിഡൻസിനെ ഒന്നുകൂടെ കുറയ്ക്കത്തേ ഉള്ളൂ. ആ ഒരു ലെവല് നമ്മളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ കരുതി നമ്മളുടെ അവിടെ ടച്ച് ചെയ്ത് നോക്കുക, ഇവിടെ പിടിക്കുക എന്നൊക്കെ പറയുക എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നുകൂടെ കുറയ്ക്കുകയും ചെയ്യണം. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് പോകാം, എനിക്കിത് കുഴപ്പമില്ല എന്ന് തോന്നിയാൽ മാത്രം ആ ഡ്രസ്സ് ചെയ്യുക, അങ്ങ് ഇറങ്ങുക. അല്ല, ഇട്ടിട്ട് പോയതിന് ശേഷം പിന്നെ ഒരു കരുതൽ അവിടെ നോക്കുക.
1: അതേപോലെ നമ്മൾ മറന്നേക്കും. അപ്പൊ പാർവതി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങൾ എന്നെ പഠിപ്പിച്ച ഒരു സാറ് ക്ലാസ്സിൽ പറയുമായിരുന്നു, നമ്മളിങ്ങനെ വസ്ത്രധാരണത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ഒരിക്കൽ ആ സാറ് പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. അപ്പൊ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് ടേക്ക് യുവർ ഓൺ ടൈം, ഇഷ്ടം പോലെ സമയമെടുത്ത് നമ്മൾ ഒരുങ്ങുക. ആ ഒരുങ്ങി കഴിഞ്ഞാൽ വൺസ് യു ഹാവ് കംപ്ലീറ്റഡ് ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ് എന്നാണ്. പിന്നെ നമ്മൾ അതിനെ വിട്ടേക്കുക, പിന്നെ ഇതിനകത്ത് പിടിച്ച് മുടി പിടിച്ച് സാരി പിടിച്ച് അല്ലെങ്കിൽ ഡ്രസ്സി പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ നമ്മളുടെ കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ തോന്നുന്നത്. അപ്പം once you have done it forget about it, പക്ഷേ ചെയ്യുമ്പോൾ take your own time, ഇഷ്ടം പോലെ സമയമെടുത്ത് നന്നായിട്ട് ഒരുങ്ങുക, അത് കഴിഞ്ഞിട്ട് മറന്നേക്കുക അതിനെ പറ്റി അല്ലേ.
0: അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണല്ലോ ഡ്രസ്സ് കൂടുതൽ, അപ്പം ഓൺലൈൻ നോക്കുമ്പോൾ ആ ഇട്ടിരിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ആ ഡ്രസ്സ് നല്ല സ്യൂട്ട് ആയിരിക്കും. ഓർഡർ ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോഴും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇട്ടിട്ട് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ അവർ നോക്കുന്നുണ്ടോ, നമ്മുടെ ഇവിടെ കാണുന്നുണ്ടോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഒരു കുറച്ച് ടൈം എടുത്താലും നമുക്കായിട്ടൊരു സമയം എടുത്താലും നമുക്ക് പറ്റുന്ന, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എവിടെയെങ്കിലും നിവർന്നിങ്ങനെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ദിവസം എന്നല്ല, നമുക്ക് എപ്പോഴും അതൊരു മെമ്മറബിൾ ആയിട്ട്.
1: അത് മാത്രമല്ല, നമ്മുടെ ഒരു ശീലമാക്കി മാറ്റുകയും വേണം. ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ അല്ലാതെ നമ്മളെപ്പോഴും നല്ല വൃത്തിയായി വസ്ത്രധാരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ശുഭചിന്ത അതാണ്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും ആ ഒരു കാര്യത്തിൽ ഇച്ചിരി അലസരായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരൊക്കെ അതൊന്ന് മനസ്സിൽ വെക്കുക അല്ലേ. ഇനി ഡ്രസ്സ് ചെയ്യുമ്പോൾ ആ കാര്യം എപ്പോഴും നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക.
0: വീട്ടിൽ നിൽക്കുമ്പോഴും,
1: അതെ അതെ,
0: വീട്ടിൽ നിൽക്കുമ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വീട്ടിലെ ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ഇന്ന് തന്നെ പോയി കണ്ണാടിയൊക്കെ നോക്കി ഞാൻ നല്ലപോലെയാണ് ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നത്, അടുക്കളയിലാണെങ്കിലും നല്ല വൃത്തിയായിട്ടൊക്കെ അങ്ങ് നിൽക്കുക.
1: അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നമ്മൾ ഇന്ന് ഈ പറഞ്ഞൊരു കാര്യത്തിനെ പറ്റി എന്തെങ്കിലും നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ പറയാനുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇന്ന് നമുക്ക് നമ്മളുടെ വാട്സപ്പ് നമ്പറായ 8848558585 ഞങ്ങളെ അറിയിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ പോരട്ടെ, മെസ്സേജിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ പർവതി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ അമൃതപുരി ഒരുങ്ങിയിരിക്കുകയാണ്, നമ്മുടെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട്. അപ്പം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മളെ കൊല്ലക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ ഗതാഗത ക്രമീകരണമാണ് കൊല്ലത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കുണ്ടറ മുതൽ എഴുകോൺ വരെ ഗതാഗത ക്രമീകരണം ഉണ്ടാകും. അതുപോലെ തന്നെ ചിന്നക്കട മുതൽ 6 മുറിക്കട വരെയുള്ള റോഡിൽ വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വാഹനങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാഹനം ഉപയോഗിച്ച് മാറ്റുമെന്നും പോലീസൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് ഇന്നത്തെ ഗതാഗത നിയന്ത്രണങ്ങളുണ്ട് കൊല്ലത്ത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ എവിടെയെങ്കിലും പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം അതിൻ്റെ പ്രത്യേക ക്രമീകരണങ്ങളെ പറ്റിയുള്ള വിശദ വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ അക്കോർഡിംഗ്ലി നിങ്ങളുടെ യാത്രകളൊക്കെ. അപ്പം അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി നാളെ എത്തുന്നുണ്ട്, അമിത്ഷാ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നാളെയും ഒക്കെ ഈ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ യാത്രകളൊക്കെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അപ്പം ഇന്ന് നമുക്ക് ഈ മാതാമൃതാനന്ദമയിയുടെ ബർത്ത്ഡേയെ പറ്റി പറയുമ്പോൾ വലിയ ആഘോഷമാണ് അമൃതപുരിയിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പം 50 കോടിയുടെ സേവന പദ്ധതികളാണ് അമ്മ ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അപ്പം അമൃതാനന്ദമയിയുടെ ജന്മദിനത്തിൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ സാധാരണ എല്ലാ വർഷവും അവർ ഡിക്ലെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും അതുപോലെ 50 കോടി രൂപയുടെ ജീവകാരുണ്യ പദ്ധതികൾക്ക് മഠം ഇന്ന് തുടക്കം കുറിക്കും. അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സൗജന്യ അവയവമാറ്റ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള ചികിത്സാ സഹായത്തിന് വേണ്ടി 20 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ മഠത്തിന് കീഴിലുള്ള സ്വാശ്രയ സംഘങ്ങൾക്കുള്ള ധനസഹായം തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ കടൽ ക്ഷോഭത്തെ തുടർന്ന് നീണ്ടകരയിലും മുതലപ്പുഴയിലും ഉണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിനും

0: ധനസഹായ പ്രഖ്യാപനം എന്നിവ നടക്കും. അപ്പം പ്രധാന ചടങ്ങിന് ശേഷം സമൂഹ വിവാഹവും ഉണ്ടാകും അല്ലെ. എന്തായാലും ഒത്തിരി നല്ല വളരെ നമുക്ക് മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരുപാട് സേവന പദ്ധതികളാണ് അമ്മ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ വേണം അല്ലെ,
1: ഓരോ വർഷവും ഓരോ ഡിക്ലെയർ ചെയ്യാറുണ്ട് എപ്പോഴും. അപ്പോ ആ സമയത്ത് എന്താണോ എന്നുള്ള രീതിയിലാണ് എപ്പോഴും, അതായത് അമൃത ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള ഒരു എപ്പോഴും എല്ലാ വർഷവും കാണാറുണ്ട്. അപ്പൊ ഇത്തവണ അത് അവയവ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്.
0: അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണം, സേവന പദ്ധതികൾക്ക് വേണം നമ്മൾ എപ്പോഴും തയ്യാറാകാൻ, നമ്മുടെ കയ്യിൽ കുറച്ച് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ. അപ്പൊ ഈ കുറച്ച് ദിവസത്തിന് മുമ്പൊക്കെ നമ്മളിപ്പോ രണ്ടുമൂന്ന് ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ശബരിമലയിലെ അയ്യപ്പന്റെ എന്താണ് കിരീടം മോഷണം പോയി എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പം അത് ഇതുമായിട്ട് നമ്മളെ യോജിപ്പിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ദൈവങ്ങൾക്ക് കിരീടത്തിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അല്ലെ. കാറിന്റെ ആവശ്യമില്ല, വില കൂടിയ ആഭരണങ്ങൾ, വലിയ വജ്രങ്ങൾ അല്ലെങ്കിൽ സ്വർണം ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പകരം ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ പൈസ കൂടുതലുണ്ട് എങ്കിൽ, നമുക്ക് ചെലവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെ, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചികിത്സാ സഹായം ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരു വലിയൊരു സർജറി ഒക്കെ നടത്താനായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലെങ്കിൽ അതുപോലെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നല്ല സ്കൂളുകൾ ഉണ്ടാക്കാം, നല്ല വായനശാലകൾ ഉണ്ടാക്കാം അല്ലെ, ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതിനൊക്കെ വേണ്ടി പണം ചെലവാക്കുക, അല്ലാതെ ഇങ്ങനെ അമ്പലങ്ങളിൽ വെറുതെ ആൾക്കാർക്ക് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കിരീടങ്ങളും കാര്യങ്ങളും സംഭാവന ചെയ്യാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ അഭിപ്രായം ഉണ്ടാവും അല്ലെ, അവരൊക്കെ മെസ്സേജ് ചെയ്യട്ടെ. നിങ്ങളുടെ മെസ്സേജസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ എനിക്ക് ഒന്ന് പാർവതി, നമുക്ക് ബ്രേക്കിനുള്ള സമയമായി
1: തോന്നുന്നു.
0: നമുക്കൊരു ബ്രേക്ക് ആണ്, അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിക്കാം. ഇന്ന് ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. അപ്പൊ ശ്രീലക്ഷ്മി ഇപ്പൊ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരും. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനമൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസ്ണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇടവേളയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം പാർവതിയാണ്. ഞങ്ങളെ ടെക്നിക്കലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രീലക്ഷ്മിയാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ പാർവതി, നമുക്ക് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള ഇതാണ്. RBIയുടെ ഒരു അറിയിപ്പാണ്. September 28, 29, 30 എന്നീ ദിവസങ്ങളിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാങ്കുകൾ. അപ്പോൾ അതുകൊണ്ട് നാളെ 27-ാം തീയതി പ്രവൃത്തി ദിനമായിരിക്കും. അപ്പോൾ അത് പൊതുജനങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ബാങ്കിങ് ഇടപാടുകൾ ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇല്ലാതാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പം 28, 29, 30 ദിവസങ്ങളിൽ പണിമുടക്കായിരിക്കും. നാളെ ഞായറാഴ്ച ബാങ്ക് പ്രവൃത്തി ദിവസമായിരിക്കും. അതുപോലെ തന്നെ പണിമുടക്ക് ദിവസങ്ങളിൽ ATM ചാർജും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും തിങ്കൾ മുതൽ ബുധൻ വരെ 3 ദിവസവും ബാങ്കുകൾ പ്രവർത്തിക്കാത്തതിനാൽ ഇടപാടുകൾ നടത്താനാവാതെ നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോൾ ഇത് സംബന്ധിച്ച നിർദ്ദേശം എല്ലാ ബാങ്കേഴ്സ് സമിതി എല്ലാ ബാങ്കുകൾക്കും കൈമാറിയിട്ടുണ്ട്. ATMകളിൽ അതുപോലെ തന്നെ പണവും ഉറപ്പാക്കണമെന്ന് സംസ്ഥാനത്തെ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ആ കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. എന്തെങ്കിലും അത്യാവശ്യ ബാങ്ക് ഇടപാടുകൾ നടത്താനുണ്ടെങ്കിൽ നാളെ ബാങ്ക് പ്രവൃത്തി ദിവസമായിരിക്കും. അതായത് 27-ാം തീയതി
1: അല്ലെ,
0: 27-ാം തീയതി ഞായറാഴ്ച നാളെ ബാങ്ക് പ്രവർത്തിക്കും. അപ്പോൾ അത്യാവശ്യ എന്തെങ്കിലും കാര്യങ്ങൾ, ബാങ്കിങ് ഇടപാടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെയുള്ള 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബാങ്ക് അവധിയായിരിക്കും. അപ്പം നമുക്കറിയാം ഒരുപാട് പേർക്ക് അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഡെയിലി അല്ലേ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ. കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസമൊക്കെ ഇല്ലാതാവുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേകിച്ചും ബിസിനസ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസൊക്കെ ഡെയിലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. എല്ലാ ദിവസവും ഇപ്പോൾ ബാങ്കിൽ പോയി ഇടപാടുകൾ നടത്താത്ത ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊന്നും വലിയ പ്രശ്നം വരത്തില്ല. പക്ഷേ അല്ലാതെ ഉള്ള ഒരുപാട് ബിസിനസ്സുകാരും അല്ലാതെ ഉള്ള ഇപ്പോൾ ഈ ഓൺലൈനിൽ തന്നെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തന്നെയും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലൊന്നും ബാങ്കിനെ അപ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റാത്തൊരവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കുക. നാളെ ബാങ്ക് വർക്കിംഗ് ആണ്. അത്യാവശ്യ ഇടപാടുകൾ നാളെ പോയി ബാങ്കിൽ പോയി ചെയ്യാവുന്നതാണ് അല്ലേ.
1: ഈ പണിമുടക്കെല്ലാം കഴിഞ്ഞിട്ട് അതായത് ഒന്നിന് ബാങ്കുകൾ സാധാരണ ഗതിയിൽ പ്രവർത്തിക്കും, പക്ഷെ രണ്ടിനും പൊതു അവധിയാണ് ബാങ്ക്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എങ്ങനെയാന്നൊക്കെ ഉള്ള രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമായിരിക്കും.
0: അതെ അതെ, അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ നാളെ ഞായറാഴ്ച സാധാരണ ബാങ്ക് അവധിയുള്ള ദിവസമാണ്, പക്ഷെ നാളത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നാളെ വർക്കിംഗ് ആണ്. അപ്പോൾ നാളെ ബാങ്കിൽ പോകാം അല്ലേ.
1: അപ്പോൾ ടീച്ചർ, ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല.
0: ആ അതാണ്, ഇന്ന് നമുക്കൊരു കുസൃതി ചോദ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പൊ ഇന്ന് കുസൃതി ചോദ്യം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അത് കൊടുക്കാം അല്ലേ. അപ്പൊ എല്ലാരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫണ്ണി ക്വസ്റ്റ്യൻ. ഇതാണ് എനിക്ക് ആൻസർ ആയിട്ട് എല്ലാരും പറഞ്ഞു തരേണ്ടുള്ളത്. ഒരു ആനിമലിന്റെ പേരാണ്, ഒരു മൃഗത്തിന്റെ പേരാണ്. അപ്പം ഈ മൃഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ പേര് നിങ്ങൾ മലയാളത്തിലാണ് പറഞ്ഞു തരേണ്ടുള്ളത്. അപ്പൊ മലയാളത്തിലുള്ള ഈ മൃഗത്തിന്റെ പേരിന് 2 അക്ഷരം മാത്രമേ ഉള്ളൂ, 2 മലയാള അക്ഷരം മാത്രമേ ഉള്ളൂ. അതിൽ ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് ഒരു നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണ്. 2-ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഒരു ഹിന്ദി വാക്കാണ്. ഈ 2 അക്ഷരം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഈ മൃഗത്തിന്റെ പേര് വരുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കുക. ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കണോ?
1: ഒന്നുകൂടെ
0: പറയണം അല്ലെ, ഒന്ന് ക്ലിയർ ആയില്ല എന്ന്
1: തോന്നുന്നു.
0: ചെറിയൊരു കൺഫ്യൂഷൻ എവിടെയോ ഉണ്ട്. അപ്പൊ ഒരു ആനിമലിന്റെ പേര് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇതാണ് ക്ലൂ അത് കണ്ടുപിടിക്കാനുള്ളത്. 2 അക്ഷരം മാത്രമുള്ള ഒരു ആനിമൽ, അതിലെ ആദ്യത്തെ മലയാളമാണ്. മലയാളം വാക്ക്, എല്ലാവരും ഇംഗ്ലീഷിലോട്ടൊന്നും പോകണ്ട, മലയാളം വാക്കാണ്. അപ്പോൾ ഇത് ആദ്യത്തെ ആ അക്ഷരം, മലയാള അക്ഷരം എന്ന് പറയുന്നത് ഒരു നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ ഈ മോഡേൺ ആയിട്ടുള്ള ലോകത്ത് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതാണ് ഒരു ചെറിയ ക്ലൂ. പിന്നെ 2-ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഒറ്റയ്ക്കെടുത്ത് പറഞ്ഞാൽ അതൊരു ഹിന്ദി വാക്കാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പം എല്ലാവരും നമ്മുടെ ബുദ്ധിയുള്ള ലിസണേഴ്സ് ആണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇവരെ ഓൾറെഡി നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് എല്ലാവരും ഇപ്പൊ റെഡിയാണ്. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ നമ്മളുടെ വാട്സ്ആപ്പ് നമ്പർ ആയ 8848585 ലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ.
1: ടീച്ചർ നമുക്ക് അതൊക്കെ പയ്യെ വായിക്കാം. ടീച്ചർ ക്വസ്റ്റ്യൻ കൊടുത്ത ഉടൻ തന്നെ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ പയ്യെ വായിക്കാം. അപ്പൊ നമുക്ക് ഇന്നലെ രാത്രിയൊക്കെ എല്ലാവർക്കും ഇങ്ങനെ അലേർട്ട് ഒക്കെ വന്നിട്ടുണ്ടാവും.
0: പേടിച്ചു വരുന്നുണ്ടോ?
1: ചിലപ്പോ എല്ലാവരും ഒന്ന് മയങ്ങാൻ ഇങ്ങനെ കിടക്കുന്ന ഒരു സമയമൊക്കെ ആയിരിക്കും. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അലേർട്ട് ഒക്കെ കേട്ടിട്ട് എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ടാവും. ഞാൻ ശരിക്കും നന്നായിട്ടൊന്ന് പേടിച്ചായിരുന്നു.
0: ഫോൺ പൊട്ടിത്തെറിക്കാൻ പോവുകയാണോ അല്ലെ, ഞാൻ പെട്ടെന്ന് അതാണ് ഓർത്തത്. എന്റെ കയ്യിലിരിക്കുകയായിരുന്നു ഫോൺ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു, സാധാരണ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോള് വരികയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു എന്തോ ഒരു ശബ്ദം അതിനകത്തുനിന്ന് നമുക്ക് അറിയാൻ പറ്റുമോ, ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ഇത് അതൊന്നും അല്ലാതെ പെട്ടെന്നുള്ളൊരു ഇത് കേട്ടപ്പോ പെട്ടെന്ന് ഞെട്ടിപ്പോയി അല്ലേ.
1: അതെ. അപ്പൊ എന്താണ് ആ ഞെട്ടലെന്ന് വെച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശമായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതെ. അതോടൊപ്പം തന്നെ കേരള തീരത്ത് രണ്ട്, അതായത് ഇന്ന് 26 രണ്ട് 30 മുതൽ, അതായത് ഉച്ചയ്ക്ക് 2:30 മുതൽ പുലർച്ചെ 2:30 വരെ 1.0 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കയറുമെന്നാണ് പറയുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കുക.
0: അതെ അതെ. അപ്പൊ അതായിരുന്നു ഇന്നലെ നമ്മുടെ ആ ഒരു പെട്ടെന്നുണ്ടായ ഒരു അലേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേകിച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പെട്ടെന്ന് വെള്ളം കയറാനൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു അലേർട്ട് പ്രത്യേകിച്ചും അങ്ങനെയുള്ള മേഖലകളിൽ താമസിക്കുന്ന ആൾക്കാർ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
1: അതെ. മത്സ്യബന്ധന യാനങ്ങൾ, അതായത് ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അതായത് ബീച്ച് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തൽക്കാലം യാത്രയ്ക്ക് ഒന്ന് ഒഴിവാക്കുക. കാരണം വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് യാത്രയ്ക്ക് ഒന്ന് ഒഴിവാക്കുക എന്നാണ് പറയുന്നത്.
0: അപ്പൊ അതുപോലെ പാർവതി, നമ്മുടെ ഒരു ശ്രോതാക്കൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും. നമ്മൾ ബാങ്കിന്റെ കാര്യം പറഞ്ഞപ്പോഴ് ഈ തുടർച്ചയായിട്ട് 3 ദിവസങ്ങളിൽ അവധിയായതിനാൽ നമുക്ക് ഈ ഓൺലൈൻ സേവനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമോ എന്ന്. ഇപ്പം നമ്മൾ കൂടുതലും ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം അത് ബാങ്ക് പ്രത്യേകം RBI അറിയിച്ചിട്ടുണ്ട്. എല്ലാ ബാങ്കുകളുടെയും IT വിഭാഗം കൃത്യമായി പ്രവർത്തിക്കും. ഓൺലൈൻ സേവനങ്ങളെ സമരം ബാധിക്കില്ല എന്നുള്ള കാര്യം. അപ്പം അതും എല്ലാവരും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. IT വിഭാഗം കൃത്യമായിട്ട് ഈ ദിവസങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ശ്രോതാക്കൾക്ക് വീണ്ടും നമ്മൾ ഒന്നും കൂടി നമുക്ക് അറിയിക്കാനുള്ള കാര്യം. ഈ ബാങ്കിങ് സേവനങ്ങൾ ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ നമ്മളുടെ സവാളയുടെ വിലയൊക്കെ ഇങ്ങനെ ഉയരുകയാണല്ലേ.
1: അപ്പൊ
0: നമ്മള് വേനലിൽ വാടി സവാള ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കരയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. അല്ലാതെ തന്നെ സവാള അരിയുമ്പോൾ നമ്മളിങ്ങനെ കരയാറുണ്ട്. അപ്പൊ ഇനി വില കേട്ടാൽ നമ്മൾ കരഞ്ഞ് പൊടിച്ചു പോവും. അപ്പൊ അങ്ങനെയാണ് സവാളയുടെ വിലയൊക്കെ. അപ്പൊ നമുക്ക് അതിന് പകരമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക അല്ലേ.
1: അപ്പൊ
0: സവാള ചേർക്കാതെയുള്ള കറികൾക്ക് വേണ്ടിയിട്ടുള്ള ആലോചനകളിലാണ് ഇപ്പൊ പലരും. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഹോട്ടലുകാരൊക്കെയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് അല്ലേ. അവർക്ക് സവാള ഇല്ലാത്തൊരു കറി ഇല്ല.
1: ഒന്നാമത്തെ അവർ ഗ്യാസിന്റെ വില കേട്ട് തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ അതോടൊപ്പം ഇനി സവാളയും കൂടെ വില കേൾക്കുമ്പോ തന്നെ അവര് ഞെട്ടാൻ സാധ്യതയുണ്ട്.
0: അതെ
1: അതെ. ഇപ്പൊ നമുക്ക് നിലവില് സവാള കിലോയ്ക്ക് 70 രൂപയാണ് വിൽക്കുന്നത്. ഇനിയിപ്പോ അതിൽ നിന്നൊക്കെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കാര്യം വേനലില് വാടി സവാളയിൽ ഇങ്ങനെ വില ഉയരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ വേനൽക്കാലത്തിന്റെ ഒരു മാറ്റമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അപ്പൊ അതുകൊണ്ട് എല്ലാരും അത് പ്രത്യേക റെസിപ്പികളൊക്കെ ഇനിയിപ്പോ തയ്യാറാക്കുക. സവാള ഇല്ലാതുള്ള കറികൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ. അപ്പൊ കറിക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു തിക്നെസ് ഒക്കെ കൂട്ടാൻ

0: അങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് സവാളയൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ, ചിക്കൻ കറിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മളുടെ യൂഷ്വലി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊരു തിക്നെസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വേറെ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള പഠനങ്ങളിലൊക്കെ ആവട്ടെ ഇനിയുള്ള ദിവസങ്ങൾ അല്ലേ.
1: അതെ, ഇടയ്ക്ക് നമ്മൾ തക്കാളിക്ക് വില കൂടുമ്പം നമ്മൾ വേറെ രീതിയിലൊക്കെ കുക്ക് ചെയ്യാനൊക്കെ നോക്കും. അതേപോലെ തന്നെ ഇപ്പോൾ സവാള ഇല്ലാതെ എങ്ങനെ,
0: സവാള കുറച്ച് ഇട്ടിട്ട് ബാക്കി അതിന് പകരമായിട്ട് എന്തെങ്കിലും വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുള്ള കറികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് തയ്യാറെടുപ്പുകളൊക്കെ ആവട്ടെ. അപ്പം നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ വില കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുതിയ റെസിപ്പീസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ. നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പുതിയ റെസിപ്പി ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് സവാള കുറച്ചിട്ടാൽ മതി അല്ലേ. നമ്മൾ യൂഷ്വലി ഒരു നാലെണ്ണമൊക്കെ ഇടുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ മൂന്നെണ്ണം ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഒരെണ്ണം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കറി ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ.
1: തീർച്ചയായും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജസ് അയക്കുന്നുണ്ട്. ടീച്ചർ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് എല്ലാവരും ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതെ, അതെ, എല്ലാവരും. എനിക്ക് തോന്നുന്നില്ല, കാരണം ടീച്ചർ ഞങ്ങൾക്കും ഉത്തരം തന്നിട്ടില്ല. അപ്പൊ ഉത്തരം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. അപ്പൊ ആദ്യം സനോജ് മൂന്ന് പൂക്കളൊക്കെ അയച്ചിട്ടുണ്ട്. അതോടൊപ്പം നെൽസൺ സെബാസ്റ്റ്യൻ ഒരു വിഷ് എ വെരി ഹാപ്പി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: താങ്ക് യു.
1: അതോടൊപ്പം ചോദ്യത്തിന് ഇതാണോ ഉത്തരം എന്നും ചോദിച്ചിട്ട് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. പിന്നെ മൂന്ന് പൂക്കളല്ല സനോജ്, രണ്ട് പൂവും ഒരു ഹാർട്ടും ആണ് തന്നിരിക്കുന്നത്. ഹാർട്ട് ടീച്ചറിനുള്ളതാണ്.
0: അത് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. പാർവതി ഇങ്ങനെ ആദ്യം മൂന്ന് പൂവെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ടായിരുന്നു. അങ്ങനെ അല്ലല്ലോ വരാനുള്ള സാധ്യത. അപ്പോഴാണ് എനിക്ക് അത് കാര്യം മനസ്സിലായത്. പാർവതിക്ക് തെറ്റിപ്പോയതാണ്.
1: അതെ അതെ, എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പൊ അതല്ല, ടീച്ചറിന് ഹാർട്ടാണ് തന്നിരിക്കുന്നത്.
0: എന്റെ സ്റ്റുഡന്റ് ആണ് സനോജ്.
1: സനോജ്
0: അപ്പൊ നമ്മള് സനോജിന്റെ വളരെ ഫേവററ്റ് ആയിട്ടുള്ള ടീച്ചറാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് സനോജ് ഇങ്ങനെ എല്ലാ ദിവസവും എനിക്കൊരു ഹൃദയം ഇങ്ങനെ തരും, പ്രിയപ്പെട്ട ടീച്ചറിന് തരുന്നതാണ്. അപ്പൊ താങ്ക് യു സനോജ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാവ് എ വെരി നൈസ് ഡേ അല്ലേ. സനോജ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു.
1: അതോടൊപ്പം ഉത്തരം എത്തിയില്ല അല്ലേ ടീച്ചർ.
0: അതെ അതെ, ഉത്തരം വന്നില്ല. സനോജ് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചോളൂ. ആ സനോജ് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ അയക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് വേറെ ഒരുപാട് പേര് ആൻസേഴ്സ് അയക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തില് സനോജിന്റെ പേരും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ച് അയച്ചോളൂ അല്ലേ.
1: അതെ, അപ്പൊ നമുക്ക് ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്, 10:30. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരാം. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വിശേഷങ്ങളും കുസൃതി ചോദ്യവും നല്ല നല്ല പാട്ടുകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് ഓൺഎയർ സീറ്റിൽ നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. യെസ്, അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ടീച്ചർ?
4: അതെ, നമുക്ക് കുറെ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ശ്രോതാവായിട്ടുള്ള ബീന വി പിള്ള നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരവും അയച്ചിട്ടുണ്ട്. അപ്പൊ ബീന വി പിള്ളയി പറയുന്നത്, നമ്മൾ നേരത്തെ പിന്നെ അമ്പലങ്ങളിൽ നമ്മൾ പോയി സ്വർണ്ണ കിരീടം കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായിട്ട് യോജിപ്പിച്ചിട്ടുള്ളൊരു ഒരു അവരുടെ ഒരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മാതാമൃതാനന്ദമയി ദേവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള ജനത്തിന് സേവനം ചെയ്യുക അല്ലെങ്കിൽ ജനോപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള അവസരം നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഓരോ അമ്പലങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. നമ്മളിപ്പം വലിയ പ്രസിദ്ധമായ അമ്പലങ്ങളിൽ ആളുകൾ കാറ് കൊണ്ടുപോയി കൊടുക്കുന്നു, അതുപോലെ തന്നെ ഒരുപാട് സ്വർണം കൊണ്ടുപോയി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലെ സ്വർണ്ണ കിരീടം, അതുപോലെ തന്നെ അമ്പലം സ്വർണം പൂശുന്നു. ഇതൊക്കെ എന്തിനാണ് അല്ലേ? നമ്മുടെ ഒരു ദൈവത്തിന് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തിനെ തന്നെ നമ്മളുടെ ഒരു വിശ്വാസവും സങ്കല്പവും മാത്രമാണ് ദൈവം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ദൈവത്തിനെ ആരും കണ്ടിട്ടില്ല അല്ലേ? പാർവതി ഏതെങ്കിലും ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളുടെ ഒരു വിശ്വാസമാണ്, നമ്മളെ നയിക്കുന്ന ഒരു ശക്തി, ഒരു പ്രകൃതി.

0: ഒരു ശക്തി എന്ന് പറയുന്നത് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതുപോലെ പണം കൊണ്ടുപോയി കൊടുത്താൽ അവിടെ ഇരിക്കുന്നവർ അതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകും എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് നല്ല നല്ല സേവന പ്രവർത്തനങ്ങൾ ചെയ്യാം അല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകൾ മുൻകൈ എടുക്കുക എന്ന് നമ്മുടെ ബീനാ വി പിള്ളൈ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്.
1: യെസ്, അപ്പൊ നമ്മളിങ്ങനെ മെസ്സേജസ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് അപ്ഡേറ്റ്സിലോട്ടൊക്കെ അങ്ങ് പോകാം അല്ലേ.
0: അതെ അതെ,
1: അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കറണ്ട് കട്ടിനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു വാർത്തയിലാണെങ്കിലും നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, കറണ്ട് കട്ടാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ അല്ല ഇന്നലെയാണ് നമുക്ക് കറണ്ട് കട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടോ എന്ത് പറ്റി എന്നൊക്കെയുള്ളൊരു ചെറിയ
0: ചിന്തകളാണോ അതോ കറണ്ട് കട്ട് തീർന്നോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു.
1: അതെ അതെ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്ത് പറ്റി എന്നുള്ള രീതിയിൽ. യെസ്, അപ്പോൾ ഇന്ന് രാത്രി കൂടുതൽ വൈദ്യുതി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വ്യാഴാഴ്ചയൊന്നും വൈദ്യുതി നിയന്ത്രണം ഒന്നും വേണ്ടി വന്നിട്ടില്ല. അതോടൊപ്പം വെള്ളിയാഴ്ച രാത്രി നമുക്ക് ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ വൈദ്യുതി കിട്ടിയതിനാൽ നിയന്ത്രണം ഒഴിവാക്കാനായി. അതുകൊണ്ടാണ് നമുക്ക് കറണ്ട് കട്ട് ഒന്നും ഇല്ലാതിരുന്നത്. അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആവശ്യകത കുറയുന്നതിനാലാണ് കേരളത്തിന് പവർ എക്സ്ചേഞ്ചിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ വൈദ്യുതി കിട്ടുന്നത്. വൈദ്യുതി നിയന്ത്രണം പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്നും കൂടി നമ്മുടെ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇച്ചിരിയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഈ ഒരു ക്ലൈമറ്റും ചൂടും അതിനോടൊപ്പം ഈ ഒരു മണിക്കൂറൊക്കെ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഇങ്ങനെ കറണ്ട് കട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് കറണ്ടൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒന്നും നമുക്ക് കറണ്ട് കട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും.
0: അതെ അതെ, നമ്മൾ ശരിക്കും ഭയങ്കര പ്രതീക്ഷിച്ചു ഇപ്പോൾ കറണ്ട് പോകും എന്നൊക്കെ ഉള്ളത് പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്നലെ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കറണ്ട് പോയില്ല എന്നുള്ളതാണ്. നമ്മൾ അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടിരുന്നു രാത്രി അല്ലേ.
1: എല്ലാവരും വിചാരിച്ചു ഇന്നെന്താ എല്ലാം മറന്നു വല്ലതും പോയതാണോ.
0: അപ്പൊ അതുപോലെ പാർവതി ഇന്നത്തെ പത്രത്തില് ഒരു വാർത്ത വായിച്ചു. അപ്പൊ നമുക്ക് ഈയിടെയായിട്ട് ഒരുപാട് ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ നമ്മൾ ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ അതുപോലെ ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ. ഇപ്പൊ ചിലപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കുന്നു, അതിന് വേണ്ട അവര് നമുക്ക് പറയുന്ന ഒരു ക്വാളിറ്റി അതിന് ഇല്ല എങ്കിൽ പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടുള്ള ഒരു സേവനം കൃത്യമായി കിട്ടിയില്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ കളഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെ അതിന് കൃത്യമായി പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അതിന് നമ്മൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതിനൊരു തെളിവാണ് ഭിന്നശേഷിക്കാരിയെ ഇറക്കിവിട്ടതിന് എയർ ഇന്ത്യക്ക് 5.5 ലക്ഷം രൂപ പിഴ കൊടുത്തിരിക്കുന്നത്.
1: അതെ,
0: അപ്പം ഇത് ഭിന്നശേഷിക്കുള്ള ഒരു യാത്രക്കാരിയെ വിമാനത്താവളത്തിൽ നിന്നും ഇറക്കിവിട്ടെന്ന പരാതിയിൽ കോർട്ട് ഓഫ് ദി ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എയർ ഇന്ത്യക്ക് 50,000 രൂപ 5 ലക്ഷം രൂപ പിഴ ചുമത്തി. ഇതിനു പുറമെ 50,000 രൂപ പിഴ ചുമത്തി. ഇതിനു പുറമെ യാത്രക്കാരിക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കൊടുക്കണം എന്നുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും ഇറക്കി വിട്ടെന്നും അപ്പോൾ അവരുടെ പരാതി ഇതായിരുന്നു. തൻ്റെ വീൽചെയറിലാണ് അവർ ചെന്നത്. തൻ്റെ വീൽചെയർ കേടാക്കിയെന്നും പറഞ്ഞ് ഫൽഗുനി മഹേശ്വരി ആണ് ഈ ഒരു പരാതി നൽകിയത്. അപ്പം അവർ ഭിന്നശേഷിക്കാരോടുള്ള തങ്ങളുടെ സമീപനത്തെ പറ്റി എയർ ഇന്ത്യ ആഭ്യന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അവർ കൊടുത്ത കമ്മീഷൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പം ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ഡൽഹിയിലെത്തിയ ഫാൻഗുനി ഭുജിയിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് ഫിറ്റ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ യാത്ര അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അവരെ വിമാനത്തിൽ നിന്നും ഇറക്കിവിട്ടത്. അപ്പോൾ 80% ശാരീരിക വെല്ലുവിളിയുള്ള ഫൽഗുനി വീൽചെയറിൻ്റെ സഹായത്തിലാണ് സാധാരണയായിട്ട് സഞ്ചരിക്കുന്നത്. അപ്പം പിന്നെ വിമാനത്തിൽ കയറിയപ്പോൾ ക്യാബിൻ ക്രൂവിനെ ഏൽപ്പിച്ച വീൽചെയർ തിരിച്ചു കിട്ടിയപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം കേടായിരുന്നെന്നും പരാതിയിൽ പറയുന്നു അല്ലേ. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് എന്താണ് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു വീൽചെയറിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലെയുള്ള ഒരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി, അപ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇപ്പം വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സെക്യൂരിറ്റി ചെക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആവശ്യമാണല്ലേ. അതൊക്കെ വേണമെന്നൊന്നും വേണ്ടാന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ കുറച്ചും കൂടി ഒരു കൺസിഡറേഷൻ ഇവരുടെ ഭാഗത്ത് ചെയ്യാമായിരുന്നു അല്ലേ. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ട് വളരെ ന്യായമായിട്ടുള്ള അല്ലേ, നമുക്ക് വളരെ അവർക്ക് വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. 5,50,000 രൂപ അവർക്ക് കൊടുക്കണം, അതുപോലെ തന്നെ എയർ ഇന്ത്യക്ക് 50,000 രൂപയും പിഴയിട്ടിട്ടുണ്ട്. അപ്പം പലപ്പോഴും പല വ്യക്തികൾക്കും ഇതുപോലെയുള്ള അല്ലേ, നമ്മൾ ഈ പലപ്പോഴും പല പിന്നെ ഗവൺമെൻറ് ഓഫീസുകളിൽ അല്ലെ ഇതുപോലെയുള്ള നമുക്ക് സേവനങ്ങൾ ലഭിക്കേണ്ടുള്ള പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും ഇതുപോലെ നമ്മളെ മാറ്റി നിർത്തുന്നതായിട്ടും അല്ലേ, നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നതായിട്ടും ഒക്കെ കണ്ടിട്ട് ആളുകൾ റിയാക്ട് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ അടുത്തിടയ്ക്കൊക്കെ നമ്മൾ ഒരുപാട് ഈ റീലുകളിലും അല്ലേ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് അതിനെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. അപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ശമ്പളവും കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. അല്ലേ പാർവതി, പാർവതി എന്ത് പറയുന്നു?
1: സാധാരണയായിട്ട് ഈ ഒരു കേസിൽ വെച്ച് പറയുകയാണെങ്കിൽ സാധാരണയായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾ അതായത് കുട്ടികളുള്ള പേരൻസിനെയും അതേപോലെ തന്നെ വീൽ ചെയർ യൂസ് ചെയ്യുന്ന അതായത് ഭിന്നശേഷിക്കാർക്കുമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അവർക്കാണ് ആദ്യം സെക്യൂരിറ്റി ചെക്കിനും ലഗേജ് ചെക്കിനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരാണ് ആദ്യം ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ളവരെയൊക്കെ അതിലേക്ക് കയറ്റാൻ പാടുള്ളൂ എന്നൊരു നിയമം തന്നെയുണ്ട്. അപ്പോൾ എയർ ഇന്ത്യ ഇങ്ങനെ ഭിന്നശേഷിക്കാരെ ഇറക്കി വിട്ട കാര്യം ഇറക്കി വിട്ടു എന്ന് പറയുന്നതിൽ തികച്ചും അത് ന്യായമായ ആ ഒരു കേസിന് ഇപ്പോൾ ഒരു വിധി വന്നല്ലോ എന്നതിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. സാധാരണ ഒരു കേസൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വതവേ ഒരു പരാതിയുണ്ട്, എപ്പോഴും കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്കതിനൊരു വിധി എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു നിയമം അല്ലെങ്കിൽ ഈ ഒരു കാര്യം എത്തിയതിൽ വളരെയധികം സന്തോഷമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരെ വിമാനയാത്രകളിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇപ്പോൾ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്, അതായത് അവരെങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ളത്. അതോടൊപ്പം ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് ഇപ്പം നമ്മൾ നമുക്ക് വയ്യ അല്ലെങ്കിൽ ഒരാൾക്ക് വയ്യ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇന്ന് കരുതി ആരെയും വിലക്കാനുള്ളൊരു റൈറ്റ്സ് ഒന്നും എവിടെയും ഇല്ല എന്നാണ് ഒരു അവകാശം.
0: അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അനീതികൾ അല്ലെ, നമുക്ക് കിട്ടേണ്ടുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ നമുക്ക് എവിടെയെങ്കിലും നിരസിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ എല്ലാവരും പ്രതികരിക്കണം. അതിനുവേണ്ടി നമ്മൾ ശബ്ദമുയർത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് നീതി കിട്ടൂ. അത് മാത്രമല്ല ഇതൊരു പാഠമാണ് അല്ലെ, എയർ ഇന്ത്യ ആയാലും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ ആയാലും ഇതൊരു പാഠം തന്നെയാണ്. പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി വരുമ്പോൾ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
1: അപ്പോൾ
0: അത് ചെയ്തില്ല എങ്കിൽ ഇതുപോലെയുള്ള ശിക്ഷ വരും എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട്.
1: അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണക്കാരായാലും നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളിൽ, അതായത് ഇപ്പോൾ നമ്മൾ നമ്മളുടെ ലഗേജൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഓണർ അതായത് അതിൻ്റെ സെക്യൂരിറ്റി അവരുടെ കയ്യിലാണ്. നമ്മൾ ലഗേജ് അയച്ചിട്ടാണല്ലോ പിന്നെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മുടെ ലഗേജിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കേസ് കൊടുക്കാവുന്നതാണ്, അതിൻ്റെ നഷ്ടപരിഹാരം നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. മുമ്പാണ് ഈ നമ്മുടെ ലഗേജിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അത് ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് നിങ്ങൾ അത് അയച്ച നിങ്ങൾക്ക് അതിനുള്ള നിയമ സംവിധാനമൊക്കെ ഇപ്പം നിലവിലുണ്ട്.
0: അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ, നമ്മളുടെ പൊതുജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കട്ടെ അല്ലേ. അപ്പോൾ പാർവതി, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. രാജമുഖത്തിലെ ക്യാറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം പറഞ്ഞു മലയാളം ആണ് ആ ഒരു ആൻസർ എന്നുള്ളത്. അപ്പോൾ ക്യാറ്റ് ഇംഗ്ലീഷാണ്. അപ്പോൾ എനിക്ക് വന്ന് രാജമുഖത്തിൽ അത് പ്രത്യേകം ഓർത്തില്ല എന്ന് തോന്നുന്നു. അല്ല, ഉത്തരം അതല്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരമൊക്കെ അയച്ചോളൂ. അപ്പോൾ ഉത്തരങ്ങളൊക്കെ മെസ്സേജ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ 8848585785. അപ്പോൾ നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസ്ണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
3: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

മംഗലാപുരം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, നല്ല നല്ല വിശേഷങ്ങളും പാട്ടുകളും ഒരു ചെറിയ കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് ഇന്ന് ഓൺഎയർ സെറ്റിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഞാൻ പാർവതി, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. നമുക്ക് നല്ല നല്ല

0: കുട്ടികളൊക്കെ ഇട്ട് തന്ന് നമ്മളിങ്ങനെ എൻജോയ്മെന്റ് ആക്കി ഇരിക്കുന്നത് നമ്മുടെ ശ്രീലക്ഷ്മിയാണ് ഇന്ന് ടെക്കായിട്ടിരിക്കുന്നത്. അപ്പൊ ടീച്ചർ, നമ്മളിങ്ങനെ എയർ ഇന്ത്യയുടെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ പാട്ടൊക്കെ വന്ന് നമ്മളിങ്ങനെ പോയത്. അപ്പോൾ അതിനോടൊപ്പം എയർ ഇന്ത്യയിൽ ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട്, അതും കൂടെ ഷെയർ ചെയ്യാതെ പോകാതിരിക്കാൻ പറ്റത്തില്ല.
1: യെസ്,
0: ഇപ്പോൾ നമ്മുടെ മദ്യപിച്ചെത്തിയ പൈലറ്റിന് സസ്പെൻഷൻ കിട്ടി എന്നാണ് എയർ ഇന്ത്യയുടെ പുതിയൊരു അപ്ഡേറ്റ് ന്യൂസ് ഇങ്ങനെ വന്നിരിക്കുന്നത്. കേട്ടപ്പോ എന്താണ് ടീച്ചർ തോന്നിയത്? ഒരു കൗതുകം.
2: ആവശ്യമുള്ള കാര്യമായിരുന്നു. പൈലറ്റ് ഒക്കെ മദ്യപിക്കുക എന്നൊക്കെ പറഞ്ഞ് സാധാരണ റോഡിൽ കൂടെ ഒരു വാഹനം ഓടിക്കുന്ന ആള് മദ്യപിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കടുത്ത ശിക്ഷയ്ക്ക് അയാൾ അർഹനാണ്. കാരണം ഒരിക്കലും ചെയ്തുകൂടാ. നമുക്കറിയാം ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അല്ലേ വളരെ അലേർട്ടായിട്ട് ഇന്ന് ചെയ്യേണ്ട ഒരു ജോലിയാണ്. നമ്മുടെ കണ്ണും ചെവിയും കാലും കൈയും ഒക്കെ ഒരേ സമയം വളരെ റെസ്പോൺസിബിൾ ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ജോലിയാണ്. അപ്പൊ ആകാശത്തൂടെ വാഹനം കൊണ്ടുപോകുന്ന ആള് മദ്യപിച്ച് വരിക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഹി റിയലി ഡിസേർവ്സ് ഇറ്റ്.
0: എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെറിയ ഒരു പാകപ്പിഴ വന്നാൽ തന്നെ ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. നമുക്ക് ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന, അതായത് ഫ്ലൈറ്റ് പൈലറ്റിനായാലും ക്യാബിൻ ക്രൂസിനായാലും യാത്ര ചെയ്യുന്നതിന് മുൻപ് അതായത് ഒരു ചെക്കപ്പ് ഉണ്ട്. അതായത് മദ്യപിച്ചിട്ടുണ്ടോ, മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ അവർക്ക് ഫ്ളൈറ്റിനടുത്തേക്ക് പോകാനുള്ള അവകാശമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയപ്പോഴാണ് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതോട് അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ട് ചെയ്യുകയായിരുന്നു. അതോടൊപ്പം സ്വിറ്റ്സർലാൻഡിൽ നിന്ന്, അതായത് ഡൽഹി ടു സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 6 സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പ് നടത്തിയ പരിശോധനയിലാണ് പോസിറ്റീവ് ആയത്. ഇതുമൂലം സർവീസ് റദ്ദാക്കേണ്ടി വന്നിരുന്നു. അടുത്ത അദ്ദേഹത്തെ അടുത്ത വിമാനത്തിൽ തന്നെ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. എന്നിട്ട് വിദഗ്ധ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഫലം വന്നതോടുകൂടിയതിന് ശേഷമാണ് സസ്പെൻഷൻ പ്രഖ്യാപിച്ചത്. അപ്പൊ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ. എത്രയോ ആൾക്കാരുടെ ജീവൻ വെച്ചാണ് ഒരാൾ കളിക്കുന്നത്. അതിപ്പോ നമ്മൾ റോഡിലൂടെ ആണെങ്കിൽ തന്നെയും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുള്ള കാര്യം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ കേരളത്തിൽ നന്നായിട്ട് ഇപ്പൊ നോക്കുന്നുണ്ട്. പോലീസ് ആണെങ്കിലും എല്ലാം നമ്മുടെ റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് നന്നായി നോക്കുന്നുണ്ട്. അപ്പോ ആകാശത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോ അത് അദ്ദേഹം ഡിസേർവ്ഡ് ആണ് ആ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ.
2: മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ,
0: സന്തോഷമേ ഉള്ളൂ.
2: നമുക്കത് സത്യം പറഞ്ഞാൽ ഇത്രയും പേരുടെ അല്ലേ. നമ്മള് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഒരു ഡ്രൈവറിന്റെ ഒരു ജോലി, പ്രത്യേകിച്ചും രാത്രിയിലൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു ഡ്രൈവറിന്റെ ഒരു ജോലി. നമ്മളെല്ലാരും വാഹനത്തിലിരുന്ന് ഉറങ്ങും അല്ലേ. സുഖമായിട്ട് ഇപ്പൊ കിടന്നൊക്കെ ഉറങ്ങുന്ന പിന്നെ ബസ്സുകളൊക്കെയാണ് നമുക്ക് പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഇത്രയും പേരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ ആ ഒരൊറ്റ ഒരാളിനെ മാത്രം നമ്മളുടെ ജീവൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഈ വണ്ടിക്കകത്തിരിക്കുന്ന 40-50 പേരൊക്കെ കിടന്ന് ഉറങ്ങുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു മനുഷ്യന്റെ ഒരു ജോലി എന്ന് പറയുന്നത് എത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഇപ്പം വാഹനം ഓടിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എത്ര കാര്യക്ഷമതയോടുകൂടി നമ്മൾ ആ ഒരു സീറ്റിലിരുന്നാലേ നമുക്ക് സേഫായിട്ട് നമ്മൾ ആ ഒരു നമ്മളുടെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തൂ. അപ്പം ആ ഒരു വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു ജോലിയാണ്. അപ്പം അത് മദ്യപിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായാലും ആ ഒരു വ്യക്തിക്ക് അയാളുടെ ഒരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാനും അല്ലേ കൃത്യമായി അയാളുടെ ജോലി ചെയ്യാനുമുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ചില പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമെങ്കിൽ നമുക്കതൊന്നും വിശ്വസിക്കാനോ അല്ലെങ്കിൽ അതിനെ അനുവദിച്ചു കൊടുക്കാനോ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ വിമാനം പറത്തുക എന്ന് പറയുന്നത് അതിനെക്കാട്ടിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു വ്യക്തി മദ്യപിച്ച് വരിക എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഹി റിയലി ഡിസേർവ്സ് ഇറ്റ്. അങ്ങനെ തന്നെ വേണം. മാതൃകാപരമായ ശിക്ഷകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുറ്റകൃത്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും.
0: അതെ, 500,000 പിഴയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ചെറിയ സന്തോഷം, തീരുമാനമെടുത്തല്ലോ എന്നുള്ളത്.
2: അതുപോലെ പാർവതി, നമ്മുടെ ഒരു ശ്രോതാവാണ് ഒരു നമ്മളെ ബാങ്കിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചിട്ടുള്ളത്, ഇനിയിപ്പോൾ ATMലൊക്കെ പണം ഉണ്ടാകുമോ എന്നൊരു സംശയം. 3 ദിവസം നമുക്ക് അവധിയാകുമ്പോൾ അപ്പം ATMകൾ അത് പ്രത്യേകം RBI അറിയിച്ചിട്ടുണ്ട്. ATMകളിൽ പണം നിറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ബാങ്കുകൾ ചെയ്ത് കഴിഞ്ഞു. കൂടാതെ ഞായറാഴ്ച പ്രവൃത്തി ദിനമായതിനാൽ ബാങ്കുകൾക്ക് പണ ലഭ്യത ഉറപ്പാക്കാനും ആകും. നാളെ ഇപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അവരുടെ ATM ഒക്കെ നിറയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പം തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ സമരം നടക്കുന്ന ദിവസങ്ങളിൽ എത്ര തവണ ATMലൂടെ പണം പിൻവലിച്ചാലും ട്രാൻസാക്ഷൻ ചാർജ് ഈടാക്കില്ല എന്നും ബാങ്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക.
0: ലിമിറ്റ് ഇല്ല,
2: അത് നമുക്ക് പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. അപ്പം ATM സേവനം പരിധിയില്ലാതെ ഉപയോഗിക്കാം. മറ്റ് ബാങ്കുകളുടെ ATM സേവനം ഉപയോഗിച്ചാലും ചാർജ് ഈടാക്കില്ല. അപ്പോൾ അതും ഒന്ന് വെക്കുക. അപ്പം നാളെ ബാങ്ക് വർക്കിംഗ് ആണ്. അടുത്ത 3 ദിവസങ്ങളിൽ, അതായത് 28, 29, 30 ദിവസങ്ങളിൽ ബാങ്ക് വർക്ക് ചെയ്യത്തില്ല. അപ്പം നമ്മളിത് വീണ്ടും

0: നമ്മുടെ ശ്രോതാക്കളോട് പറയുന്നത്, പലപ്പോഴും പലരും ഇതൊക്കെ അറിയാതെ പോകും അല്ലെ, പത്രമൊക്കെ വായിച്ചില്ല എങ്കിൽ ഇവ അറിയാതെയൊക്കെ പോകും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വീണ്ടും അവരോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ പാർവതി, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ, വായിക്കട്ടെ. അപ്പൊ അത് നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ മാലാഖക്കുട്ടിയാണ്, ഷിജി ടിറ്റി ആണ് കേട്ടോ. അപ്പം ഷിജി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഹായ് ഗുഡ് മോർണിംഗ്, എന്റെ പ്രീത ടീച്ചർക്ക് സനോജ് ഒരു ഹാർട്ടല്ലേ തന്നുള്ളൂ, ഞാൻ മൂന്നെണ്ണം തന്നാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മൂന്നെണ്ണം തന്നിരിക്കുന്നു എനിക്ക്. അപ്പൊ പ്രിയപ്പെട്ട ഷിജി ടിറ്റി, ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. അപ്പൊ ഞാൻ ഇനി ഷിജിക്ക് എത്ര ഹാർട്ട് കൊടുത്താൽ ഷിജി ഹാപ്പി ആകും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എൻ്റെ എല്ലാ സ്നേഹവും സന്തോഷവും ഒക്കെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തരികയാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ശ്രീക്ക്, ശ്രീയെ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രീ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്,
1: നമുക്ക് കാണാം.
0: അതെ അതെ അതെ. അപ്പം ഷിജി കാണുന്നില്ലെങ്കിലും ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വസ്ത്രധാരണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഷിജി അതിൻ്റെയും ഒരു അഭിപ്രായമൊക്കെ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമൊക്കെ നമുക്ക് ധരിക്കാം, അതൊക്കെ നമ്മളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമാണെന്നൊക്കെ ഉള്ള അഭിപ്രായവും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ താങ്ക് യു ഷിജി ടിറ്റി. അപ്പൊ ഷിജിക്ക് ഇന്ന് ഓഫ് ആണെന്ന് തോന്നുന്നു, രാവിലെ വന്നിരുന്ന് നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നു. സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെ തിരക്കാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സൗമ്യ അമൽ അടിമാലി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജമുഖത്തല ആന എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാണ് കേട്ടോ, അതല്ല. ഒന്നും കൂടി ആലോചിക്കൂ, കുറച്ച് സമയം കൂടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിന്ധു കൃഷ്ണയും അതുപോലെ നമ്മൾ പറഞ്ഞ വസ്ത്രധാരണത്തിനെ പറ്റി പറഞ്ഞതിന് ഒരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും വീണ്ടും നമ്മളുടെ ഈ പ്രോഗ്രാം കേട്ടിട്ട് നിങ്ങളുടെ മെസ്സേജസൊക്കെ അയച്ചോളൂ. പാർവതി, നമുക്ക് വീണ്ടും ഒരു ഗാനത്തിൻ്റെ സമയമായി, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാമെന്ന് നമ്മുടെ ശ്രീലക്ഷ്മി നമുക്ക് ഇൻസ്ട്രക്ഷൻ തരികയാണ്. അപ്പം നമ്മൾ നല്ലൊരു ഗാനം ആസ്വദിക്കാം. ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
2: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
2: വിശ്വസിക്കാവുന്നതാണോ?
1: തീർച്ചയായും. സ്വർണ്ണ വ്യാപാര രംഗത്ത് നേടിയ വിശ്വാസവും സുതാര്യവും മുൻനിർത്തിയിട്ടുള്ള അർച്ചന ജ്വല്ലറിയുടെ സഹോദര സ്ഥാപനമാണ്.
3: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
3: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.

0: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അപ്പൊ ടീച്ചർ, നമ്മൾ ഇന്നൊരു കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: അതെ അതെ. അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യം എനിക്ക് തോന്നുന്നു ഒന്നും കൂടി പറയാം. എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. ഒന്ന് രണ്ട് പേരൊക്കെ മാത്രമേ നമുക്ക് ആൻസർ അയച്ചിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങൾ നമുക്ക് ഉത്തരമായിട്ട് തരേണ്ടുള്ളത് ഒരു അനിമലിൻ്റെ പേരാണ്. അപ്പം ആ ഒരു മൃഗം എന്ന് പറയുന്നത് രണ്ടക്ഷരമുള്ള ഒരു പേരാണ് ആ മൃഗത്തിന്. അതിലെ ആദ്യത്തെ അക്ഷരം ഒറ്റയ്ക്കെടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരു ഒരു സാധനത്തിൻ്റെ പേരാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ഒരു മോഡേണായിട്ട് നമ്മൾ നമ്മുടെ കയ്യിലൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു സാധനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ്. രണ്ടാമത്തെ അക്ഷരം ഒരു ഹിന്ദി വാക്കാണ്. അപ്പം ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ആ ഒരു ആനിമലിൻ്റെ പേര് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതൊന്ന് കണ്ടുപിടിച്ചോളൂ. വളരെ സിമ്പിളാണ്, മലയാളത്തിലാണ് ആ ഒരു മൃഗത്തിൻ്റെ പേര് നിങ്ങൾ പറയാനുള്ളത്. അപ്പോൾ രണ്ട് അക്ഷരം മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും പറയുന്ന ഒരു മൃഗം തന്നെയാണ്. അപ്പം അത് പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായ 8848558785 എല്ലാവരും മെസ്സേജസ് ആയിട്ട് അയച്ചോളൂ. അപ്പം നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം മെസ്സേജസൊക്കെ ഇങ്ങനെ നമുക്ക് വരുന്നുണ്ട്, ഒരുപാട് പേര് നമുക്ക് ഇങ്ങനെ നമുക്ക് ആൻസേഴ്സൊക്കെ അയക്കുന്നുണ്ട്. ചിലരുടെയൊക്കെ ആൻസർ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ടുള്ള ആൻസർ പിന്നെ എന്താണ്, പലരും പല പല ആൻസേഴ്സ് പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാജമുഖത്തല ആൻസർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താണ്, നെൽസൺ സെബാസ്റ്റ്യൻ നമുക്ക്

നരിയാണോ ഉത്തരം എന്ന് ചോദിച്ചിട്ടുണ്ടല്ല, നമുക്കൊന്നും കൂടിയൊക്കെ ആലോചിക്കാം. അതുപോലെ തന്നെ ദിലു നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പം ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മെസ്സേജ് അയച്ച അവർ ഒരുപാട് പേരും ആൻസർ ട്രൈ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ ആലോചിക്കുകയാണെന്ന് തോന്നുന്നു ആൻസറിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നന്നായിട്ടൊന്ന് ട്രൈ ചെയ്തോളൂ. ഇനി നമുക്ക് കുറച്ച് ദിവസം കുറച്ച് സമയവും

0: വെറുതെ ഇരിക്കുന്നവരുണ്ട്, ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നവർ. അപ്പൊ അവർക്കൊക്കെ ഒരു അവരുടെ ഒരു ബ്രെയിനൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ടാസ്ക് ആയിട്ട് എല്ലാരും എടുക്കുക അല്ലെ, ഒന്ന് ആലോചിക്കുക. അല്ല നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഐഡിയലായിട്ട് ഇരിക്കാതെ ഇച്ചിരി നമ്മുടെ ബുദ്ധിയും ഒക്കെ ഒന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തരുന്ന ഒരു ടാസ്ക് ആയിട്ട് ഏറ്റെടുത്ത് എല്ലാവരും മെസ്സേജസ് അയച്ചോളൂ അല്ലെ.
1: എന്തൊക്കെ ആനിമലിന്റെ പേരാ വന്നത്?
0: അതെ അതെ, അങ്ങനെ നമുക്ക് ഒരുപാട് ആൻസേഴ്സ് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസങ്ങളുടെ ഒരുപാട് പ്രത്യേകതകൾ, ഇന്ന് നമുക്ക് അത്ര വലിയ പ്രത്യേകതയുള്ള ഒരു ദിവസം അല്ല എങ്കിൽ പോലും ചില ഇമ്പോർട്ടൻറ്റ് ഡേയ്സിന്റെ സ്പെഷ്യാലിറ്റീസ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇന്റർനാഷണൽ ഡേ ഫോർ ദ ടോട്ടൽ എലിമിനേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് എന്നൊരു ഡേ ആണ് ഇന്ന്. ആണവായുധങ്ങളുടെ പൂർണ്ണ നിർമ്മാർജ്ജനം എന്ന ആശയത്തിലേക്ക് ലോക ശ്രദ്ധയൊക്കെ ക്ഷണിക്കുന്ന ഒരു ദിവസമാണ് സെപ്റ്റംബർ 26 എന്ന് പറയുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് വീണ്ടും വീണ്ടും നമ്മൾ വാങ്ങിക്കൂട്ടുക അല്ലെങ്കിൽ അത് അതിൻ്റെ സന്നാഹങ്ങളൊക്കെ ഒരുക്കി വെക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിലും അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മളുടെ ജനങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയല്ല നമ്മളുടെ ഈ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളുടെ ജനങ്ങളുടെ ഒക്കെ ഒരു നാശത്തിലേക്ക് മാത്രം അത് ഉപയോഗിക്കുന്നവർക്കായാലും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായാലും ആർക്കായാലും നഷ്ടങ്ങൾ മാത്രമേ അതിൻ്റെ കണക്കെടുക്ക് ഇപ്പം നടത്തുമ്പോൾ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ദിവസം അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു നിർമ്മാർജ്ജനം, ആണവായുധങ്ങളുടെ പൂർണ്ണ നിർമ്മാർജ്ജനം എന്ന ആശയത്തിലേക്ക് ലോക ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു ദിവസമാണ് സെപ്റ്റംബർ 26. അപ്പോൾ ഇന്ന് ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയിലാണ് നമ്മൾ അല്ലേ. അപ്പൊ അതുപോലെ തന്നെ പാർവതി, ഈ പിന്നെ നമ്മൾ ഇന്ന് ഈ സെപ്റ്റംബർ 26 ജനിച്ച പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ നോക്കുമ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, ദേവാനന്ദ്. എനിക്കൊന്ന് പാർവതിക്കൊക്കെ അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഴയ ഹിന്ദി നടനാണ് ദേവാനന്ദ്.
1: അപ്പം
0: ദേവാനന്ദിനെ എനിക്ക് തോന്നുന്നു പലരും പാട്ടുകളിലൂടെയൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹം നല്ലൊരു നടനായിരുന്നു, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എപ്പോഴും ഒരു തൊപ്പി ഉണ്ടാകും, തൊപ്പി ഒരു സ്കാർഫൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ചരിഞ്ഞ് നമ്മുടെ ലാലേട്ടനെ പോലെയൊക്കെ ഇങ്ങനെ ചരിഞ്ഞ് ഒരു സ്റ്റൈലിലൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജന്മവാർഷികവും കൂടിയാണ് ഇന്ന്. അപ്പോൾ അദ്ദേഹത്തിന് പഴയ ഒരു തലമുറയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രേം നസീർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്ക് വലിയ പരിചയമൊന്നും ഇല്ലല്ലോ. അവരിങ്ങനെ വല്ല റീലിലൊക്കെ കണ്ടിട്ടുള്ളതെന്നോ അല്ലെ സിനിമ പാട്ടുകളിലൊക്കെ കാണുന്നു എന്നുള്ളതല്ലാതെ ആ ഒരു സിനിമ ഫുൾ ഒരു സിനിമ കണ്ട് ആസ്വദിച്ച അനുഭവങ്ങളൊക്കെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ദേവാനന്ദ്. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ ഈ ഒരു ദിവസം ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ ഒക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു ദിവസം കൂടിയാണ് ഇന്ന്.
1: യെസ്. അപ്പോൾ അന്ന് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്നൊരു വിശേഷം കൂടിയുണ്ട്. ഇന്ന് ലോക പരിസ്ഥിതി ആരോഗ്യ ദിനം കൂടിയാണ്. നമ്മുടെ ആരോഗ്യ ആശുപത്രികളിൽ മാത്രം സംരക്ഷിക്കപ്പെടുന്നതല്ല, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ് ആരോഗ്യത്തിൻ്റെ തുടക്കം എന്നാണ് ഈ ദിവസം കൊണ്ട് നമ്മൾ ആചരിക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് നല്ല ശുദ്ധവായു ഉണ്ടോ, നല്ല വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ, വൃത്തിയുള്ള വാസസ്ഥലത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു ദിവസം കൂടിയാണിത്. അതായത് നമുക്ക് നന്നായിട്ട് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ, ഏറ്റവും നല്ലത് തന്നെ നല്ലൊരു ബ്രീത്ത് കിട്ടുക എന്നുള്ളതാണ് അല്ലേ.
0: തീർച്ചയായും
1: അതായത് ഒരുപാട് പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത നല്ല വായു ശ്വസിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ഈ സിറ്റികളിൽ താമസിക്കുന്നവർക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. കാരണം ഈ വണ്ടികളിലൊക്കെ പോകുന്ന പുകയാണെങ്കിലും ഈ കമ്പനികളുണ്ടെങ്കിൽ അതിൻ്റെതാണെങ്കിലും ഒരുപാട് ഇച്ചിരി പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു ബ്രീത്ത് ആയിരിക്കും നമുക്ക്, അതായത് വായു ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇച്ചിരി ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല ശുദ്ധവായു ഒക്കെ കിട്ടും. അതോടൊപ്പം ചെറുതായിട്ടെങ്കിലും വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്ക് നന്നായിട്ട് ചെറിയ രീതിയിലെങ്കിലും നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും അല്ലേ. തീർച്ചയായും നമ്മളിപ്പോൾ ഒരു ചെറിയൊരു വെണ്ടക്കയാണെങ്കിലും ഒരു വഴുതനങ്ങയാണെങ്കിലും ഞാൻ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചതാണ്, എന്നിട്ട് അതിൽ വേറെ നമ്മൾ രാസകീടനാശിനികളൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്നത്, അതോടൊപ്പം വൃത്തിയുള്ള സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുന്നത്, നമ്മൾ ഏത് സ്ഥലമാണോ അവിടെ വൃത്തിയായി വസിക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. വൃത്തിയാക്കാനും നമുക്ക് പറ്റും, വൃത്തികേടാക്കാനും നമുക്ക് പറ്റും. വൃത്തികേടാക്കാനാണ് ഏറ്റവും എളുപ്പം, പക്ഷേ വൃത്തിയാക്കാനാണ് ഇച്ചിരി പാട്. അപ്പോൾ വൃത്തിയായി ജീവിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യൻ്റെ അവകാശമാണ്. അപ്പോൾ അതും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ലോക പരിസ്ഥിതി ആരോഗ്യ ദിനമാണ്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല നമുക്ക് ആരോഗ്യം കിട്ടുക, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും നമുക്ക് ആരോഗ്യം കിട്ടും. അതാണ് തുടക്കം എന്ന് പറയുന്നത്. പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പം ഇന്ന് നല്ലൊരു പരിസ്ഥിതി, നല്ലൊരു ആരോഗ്യം, നല്ലൊരു ജീവിതം എന്നുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. അതോടൊപ്പം നമുക്ക് ഭൂമിയുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കാം. അപ്പോൾ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക, അതോടൊപ്പം ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കുക, ഇച്ചിരി സമയം അതിനുവേണ്ടി കരുതുക.
0: ടീച്ചർ
1: നന്നായിട്ട് ചെടികളൊക്കെ വളർത്തുക.
0: ചെടികളൊക്കെ വളർത്തുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു സന്തോഷം.

0: ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം അതിനോടൊരു ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. കാരണം അതൊരു ജോലിയാണ്, നമുക്ക് നമ്മുടെ യൂഷ്വലുള്ള ജോലികളെ കൂട്ടത്തിൽ ഉള്ളൊരു ജോലിയാണ്. അപ്പം നമുക്ക് അതിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
1: ടീച്ചറിന് പാഷൻ ഉണ്ടോ?
0: ഉള്ളതുകൊണ്ടാണല്ലോ അത് നടക്കുന്നത്. അപ്പം നമുക്ക് നമുക്കൊരു പാഷൻ ഉള്ള ഒരു കാര്യം, നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയൊക്കെ ഉള്ളത് ഒരു കാര്യമാണെങ്കിൽ പോലും അത് നമ്മളിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. അപ്പം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പം എനിക്ക് പണ്ട് മുതലേ ചെടി വയ്ക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു.
1: അപ്പം
0: അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ചതാണ്. അമ്മയും അങ്ങനെ എപ്പോഴും വീട്ടിൽ ഇങ്ങനത്തെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം അമ്മ ചെയ്യുന്നത് കണ്ട് പഠിച്ചപ്പോൾ ഇപ്പം ഞാനും അപ്പം ഈ
1: ടൗണിലെ പൂക്കളും
0: ഉണ്ട്, എല്ലാവരും ഉണ്ട്, പൂക്കളും പൂമ്പാറ്റയും ഒക്കെ ഉണ്ട് എന്റെ കൂട്ടത്തിൽ ഞാൻ.
1: അപ്പൊ അതൊരു ഹാപ്പിനെസ് തന്നെയാണ്. അപ്പൊ ഇന്നേ ദിവസം ടീച്ചറിനെ പോലെ ടീച്ചർ പറഞ്ഞില്ലേ ആ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും കിട്ടുക എന്നുള്ളത്, അതൊരു വളരെ വലിയൊരു കാര്യമാണ്. അതിനുവേണ്ടി കുറച്ച് സമയവും കുറച്ച് നമ്മുടെ ഒരു ഇച്ചിരി സമയവും നമ്മളുടെ ഒരു ഇച്ചിരി ജോലിയൊക്കെ ചെയ്യണമല്ലേ ടീച്ചർ. എന്തായാലും ചെടികൾ നട്ടുപിടിപ്പിച്ചു എന്ന് പറയുന്നതിൽ മാത്രമല്ല കാര്യം, അത് സംരക്ഷിക്കാന്നും കൂടി ഉള്ള ഒരു കാര്യമുണ്ട്.
0: നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കാടായി പോകും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ വളർന്നങ്ങ് കാട് പോലെ ആയിപ്പോ. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ നല്ലതായിട്ട് വെട്ടിയൊക്കെ വൃത്തിയാക്കി നിർത്തുക, എന്നും വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് വളമൊക്കെ കൊടുക്കുക. പിന്നെ ഈ കീടങ്ങളൊക്കെ വന്ന് ആക്രമിക്കും, അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മൾ സൂക്ഷിക്കുക. ഒരുപാട് നമ്മൾ ചെടികൾ വളർത്താനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പം കുറച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ നമുക്ക് എപ്പോഴും ഒരു റീച്ചുള്ള ഒരു സ്ഥലത്തൊക്കെ കുറച്ച് ചെടികളൊക്കെ ഭംഗിയായിട്ട് വെച്ചാൽ അത് വളരെ ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് അത് കാണുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. അത് മാത്രമല്ല, ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ളവരെ പോലെ അല്ല ഇവർ, നമ്മളെ വഴക്കൊന്നും പറയാറില്ല, അല്ലെങ്കിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാറൊന്നും ഇല്ല. ഇവർ നമ്മൾ നോക്കി ഇങ്ങനെ ചിരിച്ച് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതൊക്കെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവിടെ ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കും, നമ്മളെ കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. അപ്പം ഞാനിങ്ങനെ ഇവരോട് വർത്താനൊക്കെ പറയാറുണ്ട്. പൂക്കാത്തവർക്കൊക്കെ ഞാൻ വഴക്കൊക്കെ കൊടുക്കും, ഞാൻ പറയും എളുപ്പമൊന്ന് പൂവിട്ടില്ലെങ്കിൽ അടി എന്നൊക്കെ പറയും. അപ്പോൾ അവർ പെട്ടെന്ന് പൂക്കെ തരും. അപ്പോൾ അങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിച്ച് നമുക്കിങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോകാം. അപ്പോൾ എല്ലാവരും ചെടിയൊക്കെ വളർത്തിക്കൊള്ളൂ അല്ലേ?
1: അതെ, ടീച്ചർ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷം തോന്നുന്നു കേട്ടിട്ട്. അപ്പോൾ അത് അനുഭവിക്കുന്ന എത്രമാത്രം സന്തോഷമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇന്നേ ദിവസം എല്ലാവരും ലോക പരിസ്ഥിതി ആരോഗ്യ ദിനമാണ്. അപ്പോൾ പരിസ്ഥിതിയിൽ നിന്ന് തന്നെ ആരോഗ്യമൊക്കെ കണ്ടെത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ടീച്ചർ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്, 11:16 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്ര നേരം ഒത്തിരി കാര്യം, നല്ല നല്ല പാട്ടുകളും ചെറിയൊരു കുസൃതി ചോദ്യവും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അപ്പം ടീച്ചർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങൾ
1: അധികം ആൻസേഴ്സ് ഒന്നും വന്നിട്ടില്ല, ഒന്ന് രണ്ട് പേരൊക്കെ കറക്റ്റായിട്ടുള്ള ഉത്തരം അയച്ചിട്ടുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ടഫായി പോയി എന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും, ഉത്തരം കേൾക്കുമ്പോൾ മനസ്സിലാവും, വളരെ സിമ്പിളായിരുന്നു എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ പാർവതി, നമുക്കിന്ന് വളരെ എന്താണ്, ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചയിലൊക്കെയാണ് നമ്മളെല്ലാവരും പത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ മയ്യനാടുള്ള അമ്പിളി എന്ന് പറയുന്ന ഒരു ലോട്ടറി വിൽപ്പനക്കാരിക്ക്, വിൽപ്പനക്കാരിയെ പറ്റിച്ച് ഒരാൾ 14,000 രൂപ അയാൾ കവർന്നെടുത്തു. അപ്പോൾ ആ ലോട്ടറി ടിക്കറ്റിൻ്റെ നമ്പർ അയാൾ കറക്റ്റ് ചെയ്തിട്ടാണ് ഇവരെ പറ്റിച്ചത്. അപ്പോൾ പാവ സ്ത്രീ, അവർക്ക് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ അറിഞ്ഞുകൂടാ. ഈ 0 എന്നുള്ളത് കറക്റ്റ് ചെയ്ത് 9 ആക്കിയൊക്കെയാണ് അയാൾ ഇവരെ പറ്റിച്ചത്. ടിക്കറ്റിന് പിന്നെ സമ്മാനം അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയൊക്കെ ചെയ്തു. അപ്പം അവരുടെ വീടും ഒക്കെ പിന്നെ ചാനലുകാരും ഒക്കെ പോയി ഷൂട്ട് ചെയ്തിട്ട് നമ്മളതൊക്കെ പത്രത്തിലൂടെ ന്യൂസ് ചാനലിലൂടെയൊക്കെ കണ്ടിരുന്നു. അപ്പം ഇവരുടെ ഭർത്താവ് ഒരു കിടപ്പ് രോഗിയാണ്. അപ്പം അദ്ദേഹത്തിനെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഇവർ ഈ ലോട്ടറി വിൽപ്പനയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അപ്പം ഈ സ്ത്രീയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്ന് വായിച്ചൊരു വാർത്തയാണ്. അപ്പം ഒരാഴ്ച മുമ്പ് നമുക്ക് തട്ടിപ്പിനേരയായ ലോട്ടറി വിൽപ്പനക്കാരി കളഞ്ഞു കിട്ടിയ സ്വർണ്ണ താലി ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇന്നലെ റോഡിൽ നിന്നും ഇതുപോലൊരു സ്വർണ്ണ താലി അവർക്ക് കളഞ്ഞു കിട്ടി. അപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ സ്വർണ്ണ താലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്വർണത്തിന്റെ ഒരു പൊടി കൊണ്ടുപോയി കൊടുത്താലും നല്ല വില കിട്ടുന്ന ഒരു കാലമാണ് അല്ലേ. ഒരു ഗ്രാം സ്വർണത്തിന് 14,000 രൂപയോളമാണ് ഇപ്പോൾ വില എന്ന് പറയുന്നത്. അപ്പോൾ ഒരു താലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു 2 gram എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു 10,000-30,000 രൂപയ്ക്കുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി അവർ സ്വന്തമായിട്ട് അത് എടുക്കാതെ അവർക്ക് മനസ്സിലായി ഒരു താലി എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെയധികം വാല്യൂ കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തിരിച്ചു കൊടുക്കാമല്ലാതെ സ്വന്തമാക്കിയാലും എപ്പോഴായാലും നമുക്ക് മനസ്സിനൊരു വിഷമമാണ് നമ്മളൊരാളുടെ ഒരു സാധനം അങ്ങനെ എടുത്തു എന്നുള്ളത്. അപ്പോൾ അവരത് സമീപം

0: അടുത്തുള്ളൊരു കടയിൽ അവരറിയിച്ചു, ഉടമയെ വിളിച്ചു, ഫോൺ നമ്പർ നൽകി. അപ്പം ആ കുട്ടിയത്തെ ഒരു ജ്വല്ലറി ഉടമയുടെ സുഹൃത്തിൻ്റെ താലിയായിരുന്നു കാറിലേക്ക് കയറുമ്പോൾ നഷ്ടപ്പെട്ടത്. അപ്പം ഉടമയുടെ ബന്ധു എത്തി താലി കൈപ്പറ്റി കൊണ്ടുപോയി. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു അമ്പിളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ.
1: തീർച്ചയായും
0: ഇത്രയും കഷ്ടപ്പാടും അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് അവരെ കബളിപ്പിച്ചതിൽ അവർക്കുണ്ടായ നഷ്ടവും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടി കഴിഞ്ഞ സമയത്ത് ഇതുപോലെ വളരെ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം ചെയ്തതിൽ തീർച്ചയായിട്ടും അമ്പിളിയെ നമ്മളും ഈ ഒരു നമ്മുടെ റേഡിയോ സാന്ത്വനം ടീമും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള ഇതുപോലെയുള്ള പ്രവൃത്തികളാണ് ശരിക്കും നമ്മളിലുള്ളൊരു മനുഷ്യത്വം എന്താണ് എന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലേ പാർവതി. അപ്പോൾ ഇനി നമുക്ക് കുറേ മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നതിൽ അനു റോയ് നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വനജ തിരുമുല്ല വാരം മെസ്സേജ് അയച്ചിരിക്കുന്നു, ടീച്ചറെ എന്നെ കൂടി ഒന്ന് പരിഗണിക്കണേ, എല്ലാവർക്കും നല്ല ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിമാലിക്കാരെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സനോജിൻ്റെ അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ട്, ഇന്ന് സനോജിന് മുട്ടം പണിയാണ് കേട്ടോ. അപ്പോൾ സനോജിനോട് പറഞ്ഞിരിക്കുന്നത് എനിക്കും കൂടെ ഒരു ഹാർട്ട് തരുമോ എന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് വനജ തിരുമുല്ല വാരം അങ്ങനത്തെ മെസ്സേജൊക്കെ അയച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മൻസൂർ
1: ടീച്ചറെ ഒന്ന് പരിഗണിക്കണേന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്.
0: അപ്പം മൻസൂർ നമുക്ക് പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു രണ്ട് കുട്ടികൾ നമ്മൾ ഈ അടുത്തിടയ്ക്ക് വായിച്ചതാണ്, രണ്ട് കുട്ടികൾ വഴിയിൽ കിട്ടിയ പണം തിരികെ ഏൽപ്പിച്ച ഒരു കഥ, അതിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഞാൻ മൻസൂർ റേഡിയോ സാന്ത്വനത്തിലെ പ്രേക്ഷകർക്കും അണിയറ പ്രവർത്തകർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ബാബുരാജൻ സാർ മെസ്സേജ് അയച്ചിരിക്കുന്നു, പൊന്നുമണി എന്ന തമിഴ് ചിത്രത്തിലെ നെഞ്ചുക്കുള്ള എന്ന ഗാനം പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രേഖ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു, രേഖ രാജീവൻ അല്ലേ. പിന്നെ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഉത്തരം മാനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പാദസരം അണിയുന്ന പമ്പാനദി പ്രകൃതി നിന്റെ എന്ന പാട്ട് കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ആ ഒരു പാട്ട് രേഖയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കല നമുക്ക് ഹായ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, അപ്പം നമ്മളെ കേൾക്കുന്നു എന്നുള്ളതിൻ്റെതാണ് കേട്ടോ. അപ്പം സനോജിത ഹാർട്ടൊക്കെ അയച്ചിരിക്കുന്നു, വനജ തിരുമുല്ല വാരത്തിന് ഹാർട്ട് അയച്ചിരിക്കുന്നു. അപ്പോൾ ഹാർട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പം സനോജിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ഈ ഹാർട്ടൊക്കെ എടുത്ത് ഇങ്ങനെ
1: എല്ലാവർക്കും
0: കൊടുക്കാമോ, ആകെ ഉള്ളൊരു ഹാർട്ടാണ്. അപ്പം അത് ഇടക്കിടക്ക് എനിക്ക് തരുന്നു എന്നുള്ളതിൽ ഞാനിങ്ങനെ സന്തോഷിച്ചിരുന്നപ്പോൾ സനോജ് ഇങ്ങനെ ഇത് എല്ലാവർക്കും കൊടുക്കുന്നതിനോടുള്ള ഒരു എന്താണ്
1: ഒരു വിഷമം,
0: ഒരു വിഷമം ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ മെസ്സേജസ് ഒക്കെ വായിച്ചു. അപ്പം നമ്മളുടെ പാട്ടിൻ്റെ റിക്വസ്റ്റ് ഒക്കെ നമ്മളിത് പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു അല്ലേ.
1: പതിനൊന്ന്
0: 27 ആയിട്ടുണ്ട്, ഇനി നമുക്ക് ആകെപ്പാടെ ഒരു 3 മിനിറ്റും കൂടിയേ ഉള്ളൂ അല്ലേ. അപ്പം അതിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർത്ത് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് പോകണം. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങൾ പറയാനുള്ളത് ഒരു ആനിമലിൻ്റെ പേരാണ്, ഒരു മൃഗത്തിൻ്റെ പേര്, അതിന് 2 അക്ഷരം മാത്രമേ ഉള്ളൂ. അത് ആദ്യത്തെ അക്ഷരം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൻ്റെ, പ്രത്യേകിച്ച് ഞാൻ ഈ ആധുനിക കാലം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു ക്ലൂ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നിത്യോപയോഗ സാധനം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇനി എന്തൊക്കെയാണ് നമ്മളെ നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ, നമുക്ക് പഞ്ചസാര, സോപ്പ്, വെളിച്ചെണ്ണ ഇതൊക്കെയാണോ എന്നൊക്കെ ആലോചിച്ചു. അപ്പം അങ്ങനെയല്ല, അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ക്ലൂ കൊടുത്തത്. അപ്പം അതെല്ലാവരും ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ആ ഒരു ഫസ്റ്റ് അക്ഷരം എന്ന് പറയുന്ന അതാണ്, രണ്ടാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഒരു ഹിന്ദി വാക്കാണ്. അപ്പം പാർവതിക്ക് ആൻസർ കിട്ടിയോ?
1: ഇല്ല ടീച്ചർ.
0: അപ്പോൾ പാർവതിയും ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചപ്പോൾ പാർവതി അതിൽ നിന്നും ആൻസർ കണ്ടുപിടിച്ച് എനിക്ക് അറിയാമെന്ന് പറയുന്ന ഒരു ഇതോടുകൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു കള്ളത്തരത്തോടുകൂടി ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ഉത്തരം സിംഹമായിരുന്നു. അപ്പോൾ അത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ സിം അല്ലേ, നമ്മളിപ്പം നമ്മുടെ മൊബൈൽ ഫോൺസിലെല്ലാം നമ്മൾ സിം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വാക്കാണ് സിം എന്നുള്ളത്. അതുപോലെ ഹം ഒരു ഹിന്ദി വാക്കുമാണ് അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ ചേരുമ്പോൾ സിംഹം എന്നുള്ള ഒരു വാക്ക് വന്നു. അപ്പം അതാണ് നമ്മുടെ ഉത്തരം. അപ്പം അതാണ് നമ്മളുടെ ആനിമലിൻ്റെ പേര്. അപ്പം അതുപോലെ തന്നെ രാജമുഖത്തിലെ ഫെയിലായി, തോറ്റു, സമ്മതിച്ചു, പശുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. രാജമുഖത്തിൽ ഇന്നിനി പറയാത്ത മൃഗങ്ങളുടെ പേരൊന്നുമില്ല, എല്ലാം പറഞ്ഞു നോക്കി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എന്താണ് കലയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ നമുക്ക്

0: ബാബുരാജൻ ചോദിച്ചിരിക്കുന്നു, ടീച്ചറെ നല്ല ചോദ്യം നല്ല ഉത്തരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് ബാബുരാജൻ സാർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉത്തരം പറയാൻ പറ്റുമോ എന്നുള്ള ഒരു എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പോഴാണ് സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായത്.
1: അതോടൊപ്പം നമുക്ക് ഒരു മെസ്സേജും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് അടിമാലിക്കാർ നന്നായിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് നമുക്ക് ബാദുഷാ അടിമാലി എന്നൊരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചായിരുന്നല്ലോ അടിമാലിക്കാരെങ്ങനെ ഇരിക്കുന്നു.
0: അപ്പൊ അടിമാലിക്കാരൊക്കെ നന്നായിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ അവിടുന്ന് അയച്ചിട്ടുണ്ട്. നമ്മുടെ ബിനീഷ് അടിമാലി ഇന്ന് എന്തോ തിരക്ക് പിടിച്ച ജോലിയിലാണ്, ഇന്ന് മെസ്സേജ് ഒന്നും നമുക്ക്
1: അയച്ചിട്ടില്ല.
0: അപ്പൊ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ബാദുഷാ അടിമാലി നമുക്ക് മെസ്സേജ്
1: അയച്ചിരിക്കുന്നത്.
0: അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് പേരുള്ളത് കൊണ്ട് ആരെങ്കിലും വന്ന് അല്ലേ നമ്മള് ഹായ് പറഞ്ഞ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. അപ്പൊ ഇന്ന് നമുക്ക് ബാദുഷയാണ് റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോ താങ്ക് യു ബാദുഷ. അപ്പോ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതിന്.
1: അതോടൊപ്പം സനോജ് ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: അതെ അതെ. അപ്പം സനോജിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് നോട്ടുമാല തന്നിരിക്കുന്നു ടീച്ചറിനെന്ന് എനിക്ക്. ഓ എനിക്ക് വയ്യ, ഇനിയിപ്പോ നോട്ടുമാലയൊക്കെ വാങ്ങാൻ പോണമല്ലോ അല്ലേ. അപ്പോ അങ്ങനെ നമുക്ക് ഓരോരോ രസകരമായിട്ടുള്ള മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പർവതി, ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൻ്റെ കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ഇനി വരുന്ന 3 ദിവസങ്ങളിൽ, അതായത് 28, 29, 30 ദിവസങ്ങളിൽ നമുക്ക് അവധിയാണ്. ബാങ്കുകൾ പ്രവർത്തിക്കില്ല, പക്ഷേ നാളെ ബാങ്ക് പ്രവർത്തിക്കും. ഞായറാഴ്ചയാണെങ്കിലും ഈ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവധി വന്നതുകൊണ്ട് നാളെ ബാങ്ക് പ്രവർത്തിക്കും. അതെല്ലാവരും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. പക്ഷേ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്നതിനൊന്നും ഈ ദിവസങ്ങളിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല.
1: സാധാരണ പരിധികളുണ്ട്, ഇപ്പോൾ പരിധികളൊന്നുമില്ല. അതേപോലെ തന്നെ ടീച്ചർ നമുക്ക് കള്ളക്കടൽ പ്രതിഭാസത്തെ കുറിച്ചും പറയണം. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക, മത്സ്യബന്ധനത്തിനൊന്നും അറിയിപ്പ് കിട്ടുന്നത് വരെ പോകാതിരിക്കുക. അതോടൊപ്പം വെള്ളം കയറാനും സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളം കയറുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. കൂടുതൽ നമ്മൾ കൊല്ലം ജില്ല എന്ന് പറയുന്നത് കടലിനോട് ചേർന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും കടലിനടുത്തേക്കാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കാനായിട്ട് ശ്രമിക്കുക.
0: അതെ അതെ. അപ്പോൾ നമുക്ക് ബിനീഷ് അടിമാലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ബിനീഷ് അടിമാലി ചിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചിരിയൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ബിനീഷ്, സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പിന്നെ എന്താണ് അടിമാലിക്കാരുടെ ഒരു ആരെങ്കിലും ഒക്കെ നമ്മളുടെ എല്ലാ ദിവസവും നമ്മളുടെ ലൈവിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് ബാദുഷ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിനീഷിന്റെ കാര്യം പറഞ്ഞപ്പോ ബിനീഷും വന്നു അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എല്ലാ ആരുടെയും പേര് പറയുന്നില്ല, എല്ലാവരും നമ്മളെ കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പം നമ്മൾ ഇന്ന് നമ്മളുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം നമുക്ക് കുറച്ചും കൂടെ രസകരമായിട്ടുള്ള വീണ്ടും ഒരു ചോദ്യമൊക്കെ ആയിട്ട് നമുക്ക് വരേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പൊ അതിനുള്ള അന്വേഷണത്തിലാണ് ഇന്ന് മുതൽ നമ്മൾ അല്ലേ.
1: ടീച്ചറാണ് ഇന്ന് മുതൽ അതെങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഞങ്ങളോട് ഒരു രാവിലെ ഒരു എനർജി ആക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളെ ആദ്യം എനർജി ആക്കിയിട്ടാണ് പിന്നെ നമ്മുടെ ശ്രോതാക്കളെ.
0: യെസ്,
1: അപ്പൊ നമുക്ക് ഇങ്ങനെ പോകാനുള്ള സമയമായിട്ടുണ്ട് ടീച്ചർ. 11:32 ആയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നാളെയും വെയിറ്റ് ചെയ്തിരിക്കുക. നാളെ സൺഡേ ആണ്, അപ്പൊ മൺഡേ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഇത്ര നേരം ഒത്തിരി കാര്യത്തിനായി ഇപ്പൊ ഞങ്ങൾ പോകാറായിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ബിറ്റ്ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമ പ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.
1: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പോ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് വനിതകൾ ഷൂട്ടിംഗിൽ മലയാളി താരം വിദർശയ്ക്ക് ഇന്നും വീണ്ടും വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നടക്കുന്ന എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. കുണ്ടറയിലും അമൃതപുരിയിലും നടക്കുന്ന സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കുണ്ടറയിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ അമിത്ഷാ പങ്കെടുക്കും. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് സഹകരണ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മുളവന പവിത്രം കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം. മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 5:00 അമൃതപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം അദ്ദേഹം പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് മാതാ അമൃതാനന്ദമയി മടം നൽകുന്ന 2 കോടി രൂപ അസം വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രനോജ് പെഗുവിന് കൈമാറും. അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ ഉച്ചയ്ക്ക് 1:00 മുതൽ വൈകിട്ട് 5:00 വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിന്റെ ഉന്നതതല പൊതുചർച്ചയെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം പുനഃസ്ഥാപിക്കൽ, മാറ്റങ്ങൾ കൈകാര്യം ചെയ്യൽ, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഒരു ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. പൊതുരംഗത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് അർപ്പണ ബോധത്തോടെയാണ് രാജ്യത്തെ സേവിച്ചതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7:00 മുതൽ വൈകിട്ട് 6:00 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഞായറാഴ്ചയാണെങ്കിലും നാളെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. മറ്റന്നാൾ മുതൽ ബുധനാഴ്ച വരെയാണ് സംയുക്ത ബാങ്കിംഗ് ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുന്നത്. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിച്ച സംസ്ഥാന സർക്കാർ. ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ അപേക്ഷകൾ വേഗത്തിൽ പരിശോധിച്ച് അർഹരായവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ധനസഹായം നേരിട്ടെത്തിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കേരളം മാഹി ലക്ഷദ്വീപ് തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ലക്ഷദ്വീപ് കവരത്തി ദ്വീപിൽ നിന്നും മറ്റിതര ദ്വീപുകളിലേക്കുള്ള അതിവേഗ കപ്പലുകളുടെ ദ്വീപ്തല യാത്രകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. തീരത്തെല്ലാവിധ വിനോദ പരിപാടികളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ വഴിയോര കച്ചവടക്കാരെ പിന്തുണയ്ക്കുന്നതിനായി 2020 കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM സ്വനിധി പദ്ധതിയിലൂടെ ഇതിനോടകം 1.12 കോടിയിലധികം വായ്പകൾ വിതരണം ചെയ്തു. പദ്ധതിയിലൂടെ ഈടുരഹിത വായ്പകൾ നൽകുന്നതിന് പുറമെ വഴിയോര കച്ചവടക്കാർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
3: प्रधानमंत्री स्वनिधि योजना के माध्यम से काम के लिए आसान लोन मिलने लगा है. डेबिट और क्रेडिट कार्ड केवल अमीर लोगों के पास होते थे, लेकिन आज रेहड़ी और ठेले पर काम करने वाले साथियों के पास भी क्रेडिट कार्ड की सुविधा पहुंच रही है.
0: നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി 75 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് PM സ്വനിധിയുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് ഇന്ന്. 30 കോടി രൂപയാണ് 1-ാം സമ്മാനം. ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരത്ത് ഗോർഖി ഭവനിൽ നടക്കുന്ന നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സംഘം സുവർണ നേട്ടം കൈവരിച്ചത്. പുരുഷന്മാരുടെ കബഡി ഫൈനലിൽ ഇന്ത്യ ഉച്ചയ്ക്ക് ഇറാനുമായി ഏറ്റുമുട്ടും. മലയാളി താരം വിദർശ വിനോദിന് വീണ്ടും വെള്ളി മെഡൽ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിലാണ് തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘം വെള്ളി മെഡൽ നേടിയത്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. 2-ാം മത്സരം ഈ മാസം 30 ഗുവാഹത്തിയിലും അവസാന മത്സരം ഒക്ടോബർ 3 ഛത്തീസ്ഗഡിലുമാണ് നടക്കുന്നത്. കണ്ണൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കാലിക്കറ്റ് FC തിരുവനന്തപുരം കൊമ്പൻസ് FCയെ നേരിടും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി പ്രമുഖ മലയാളം തമിഴ് നടനും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ ഫിലിം ഫെസ്റ്റിവൽ ക്യൂറേറ്ററുമായ രവീന്ദ്രനെ സർക്കാർ നിയോഗിച്ചു. പ്രശസ്ത നടിയും സാംസ്കാരിക പ്രവർത്തകയുമായ പ്രിയങ്ക നായരാണ് അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ. കേരള സാഹിത്യ അക്കാദമി ചെയർമാനായി കൽപ്പറ്റ നാരായണനെയും സംഗീത നാടക അക്കാദമി ചെയർമാനായി ജി വേണുഗോപാലിനെയും ലളിതകലാ അക്കാദമി ചെയർമാനായി പ്രൊഫസർ പ്രകാശ് മൂർത്തിയെയും നിയമിച്ചു. നടൻ പ്രേംകുമാർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും എം രഞ്ജിത്ത് കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനുമാകും. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ 24 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കൊല്ലത്തെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. പ്രളയ ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണത്തിന്റെ പൂർണ്ണ ചുമതല താലൂക്ക് തലത്തിലേക്ക് വികേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ്. കേരളം മാഹി ലക്ഷദ്വീപ് തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ സ്വർണം നേടി ഇന്ത്യൻ വനിതകൾ. ഷൂട്ടിംഗിൽ മലയാളി താരം വിദർശയ്ക്ക് ഇന്ന് വീണ്ടും വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ഗ്രാമീണ മേഖലയിലുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. രാവിലെ 11 മണിക്ക് കൊല്ലം ജില്ലയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് SUT മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം വലിയ തോതിൽ കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളിൽ വലിയ പുരോഗതിയുണ്ടായെന്നും സ്ത്രീകൾ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വട്ട്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രികരുമായി നടത്തിയ വെർച്വൽ ആശയവിനിമയത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. രാജ്യത്ത് നടപ്പാക്കിയ പുതിയ തൊഴിൽ നിയമങ്ങളാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ തൊഴിൽ മേഖലയെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 തൊഴിൽ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
1: നയ ലേബർ കോഡ്സ് മേ 29 ലേബർ കാനൂനോ കോ 4 സരൽ ലേബർ കോഡ്സ് മേ ബദലാ ഗയാ. ഇസ്സെ ഹമാരെ ശ്രമിക് ഭായ് ബഹൻ ന്യൂനതം സാലറി റോജ്ഗാർ കി സുരക്ഷ സാമാജിക് സുരക്ഷ ഓർ സ്വാസ്ഥ്യ സുരക്ഷ ജെസെ വിഷയോ പർ ഓർ സശക്ത ഹോംഗേ.
0: 29 കേന്ദ്ര നിയമങ്ങൾ 4 നിയമങ്ങളായി ക്രോഡീകരിച്ചാണ് പുതിയ ലേബർ കോഡ് സർക്കാർ നടപ്പാക്കിയത്. തൊഴിലാളികൾക്ക് മിനിമം വേതനം സമയബന്ധിതമായി ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സമ്പൂർണ്ണ ശാക്തീകരണവും ഇതിലൂടെ ഉറപ്പാക്കുന്നു. തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ തൊഴിലിടങ്ങൾ, ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക എന്നിവയും പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അമൃതപുരിയിൽ നടക്കുന്ന അമൃതകീർത്തി പുരസ്കാര ചടങ്ങിലും പങ്കാളിയാകും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശ്വാസം വീണ്ടെടുക്കുക, മാറ്റങ്ങളെ കൈകാര്യം ചെയ്യുക, എല്ലാവർക്കും ഫലപ്രദമാകുന്ന ഐക്യരാഷ്ട്രസഭ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പൊതുസഭാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം, സമാധാനം, സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തിൽ ആഗോള മഹാമാരി പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ആവർത്തിച്ചു. ഏതുതരം ആരോഗ്യ അടിയന്തരാവസ്ഥകളെയും നേരിടാൻ ലബോറട്ടറി ശൃംഖലകളും ചികിത്സാ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തിയ ഇന്ത്യയുടെ ഏകോപിത രീതിയെക്കുറിച്ച് അവർ വിശദീകരിച്ചു. കോവിഡ് കാലത്ത് 100 രാജ്യങ്ങൾക്ക് 30 കോടി വാക്സിൻ ഡോസുകളും 150 രാജ്യങ്ങൾക്ക് വൈദ്യസഹായവും നൽകിയതിലൂടെ ഒരു ഭൂമി ഒരു ആരോഗ്യമെന്ന തത്വം ഇന്ത്യ ഉയർത്തിപ്പിടിച്ചതായി സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗിന്റെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘകാലം പൊതുജീവിതത്തിൽ വ്യാപൃതനാവുകയും അർപ്പണബോധത്തോടെ രാജ്യത്തെ സേവിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഡോക്ടർ സിംഗ് എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ നവോത്ഥാനത്തിന്റെ പ്രയോക്താവായ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ജന്മവാർഷിക ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരമർപ്പിച്ചു. വിദ്യാസാഗർ വിദ്യാഭ്യാസത്തെ

0: സാമൂഹിക മാറ്റത്തിനുള്ള ശക്തമായ മാധ്യമമാക്കിയെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനുമായി ജീവിതം ഉഴിഞ്ഞുവച്ച വിദ്യാസാഗറിന്റെ ആശയങ്ങൾ ഇന്നും സമൂഹത്തിന് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സംഘം സുവർണ നേട്ടം കൈവരിച്ചത്. പുരുഷന്മാരുടെ കബഡി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഉച്ചയ്ക്ക് ഇറാനുമായി ഏറ്റുമുട്ടും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ സ്വർണമാണിത്. മലയാളി താരം വിദർശ വിനോദിന് വീണ്ടും മെഡൽ. വനിതകളുടെ 50 മീറ്റർ റൈഫിൾസ് ത്രീ പൊസിഷൻസ് ടീമിനത്തിൽ തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘമാണ് വെള്ളി നേടിയത്. മൂന്ന് സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 27 മെഡലുകളാണ് നിലവിൽ ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന്റെ 9th റൌണ്ടിൽ ഇന്ത്യയ്ക്ക് മികച്ച മുന്നേറ്റം. പുരുഷ വിഭാഗത്തിൽ ലോക ചാമ്പ്യൻ ഡി ഗുഗേഷിന്റെ നിർണായക വിജയത്തോടെ ജർമ്മനിയെ തോൽപ്പിച്ച ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 2nd സ്ഥാനത്തേക്ക് ഉയർന്നു. വനിതാ വിഭാഗത്തിൽ ഉസ്ബെകിസ്ഥാനെ 3-1 തോൽപ്പിച്ച് ഇന്ത്യ 2nd സ്ഥാനം പങ്കിട്ടു. 9 റൌണ്ടുകളിൽ നിന്ന് 15 പോയിന്റോടെ ഖസാക്കിസ്ഥാൻ, മംഗോളിയ എന്നീ ടീമുകൾക്കൊപ്പമാണ് ഇന്ത്യൻ വനിതകൾ 2nd സ്ഥാനം പങ്കിടുന്നത്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യ, ഇറാൻ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
2: റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഉഭയകക്ഷി വിഷയങ്ങളും ബ്രിക്സ് കൂട്ടായ്മയിലെ സഹകരണവും ശ്രീ എസ് ജയശങ്കർ ചർച്ച ചെയ്തു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥ വിഷയമായി. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇറാൻ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ സഹകരണവും യോഗം വിലയിരുത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പങ്കെടുത്ത ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിക്ക് ഇന്ത്യ ഈ മാസത്തിന്റെ തുടക്കത്തിൽ ആതിഥേയത്വം വഹിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138th പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AER ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. മേളയുടെ 2nd ദിനമായ ഇന്ന് മത്സരചിത്രങ്ങൾ ഉൾപ്പെടെ 59 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. അതിനിടെ മേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട 31 ചിത്രങ്ങളിൽ 24 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകി. ക്വാഡ് അറ്റ് സി ഷിപ്പ് ഒബ്സർവർ മിഷൻ ആരംഭിച്ചതിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. കഴിഞ്ഞ മെയ്യിൽ ന്യൂഡൽഹിയിൽ നടന്ന 11th ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്കായുള്ള ക്വാഡിന്റെ കൂട്ടായ പ്രതിബദ്ധതയെ ദൌത്യം പ്രതിഫലിപ്പിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അമേരിക്കയിൽ H1B വിസ നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ എതിർത്ത് 22 അറ്റോർണി ജനറൽമാരുടെ കൂട്ടായ്മ. നിരക്കുകളിൽ 100,000 ഡോളറിലധികം ഫീസ് ചുമത്താനുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തോട് അറ്റോർണി ജനറൽമാർ വിയോജിപ്പ് രേഖപ്പെടുത്തി. പുതിയ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാലിഫോർണിയ, മസാച്യൂസെറ്റ്സ്, വെർജീനിയ തുടങ്ങിയ 22 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ ഒപ്പിട്ട കത്ത് സർക്കാരിന് സമർപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. ഗ്രാമീണ മേഖലയിലുണ്ടായ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം ഗണ്യമായി കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. സഹകരണ മേഖലയിലെ വനിതാ ശാക്തീകരണ പദ്ധതികൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭയിൽ ആഗോള മഹാമാരി പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. വനിതകളുടെ കബഡിയിൽ ഇറാനെ പരാജയപ്പെടുത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30. ആകാശവാണി സമയം 1:00.

0: ரஞ்சினி. You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOS പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഡി കെ ശിവകുമാർ, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ജി പരമേശ്വര ഡിമാൻഡ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർസ് റെസിഗ്നേഷൻ, സീക്ക് ഫ്രഷ് റോൾ റിവിഷൻ. They demanded that the ongoing special intensive revision of electoral rolls be withdrawn, followed by a fresh revision. Bollywood actor Rakesh Bedi moved the Delhi High Court on Wednesday seeking protection of his personality rights. It may be noted that the court has been protecting the personality rights of actors Tabu, cricketers Abhishek Sharma and Yuvraj Singh, political figures like Congress leader Shashi Tharoor and Deputy Chief Minister of Andhra Pradesh Pavan Kalyan. യമുന എക്സ്പ്രസ്വേ ഉത്തർപ്രദേശ്. An AC sleeper bus traveling from Delhi to Mahoba caught fire near Jawar late on September 23. 9 passengers died and several others were injured. Police arrested the driver and conductor as the investigation continues. Bangladesh has suspended Hilsa imports from India. The decision took effect yesterday, halting Hilsa imports through the Benapole land port. Foreign ministers of the G4 countries, India, Brazil, Germany and Japan, have called for early reform of the United Nations Security Council, UNSC. External Affairs Minister Dr. S. Jayashankar chaired a meeting of the foreign ministers of the Forum for India-Pacific Islands Cooperation, FIPIC, on the sidelines of the 81st United Nations General Assembly in New York. Secretary West C.B. George participated in the second G7 Development Ministers meeting organized by the G7 Chair, France, on the sidelines of the UNGA in New York. India co-hosted the launch of One SCD, a global partnership to advance equity and transform sickle cell care, on the sidelines of the 81st session of the United Nations General Assembly in New York. Bangladesh has reported 1,782 new dengue cases and 8 deaths in the past 24 hours, taking the total number of dengue deaths this year to 209 and cases to 69,149. Bangladesh's national carrier Biman Bangladesh Airlines has signed an agreement with Boeing to purchase 11 new aircraft, thereby planning to expand its aviation sector and open new international routes. In the UAE, the central bank has imposed strict enforcement measures on the UAE branches of Bank Mali Iran. All UAE branches of the Iranian bank have been prohibited from conducting financial transactions to and from Iran, including trade finance and fund transfers. The action followed violations of UAE laws and regulatory requirements relating to money laundering, terrorism financing and proliferation financing. NASA's selected PRIMA probe far infrared mission for astrophysics to move into phase B, the stage covering preliminary design and technology development. It is the first mission in a new class of astrophysics missions called Probe Explorers within the Explorers program. NASA announced the decision on Wednesday, 23 September 2026. The Asian Games 2026 Indian runners have clinched silver in the mixed 4x400m relay race at Nagoya. The quartet of Puamma Raju, Vishal Tenarishu, Vithya Ramaraj and Manu T.S. timed the run at 3 minutes 14.46 seconds to defend India's silver medal won in the last edition of the Games in Hangzhou. Bahrain won the game with gold, Games record of 3 minutes 12.87 seconds. India won a silver medal in the mixed 4x400m relay at the Asian Games in Nagoya. PM Modi congratulates Indian athletics on winning medals at Asian Games 2026. That's all for today's current affairs updates. I'm Dr. Parvati Jeevan, signing off.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
3: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
2: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
3: അർച്ചന ഫൈനാൻസോ?
2: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
3: വിശ്വസിക്കാവുന്നതാണോ?
2: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.

0: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
0: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

0: ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം.
1: ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ സെപ്റ്റംബർ 27 ഞായറാഴ്ച എല്ലാ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് RBI അറിയിക്കുന്നു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൌകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൌകര്യം ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.

0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
1: ഏഞ്ചൽസ് മേക്ക് ഓവർ നിയർ രാമേശ്വരൻ ടെമ്പിൾ കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684. കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൌകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൌകര്യവും ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടിരിക്കും.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ

0: നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുവിട, വെൽക്കം ബാക്ക്.
6: എല്ലാവർക്കും നമസ്കാരം.
5: അനുവിട, നമ്മൾ ശ്രോതാക്കൾ കുറച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊന്നും അത്രയും ചോദ്യങ്ങളും കാര്യങ്ങളും ശ്രോതാക്കളുടെ സൈഡിൽ നിന്ന് വരുന്നില്ലായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ 5G കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു, കുറച്ച് പേര് അതിന് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇപ്രാവശ്യം നമ്മളുടെ ഈ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇനിയും നമ്മൾ ശ്രോതാക്കളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. വരുമ്പോട്ട ഇന്ന് നമുക്ക് കുറച്ച് പുതിയ ലോഞ്ചസിന്റെയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എപ്പിസോഡ് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മളെ സാംസങ്ങിന്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഗാലക്സി S27 Ultra കുറച്ച് ലീക്സ് നമുക്ക് വന്നിരിക്കുന്നതാണ്. അതെ അതെ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്കതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അവര് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും പുതിയ അവരുടെ ഡിസ്പ്ലേ പാനലിന്റെ കാര്യവും പ്രൈവസി, ബ്രൈറ്റ്നെസും കാര്യങ്ങളും ഒക്കെയാണ് അല്ലേ? അപ്പൊ എന്താണ്, അതാണോ മെയിൻ കൺസേൺ ആയിട്ട് അവർ എടുത്തിട്ട് കാര്യം? ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ, അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഐഫോൺ പുതിയതിറങ്ങി. അപ്പൊ അതിനെ അതിനായിട്ട് മത്സരിക്കാനുള്ള പുതിയ എന്തെങ്കിലും സംഭവങ്ങൾ വരുന്നുണ്ടോ, അതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ടോ, എന്താണ്?
6: ശരിക്കും സാംസങ്ങിന്റെ S27 Ultra ഇപ്പൊ ലോഞ്ച് ആകാൻ പോവുകയാണ്, ലോഞ്ചിന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ടിപ്പുകളാണ് ഇതെല്ലാം, ലീക്സും കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാംസങ് ഇപ്പൊ കുറച്ച് നാളായിട്ട് കുട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ M16 panel. ആദ്യമായിട്ട് വന്ന ഫോൺ ആപ്പിളിന്റെ ഐഫോൺ ആണ്, അവർ യൂസ് ചെയ്തേക്കുന്ന M16 panel. ആൻഡ്രോയിഡിന്റെ അകത്ത് IQ 16 ആണ് തോന്നുന്നു പുതിയ വരുന്ന ഫോണിൽ ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ M16 panel യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ശരിക്കും സാംസങ് പോലും അല്ല അവരുടെ M16 panel ആദ്യമേ യൂസ് ചെയ്യുന്നത്, മറ്റു വെൻഡേഴ്സ് ആണ്. അപ്പൊ അതെനിക്ക് തോന്നുന്നു അവരുടെ ചിലപ്പോൾ ഒരു ബീറ്റാ ടെസ്റ്റിംഗ് ആയിരിക്കും പാനൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ നമ്മള് പിന്നെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് M16 panel കുറെ ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഈ ശരിക്കും 10,000 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നെസ് ഉള്ള ഒരു പാനലാണത്. അതായത് വളരെ സ്മോളർ ഏരിയയിൽ പോലും 10,000 nits നമുക്ക് അത്രയും ബ്രൈറ്റ്നസ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. നോർമലി നമുക്ക് ഇപ്പൊ 6,000-7,000 nits ഒക്കെയാണ് നോർമലി നമ്മളുടെ പാനൽ M14 panel കിട്ടുന്നത്, 8,000 വരെയൊക്കെ ഉള്ള ബ്രൈറ്റ്നസ് ആണ്. അപ്പൊ 10,000 എന്ന് പറയുമ്പോൾ എത്ര സൂര്യപ്രകാശത്താണെങ്കിൽ പോലും നമുക്ക് സ്ക്രീൻ വളരെ ക്ലിയർ ആയിട്ട് കാണാം, ബ്രിസ്ക് ആയിട്ട് കാണാം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും മെയിൻ പ്രത്യേകത അതാണ്. പിന്നെ അത് മാത്രമല്ല, 30% എനർജി എഫിഷ്യൻസി ഉണ്ട് M14 panel ആയിട്ട്. അപ്പൊ ബാറ്ററി കോൺഷ്യസ്
5: ആയിട്ടുള്ള ബാറ്ററി എഫിഷ്യന്റ് ആണ്.
6: അപ്പൊ ബാറ്ററി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു യൂസറിന് ശരിക്കും ബാറ്ററി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാനലാണ് ഈ M16 panel എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ മാക്സിമം റെസൊല്യൂഷൻ 2560x1440 ആണ് അതിന്റെ മാക്സിമം റെസൊല്യൂഷൻ സൈസ്. പിന്നെ റിഫ്രഷ് റേറ്റ് വേരിയബിൾ ഫ്രം 1Hz to 165Hz ആണ്. അപ്പൊ 165Hz ആണ് മാക്സിമം റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. ടച്ച് സാമ്പിളിംഗ് റേറ്റ് 5000Hz ആണ്. അപ്പൊ അത്രത്തോളം സ്മൂത്ത്
5: ആയിരിക്കും
6: ടച്ച് വരുന്നത് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റിയിട്ട്. പിന്നെ ഐ കംഫർട്ടിന് വേണ്ടിയിട്ട് അവർ 3300 PWM അതായത് പൾസ് വിത്ത് മോഡുലേഷൻ അവരതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കണ്ണിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല, കാരണം വളരെ ഫാസ്റ്റ് ആയിട്ട് അത് പോകുന്നുണ്ട്, കണ്ണിന് വലിയ സ്ട്രെയിൻ വരത്തില്ല, ഫ്ലിക്കറിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. ഇത്രയുമാണ്

0: ചാനലിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും സാംസങ് പുറത്തിറക്കിയിട്ട് എനിക്ക് തോന്നുന്നു ആപ്പിളിനാണ്, ആപ്പിളിന്റെ ഐഫോൺ 18 അകത്താണ് നമുക്ക് ആദ്യമായിട്ട് ഈ M16 പാനലിന്റെ ക്വാളിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത്. ഐഫോൺ 18 പക്ഷേ നീ വരുന്നേ ഉള്ളൂ, ഈ മാസം അവസാനമൊക്കെ നമുക്ക് കൈ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് എങ്ങനെയാണ് അതിന്റെ ബ്രൈറ്റ്നെസ്സും ബാക്കിയുള്ള കാര്യങ്ങളും ബാറ്ററി എഫിഷ്യൻസി ഒക്കെ എങ്ങനെ അതിന്റെ ഐഫോണിന്റെ അകത്ത് നമുക്ക് എങ്ങനെ പറ്റുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ IQ പുതിയ മോഡല് അവർ 16 ലോഞ്ച് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അതിന് പുറകെ ആയിരിക്കും ഈ S27 അൾട്രാ ലോഞ്ച് ആകുന്നത്. അപ്പം ശരിക്കും മൂന്നാമത്തെ ഫോണായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി ഡിസ്പ്ലേ, അതായത് ഓവർ ദ ഷോൾഡർ നമുക്ക് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത ഒരു ഒരു പുതിയ ടെക്നോളജി സാംസങ് പുതിയ S27 അൾട്രയ്ക്ക് അത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അതിന് വേണ്ടിയിട്ടാണ് ഈ പാനൽ M16 പാനലിന്റെ ഒരു ഒരു ഫീച്ചറും കൂടെ അതാണ്. അത് പക്ഷേ സോഫ്റ്റ്വെയറും കൂടെ ചേർത്തിട്ടാണ് അവരങ്ങനെ അത് ചെയ്യുന്നത്. ഒരാംഗിൾ നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റില്ല, സ്ക്രീനിൽ
1: യൂസറിനെ മാത്രമേ
0: കാണാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ ആ ഒരു പ്രത്യേകതയും കൂടെ ഇതിനുണ്ട്. അപ്പൊ അത് എത്രത്തോളം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ പിന്നെ GPay ഒക്കെ യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ബാങ്കിങ്ങിന്റെ ആപ്പ് യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വളരെ സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ബസ്സിലോ അല്ലെങ്കിൽ പബ്ലിക് സ്പേസസിലോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ മറ്റൊരു വ്യക്തി അത് കാണാതിരിക്കാൻ നമ്മുടെ പാസ്വേഡ് എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ലോക്ക് എന്താണെന്നോ ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഈ പാനൽ സോഫ്റ്റ്വെയർ വിത്ത് ദിസ് പാനൽ ആണ് അതിന്റെ ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് തരുന്നത്. അത് S27 അൾട്രയ്ക്കകത്തുണ്ട്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ഈ S27 അൾട്രയുടെ ഡിസ്പ്ലേക്കകത്ത് അവര് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കുറെ കാര്യങ്ങൾ. ഇതിന്റെ കാര്യങ്ങൾ മാത്രമേ നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളൂ, ബാക്കി അതിന്റെ മെയിൻ ഫീച്ചേഴ്സ്
1: എന്തൊക്കെയാണ്.
0: അതെ അതെ അതെ അതെ. ഇപ്പം പ്രോസസറിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു S27 അൾട്രയുടെ. അതേപോലെ തന്നെ ഇനി കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്, കാരണം ഡിസൈൻ നമുക്ക് മൊത്തത്തിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല,
1: അറിയാൻ സാധിച്ചില്ല.
0: അതെ. പിന്നെ ക്യാമറയുടെ ഡീറ്റെയിൽസ് സ്പെക് വരാനുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇനി പുറകെ വരാനുണ്ട്.
1: എന്നത്തേക്കായിരിക്കും ലോഞ്ച് എന്നുള്ള സൂചന?
0: ഒക്ടോബറിലാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ഒക്ടോബർ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോ. പക്ഷേ ഇതുവരെ അവര് അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ ടീസോ ഒന്നും വന്നിട്ടില്ല. ഈ മാസം അവസാനം കൊണ്ട് ഒരു ടീസെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ടീസർ പോലെ എന്തെങ്കിലും അവർ അൾട്രയുടെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ടെക് വേൾഡിൽ S27 അൾട്രയുടെ സംസാര വിഷയം ഇപ്പൊ ഐഫോൺ കഴിഞ്ഞ ഉടനെ തന്നെ
1: സ്റ്റാർട്ട്
0: ചെയ്തിട്ടുണ്ട്.
1: അവര് തമ്മിലാണല്ലോ മെയിൻ പ്ലേ നടക്കുന്നത്.
0: അതെ അതെ അതെ.
1: അപ്പൊ അതാണ് നമുക്ക് നിലവില് S27 സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഗാലക്സി S27 അൾട്രയുടെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നില്ല. അതായത് അവരുടെ തന്നെ ഏറ്റവും പുതിയതായ M16 OLED പാനൽസ് ആയിട്ട് ഡിസ്പ്ലേയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രിവസി ഡിസ്പ്ലേക്കകത്തും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും S27 അൾട്ര ലോഞ്ച്
0: ചെയ്യാം.
1: അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഈ പറയുന്ന പോലെ വരുന്ന സമയത്തിനനുസരിച്ച് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതിനുശേഷം നമുക്ക് കിട്ടുന്ന പുതിയ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഒപ്പോടെ പുതിയ സീരീസായ F35 F35 Pro അതിന്റെ ലോഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.5.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ പുതിയ നമുക്ക് വന്നിരിക്കുന്ന അതിന് പിന്നാലെ വരുന്ന പുതിയ ന്യൂസ് എന്ന് വെച്ചാൽ ഒപ്പോടെ പുതിയ ഫോൺ സീരീസ് ആയ F35 F35 Pro. അതിന്റെ ഡിസൈൻ കളർ ഓപ്ഷൻസ് അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ അറിയാൻ പറ്റുന്നത്?
2: ഒപ്പോ F35 Pro ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാൻ, അതായത് ഇന്ത്യയിലാണ് ആദ്യത്തെ ലോഞ്ച് വരുന്നത്. അതിനുശേഷമാണ് ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് വരിക.
1: ഓക്കെ,
2: അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന കുറെ ലീക്സുകളാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് ഡിസൈൻ ഫിലോസഫിയിലാണ് അവർ പുറത്തിറക്കുന്നത്, F35 F35 Pro.
1: അപ്പൊ
2: ഈ ഡിസൈൻ ഫിലോസഫിക്ക് അതുള്ള ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് F35 Pro ശരിക്കും ഒരു ക്യാമറ ഐലൻഡ്, ഒരു ലാർജ് റൗണ്ടഡ് ക്യാമറ ഐലൻഡ് ആണ്.
1: ശരി.
2: പക്ഷേ F35 അകത്ത് അവരൊരു ഒരു പിൽ ഷേപ്ഡ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ബാർ ആണ് അവർ യൂസ് ചെയ്യുന്നത്.
1: ഓക്കെ,
2: പിൽ ഷേപ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് തന്നെ നമുക്ക്
1: നമ്മുടെ ഐഫോൺ
2: ഗൂഗിൾ പിക്സലിന്റെ അകത്ത് അതൊക്കെ വരുന്ന പോലെ ഒരു പിൽ ഷേപ്ഡ് ആണ്. രണ്ട് അറ്റവും ഇങ്ങനെ കർവ് ചെയ്ത് അതിന്റെ അകത്ത് ക്യാമറ മോഡ്യൂൾസ് ഇൻവോൾവ് ചെയ്തിരിക്കും. അപ്പൊ അതിൽ തന്നെ നമുക്ക് രണ്ട് മോഡൽസിനെയും വ്യത്യസ്തമായി നമുക്ക് തിരിച്ചറിയാൻ
1: സാധിക്കാൻ പറ്റും.
2: അതെ. പിന്നെ ഇതിന്റെ വേറൊരു പിന്നെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫ്ലാറ്റ് പാനൽസ് വിത്ത് റൗണ്ടഡ് കോർണേഴ്സ് ആണ്.
1: ഓക്കെ.
2: പിന്നെ വേറെ ഈസ്തറ്റിക് ആയിട്ടുള്ള കുറെ ചേഞ്ചസ്, അതായത് പിന്നെ ഫ്ലാഗ്ഷിപ്പ് പൊസിഷനിങ്ങിന് വേണ്ടിയിട്ട് അവർ, ഇത് ശരിക്കും മിഡ് റേഞ്ചിലുള്ള ഒരു പ്രീമിയം ഫോണാണ്. അപ്പോൾ അവർ ആ ഫ്ലാഗ്ഷിപ്പിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ ഡിസൈൻ ചേഞ്ചസ്, പ്രീമിയം ലുക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാറ്റ് പിന്നെ പാനലിൻ്റെ അകത്ത് കർവ്ഡ് എഡ്ജസ് ഒക്കെ കൊടുത്തേക്കുന്നത്.
1: ഓക്കെ ഓക്കെ.
2: പിന്നെ അതിൻ്റെ ആ ഒരു മെറ്റൽ ഫിനിഷും കാര്യങ്ങളും എല്ലാം വളരെ പ്രീമിയം ആയിട്ട് തന്നെ അവർ ചെയ്തേക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ശരിക്കും കുറേ ചേഞ്ചസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് AI ഫീച്ചേഴ്സ് കുറേ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതിന് മുമ്പേ കളേഴ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും രണ്ട് മോഡൽസിന് 3 കളറുകൾ വീതം, മൊത്തം ടോട്ടൽ 6 കളേഴ്സ് ആണ്, 6 ഡിഫറെന്റ് കളേഴ്സ് ആണ് ഈ തവണ ഈ F35 Pro
1: സെപ്പറേറ്റ് കളേഴ്സ് ആണ്.
2: സെയിം കളേഴ്സ് അല്ല. F35 Pro വരുന്നത് ബ്രൗൺ, ഓറഞ്ച്, ലൈറ്റ് ബ്ലൂ 3 കാറ്റഗറിയിലാണ്. F35 വരുന്നത് പിങ്ക്, സിൽവർ, പർപ്പിൾ ആയിട്ടും.
1: ഓക്കെ.
2: ഇത് ഈ കളർ പാലറ്റ്സ് അവർ ശരിക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ F-സീരീസിൻ്റെ അകത്ത്, കഴിഞ്ഞ പുറത്തിറങ്ങിയ F-സീരീസിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു സെയിം, ഏകദേശം സെയിം ആയിരുന്നു തോന്നുന്നു. ഈ ഷെയ്ഡ്സ് ഏകദേശം സെയിം ആയിരുന്നു. പക്ഷേ ഇത് ടോട്ടലി വ്യത്യാസമുണ്ട്, കാരണം ഈ ബ്രൗൺ, ഓറഞ്ച്, ലൈറ്റ് ബ്ലൂ മറ്റേ അകത്ത് വരത്തില്ല, വേറെ 3 സെപ്പറേറ്റ് കളേഴ്സ് ആണ്.
1: ബ്ലാക്ക് കളേഴ്സ് പോലെ കളേഴ്സ് ഒന്നും വരുന്നില്ല.
2: അതെ അതെ. അപ്പോൾ ഇത്രയാണ് കളേഴ്സിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ക്യാമറയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം AI ക്യാമറ, അതായത് അവർ AI ക്യാമറ എന്ന് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ.
2: അപ്പോൾ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫോട്ടോഗ്രാഫി കേപ്പബിലിറ്റീസ് AI ബേസ് ചെയ്തുകൊണ്ടുള്ള അവരുടെ ആപ്പുകളും അല്ലെങ്കിൽ AI ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടുള്ള കുറേ ഫീച്ചേഴ്സ് നമുക്ക് ക്യാമറ ആപ്പിൻ്റെ അകത്ത് കിട്ടും. ക്യാമറയ്ക്കകത്ത് നമുക്കത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് അവർ AIയുടെ കാര്യത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ക്യാമറ റിങ്സ് 2 മോഡൽസിലും ഉണ്ട്.
1: ഓക്കെ.
2: എനിക്ക് തോന്നുന്നു അത് ഡ്യുവൽ ലെൻസ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ 50 MP ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു സെൽഫി പിന്നെ വീഡിയോ കോളിന് വേണ്ടി ഒരു ഡിഫറൻഷിയേറ്റർ ആയിട്ട് തന്നെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. കാരണം 50 MP അകത്ത് നമുക്ക് നല്ല സെൽഫീസ്, അതായത് AI യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന സെൽഫീസ്, കളർ കോമ്പിനേഷനും കളർ HDR ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്
1: മനസ്സിലായി
2: നല്ല സെൽഫീസ് യൂസ് ചെയ്യാൻ പറ്റും എടുക്കാം.

0: സാധിക്കും.
1: ചിപ്സെറ്റിന്റെ കാര്യത്തിലേക്കൊക്കെ
0: പോകുമ്പോഴത്തേക്ക് അതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ഡിസ്പ്ലേ ആൻഡ് പെർഫോമൻസിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ 120 Hz ഫ്ലാറ്റ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ചിപ്സെറ്റിന്റെ കാര്യത്തിൽ F35 Pro നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 5 ആണ്. F35 ആണെങ്കിൽ മീഡിയ ടെക് ഡയമൻസിറ്റി 6300 സീരീസ് ആണ്.
1: രണ്ടും ചിപ്സെറ്റും ഡിഫറൻറ്റ് ആയിട്ടാണ് വരുന്നത്.
0: അതെ അതെ, ചിപ്സെറ്റും ഡിഫറൻറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ബാറ്ററി ശരിക്കും 10,000 mAh ആണ്
1: രണ്ടും.
0: അപ്പൊ ആ 10,000 mAh ബാറ്ററികൾ എത്തി തുടങ്ങി
1: വിശേഷം. പിന്നെ എനിക്ക് F സീരീസ് എല്ലാം കുറച്ചുകൂടെ ഒരു റഗഡ് യൂസിന് പറ്റിയ ടൈപ്പ്
0: ഫോണുകളാണ്. പെർഫോമൻസ്
1: മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ,
0: മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനും പിന്നെ ഇച്ചിരി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടാണ് അവർ ഇറക്കുന്നത്. മീഡിയം സെഗ്മെന്റ് ആണെങ്കിൽ പോലും ഒരു പ്രീമിയം മീഡിയം സെഗ്മെന്റ് എന്നുള്ള നിലയിലാണ് അവർ ഇറക്കുന്നത്. ഇത്രയാണ് F35 Pro F35 ബേസിക് ആയിട്ടുള്ളത്. പിന്നെ ടൈമിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ ലോഞ്ച് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അത് ഒക്ടോബറിലാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്, ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ടീസറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് തൊട്ട് പുറകെ തന്നെ ബാക്കി ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഇന്ത്യയിലെ ഇതനുസരിച്ചിട്ടായിരിക്കും അവർ പ്ലേസ് ചെയ്യുന്നത്.
1: എന്താണ് ഇന്ത്യയിലേക്ക് ലോഞ്ച് ആദ്യം കൊണ്ടുവരാൻ
0: കാരണം? ഓപ്പോയുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഇപ്പൊ ഇന്ത്യയിലാണ്, ചൈനയേക്കാൾ കൂടുതൽ ഇപ്പൊ
1: ഇന്ത്യയിലാണ്.
0: അപ്പൊ അതുകൊണ്ടാണ് അവർ ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത്. മീഡിയ സെഗ്മെന്റ് എക്സാക്ട് പ്രൈസ് നമുക്ക് അറിയാൻ പറ്റിയില്ലെങ്കിലും ബിറ്റ്വീൻ ഒരു 25 to 45 ആ റേഞ്ചിൽ വരാൻ, എന്നുവെച്ചാൽ മീഡിയം സെഗ്മെന്റിലേക്ക് അവർ പുഷ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്.
1: 35 Pro വരുമ്പോഴത്തേക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരാൻ ചാൻസ്
0: ഉണ്ട്, 45 ആ റേഞ്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് F35 Pro ഒരു സെമി ഫ്ലാഗ്ഷിപ്പ് ആൾട്ടർനേറ്റീവ് ആണ്. F35 എന്ന് പറഞ്ഞാൽ ആക്സസിബിൾ പ്രീമിയം മിഡ് റേഞ്ച് ഫോൺ എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ ഇറക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഓപ്പോയുടെ പുതിയ സീരീസ് F സീരീസിനെ കുറിച്ചുള്ള.
1: രണ്ടും ഒരുമിച്ച് തന്നെ, കാരണം ഇപ്പൊ രണ്ടിനകത്തും പ്രത്യേകതകൾ ഉണ്ടല്ലോ. വേറിട്ട് നിൽക്കുന്ന രണ്ട് ഫോണാണ്, നെയിമിംഗിനകത്തുള്ള സിമിലാരിറ്റി അല്ലാതെ വേറിട്ട് നിൽക്കുന്ന ഫോണുകളാണ്.
0: അതെ അതെ, ഡിസൈൻ വൈസും എല്ലാം വേറിട്ട് നിൽക്കും.
1: അപ്പൊ ഈ ലോഞ്ചിനകത്തും ഈ പറയുന്ന പോലെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും?
0: ഇല്ല, സെയിം ഒരുമിച്ച് തന്നെയാണ്
1: ലോഞ്ച് ചെയ്യുന്നത്.
0: ഒരുമിച്ച് തന്നെയാണ്, കാരണം F സീരീസ് കോമൺ ആയിട്ട് ഒറ്റയടിക്കായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്.
1: ശരി ശരി. അപ്പൊ എന്തായാലും നമുക്ക് ഒക്ടോബറിലൊക്കെ ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ F35 സീരീസിന്റെ ലോഞ്ചും കൂടെ കഴിഞ്ഞിട്ട്
0: നമുക്ക്
1: ഫോൺ എടുക്കാവുന്നത്
0: അല്ലേ?
1: അപ്പൊ അത് അത്രയാണ് നമുക്ക് F35 Pro ആയിട്ട് ഉള്ള ലീക്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. ഇനി വരുന്ന പുതിയൊരു അപ്ഡേറ്റ് എന്താന്ന് വെച്ചാല് വിവോയുടെ Y600iയും 600iA എന്ന് പറയുന്നിട്ടൊരു എഡിഷൻ, ആ ഒരു രണ്ട് ഫോണുകളുടെ ലോഞ്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുന്ദരം 90.4 FM.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ അടുത്ത വരുന്ന ന്യൂസ്, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ വിവോയുടെ Y600i 600i AI എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ AI എന്ന് തന്നെ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ട് ഒരു മോഡലുമായിട്ടാണ് വിവോ വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് ഈ രണ്ട് ഫോണുകളിനകത്ത് കൂടുതൽ ഒരു ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ്? അതൊരു ബഡ്ജറ്റ് റേഞ്ച് ആണോ, ഏത് റേഞ്ചിൽ സെഗ്മെന്റിൽ വരുന്ന ഫോണാണ്?
2: ഇതും ശരിക്കും മീഡിയം സെഗ്മെന്റ് ഫോൺ തന്നെയാണ്.
1: ഓക്കെ, അതിനകത്ത് AI എഡിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മീൻസ് ഒരു സ്പെഷ്യൽ ആയിട്ട് അവർ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്
2: അല്ലേ? അല്ല, AI ഫീച്ചേഴ്സ് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, ഇന്റഗ്രേറ്റ് ഫീച്ചേഴ്സ് കുറച്ച് കൂടുതൽ ചെയ്യുന്ന ഒരു മിഡ് റേഞ്ച് ഫോൺ ആയിട്ടാണ് വിവോ ഇറക്കുന്നത്. അപ്പൊ ശരിക്കും ഇപ്പൊ ഫ്ലാഗ്ഷിപ്പിൽ മാത്രമല്ല AI മിഡ് റേഞ്ച് ഫോണുകളിലേക്കും AI ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് തുടങ്ങി എന്നുള്ളതിന്റെ ഒരു
1: സൂചനയാണ്
2: ഈ കാണിക്കുന്നത്. കാരണം ഇപ്പൊ ഓപ്പോ F35, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ F35 Pro-യ്ക്കകത്തൊക്കെയുള്ള AI ഫീച്ചേഴ്സ് അധികം, കുറച്ചധികം ഫീച്ചേഴ്സ്, AI ക്യാമറയുടെ തന്നെ കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിനൊപ്പം കിടപിടിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് വിവോ ഈ ഒരു സീരീസ് വരുന്നത്. അപ്പൊ ഈ പിന്നെ Y600 സീരീസിന്റെ ഒരു എക്സ്പാൻഷൻ ആയിട്ടാണ് ഈ 600i യും 600 AI എന്ന് പറയുന്ന മോഡൽസും പുറത്തിറക്കിയേക്കുന്നത്. ശരിക്കും ഇത് Y500i എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോഞ്ചായ Y500i കുറച്ചുനാൾ മുമ്പേ ലോഞ്ചായ അതിന്റെ ഒരു സക്സസർ ആയിട്ടാണ് ഇവർ ഇറക്കുന്നത്. ഇതിന് രണ്ട് മോഡൽസും, അതായത് 600i AI 44 വാട്ട്സിന്റെ വയർഡ് ചാർജിങ് ഇപ്പൊ മിഡ് റേഞ്ച് ഫോണുകൾക്ക് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും എടുത്ത് പറയാറുണ്ട്. പിന്നെ ഒരു തേർഡ് മോഡൽ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ സൈറ്റിൽ, V2620A എന്ന് പറയുന്നത്. അത് 90 വാട്ട്സിന്റെ ചാർജിങ് കാപ്പബിലിറ്റി ഉള്ളതാണ്. അത് ഈ Y സീരീസിൽ പെടുവോ അതോ വേറെ ഏതെങ്കിലും സീരീസിലേക്ക് മാറുമെന്ന് എനിക്കറിയില്ല, എങ്കിലും അവരുടെ വെബ്സൈറ്റിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 5G കണക്ടിവിറ്റി എല്ലാ മോഡൽസിനും അവർ ഉറപ്പ്
1: വരുന്നുണ്ട്.
2: ഇതിന്റെ സർട്ടിഫിക്കേഷൻ September 10th നടന്നേക്കുന്നത്. അപ്പം എമിനന്റ് ലോഞ്ച് ഉണ്ടാകും, ലോഞ്ച് എപ്പോ വേണേലും ഉണ്ടാകും. ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും മറ്റേ Y600ന്റെ നേരത്തെ ഉള്ള വേരിയൻസ് നമ്മുടെ ഈ 2026 April-May ലോഞ്ചായത്. അപ്പൊ അതിന്റെ ഒരു പിന്നെ ഒരു കേഡൻസ് ഫോളോ ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഈ 600i യും 600 AI ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇത് ഗൂഗിൾ പ്ലേ കൺസോളിന്റെ അകത്തൊക്കെ ഓൾറെഡി ഈ മോഡൽസിന്റെ ലിസ്റ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പം ഉടനെ തന്നെ അവര് ഈ ഒരു പിന്നെ ലോഞ്ചിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ശരിക്കും നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് എടുത്തു പറയാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 44 വാട്ട്സിന്റെയും 90 വാട്ട്സിന്റെയും ചാർജിങ്ങിന്റെ കാര്യമാണ്. കാരണം മീഡിയം സെഗ്മെന്റിൽ നമുക്ക് അത് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു.
1: ചാർജിങ്ങിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ കാര്യം എങ്ങനെ പറയാൻ സാധിക്കും?
2: ബാറ്ററി എനിക്ക് തോന്നുന്നു 7000 mAh ബാറ്ററിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്.
1: ഓക്കെ,
2: മീഡിയം സെഗ്മെന്റ് ഇപ്പൊ 10,000 35 10,000 പോകുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു 7000 mAh അകത്ത് ഒരു നിലനിർത്താനാണ് ചാൻസ് കൂടുതൽ. പിന്നെ അങ്ങനെയാണ് ലീക്സ് പറയുന്നത്. പിന്നെ ഇതിപ്പം നമ്മള് ഇതിന്റെ ഒരു എന്താ പറയുന്ന ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന അഫോർഡബിൾ 5G സ്മാർട്ട് ഫോൺ എന്നുള്ളൊരു ഇതാണ്. പിന്നെ കേപ്പബിലിറ്റീസ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസ് പിന്നെ AI കേപ്പബിലിറ്റീസ് ശരിക്കും ഫ്ലാഗ്ഷിപ്പിന്റെ അകത്ത് നിന്ന് താഴെ മിഡ് റേഞ്ചിലോട്ടും അതിന്റെ താഴോട്ടും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചാർജിങ് സ്പീഡ് നമുക്ക് ഇപ്പം ഫാസ്റ്റ് ചാർജിങ് വേണ്ട കസ്റ്റമേഴ്സിന് ഇത് നല്ലൊരു ഫോണാണ്. കാരണം 44 വാട്ട്സിന്റെ 90 വാട്ട്സിന്റെ ഒക്കെ ചാർജിങ് വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വൈ സീരീസിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്. സ്പെക്കും ബാക്കിയുള്ള കാര്യങ്ങളും, അതായത് അതിന്റെ പിന്നെ
1: ലോഞ്ച് ഡേറ്റും
2: ചിപ്സെറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുത്തേ
1: ഉള്ളൂ. എന്നാലും ഈ ഒപ്പോടെ ഫോണിന്റെ കൂടെ ഒക്കെ ലോഞ്ച് ആവാനുള്ള സാധ്യത
2: ചാൻസ് ഒക്ടോബറിൽ ഇനി ഈ മീഡിയം സെഗ്മെന്റ് ഫോണുകളുടെ എല്ലാം ഒരു തുരിതരാവുന്നുള്ള ഒരു റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം.
1: ഓക്കെ, എന്തായാലും അതാണ് Y600i യും 600i AI എഡിഷന്റെയും പറ്റിയുള്ള, കാരണം അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് ചിലപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച്
2: ഡീറ്റെയിൽ കിട്ടാൻ
1: സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, iPhone 18 സീരീസ് നമുക്ക് ലോഞ്ച് ചെയ്തായിരുന്നു, 18 Pro സീരീസ് ലോഞ്ച് ചെയ്തായിരുന്നു. അപ്പൊ അത് പല ആൾക്കാരും അതിന്റെ പ്രീ ബുക്കിങ്ങിനൊക്കെ കാത്തിരിക്കുമായിരുന്നു, പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയൊക്കെ നിൽക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് കിട്ടുന്ന ന്യൂസാണ് അതിന്റെ ആ ഒരു ഡെലിവറി കുറച്ചുകൂടെ ഒന്ന് നീണ്ടുപോകാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നു. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
3: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വനുവേട്ടാ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതായത് എല്ലാവരും 18 Pro സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്തു, 18 Pro ലോഞ്ച് ചെയ്തു, പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആപ്പിൾ പറഞ്ഞിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ട് ഫോൺ ഡെലിവറിക്ക് വേണ്ടിയിട്ട്, അല്ലെ? ആ ഒരു ന്യൂസ് എന്തുകൊണ്ടാണ് അതിന്റെ ഡിലേ വരാനുള്ള സാധ്യത? പ്രീ ബുക്കിംഗിന്റെ സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയുണ്ട്?
4: പ്രീ ബുക്കിംഗ് ശരിക്കും അത്യാവശ്യം നല്ല ഡിമാൻഡ് തന്നെ ഉണ്ട്. പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് അവൈലബിലിറ്റി പല സ്ഥലങ്ങളിലും വളരെ കുറവാണ്.
3: ഓക്കെ.
4: അതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗിന്റെ ഇഷ്യൂസ് കുറേ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ

0: പ്രൊഡക്ഷൻ നമ്പേഴ്സ് വളരെ കുറവാണ്. ഈ നാൻഡിന്റെ ഒക്കെ മെമ്മറി ചിപ്പിന്റെയും ചിപ്സറ്റിന്റെ ഒക്കെ പ്രശ്നം ദൗർലഭ്യത കൊണ്ട് ഒരുപാട് പ്രൊഡക്ഷൻ ഇഷ്യൂസ് വന്നിട്ടുണ്ട്.
1: ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് വെച്ച് കേൾക്കുന്നുണ്ടായിരുന്നു ആപ്പിളിന്റെ ഐഫോൺ പ്രൊഡക്ഷൻ ഒരുപാട് ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നുള്ള കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ എങ്ങനെയാണ്, 18 പ്രോ പ്രൊഡക്ഷൻ ഇന്ത്യയിലാണോ കൂടുതൽ നടക്കുന്നത്, എന്താണ് അതിന്റെ കാര്യങ്ങൾ?
0: അല്ല, 18 പ്രോ ശരിക്കും പറഞ്ഞാൽ മാക്സിമം അതിന്റെ മേജർ ഷെയർ വരുന്നത് ചൈനയിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യയിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, കാരണം കുറെ പാർട്സുകൾ മാത്രമേ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ചിപ്സെറ്റിന്റെയും മെമ്മറി ഡിവൈസസിന്റെ എല്ലാം ദൗർലഭ്യത തന്നെയാണ്. അതുകൊണ്ട് സപ്ലൈ ചെയിൻ്റെ അകത്ത് കുറെ ഡിലേസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത് സംഭവിക്കുന്നത്. ഇത് ശരിക്കും ഒഫീഷ്യൽ സ്റ്റോർ ലോഞ്ച് ആപ്പിളിന്റെ സെപ്റ്റംബർ 18 പക്ഷെ അത് പ്രീ ഓർഡർ, നേരത്തെ ഏർലി പ്രീ ഓർഡർ ചെയ്തേക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമേ ലോഞ്ച് ഡേറ്റിൽ
1: കിട്ടുള്ളൂ.
0: അതിനുശേഷം ബുക്ക് ചെയ്തിരിക്കുന്നവർക്കെല്ലാം വെയിറ്റ് ചെയ്യേണ്ടി
1: വരും.
0: ഇപ്പോഴത്തെ ഡെലിവറി ടൈം ലൈൻ ആപ്പിൾ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഇന്ത്യയിൽ ഐഫോൺ 18 പ്രോ September 29 to October 6 കിട്ടാൻ ചാൻസ് ഉള്ളു. അപ്പൊ ഒക്ടോബർ കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി എന്നർത്ഥം. ഐഫോൺ 18 പ്രോ മാക്സ് October 6 to October 11 ആണ്. അപ്പൊ അതിനിടയ്ക്ക്, അപ്പൊ October 11th എന്നൊക്കെ പറയുമ്പോൾ സെക്കൻഡ് വീക്കിലേക്ക് പോയി കഴിയും. പിന്നെ US ഐഫോൺ 18 പ്രോ September 7 ഇതേപോലെ September 29 October 6 ആണ്. ഐഫോൺ 18 പ്രോ മാക്സ് October 6 to October 13 ആണ്. അപ്പൊ ഈ ഇത് ശരിക്കും എല്ലാ കളറും എല്ലാ സ്റ്റോറേജ് കോൺഫിഗറേഷൻസിനും എല്ലാം ബാധകമാണ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇത് മാത്രമല്ല, എല്ലാത്തിലും ബാധകമാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ ഡ്യുവും അങ്ങനത്തെ കുറെ മോഡൽസ് വന്നിട്ടുണ്ട്. അതിനെല്ലാം ഈ ഒരു സപ്ലൈ ചെയിൻ്റെ ഇഷ്യൂസ്
1: വരാനുള്ള സാധ്യത
0: എല്ലാം വെച്ചാൽ ഒരു ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരു രാജ്യത്ത് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും ഈ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റിയും സ്റ്റോക്ക് അവൈലബിലിറ്റിയും ഭയങ്കര ഇഷ്യൂ ആയിട്ട്. പക്ഷെ പ്രീ ബുക്കിങ്ങിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല, എല്ലാ മോഡൽസിലും ഹൈ ഡിമാൻഡ് തന്നെ ഉണ്ട്.
1: ഞാൻ പറയാൻ സാധിച്ചു, കാര്യം നമ്മള് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്, എത്ര പ്രൈസ് കൂട്ടിയാലും ഉറപ്പായിട്ടും ഐഫോൺ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മാസ് പ്രീ ബുക്കിംഗ് ഉറപ്പായിട്ടും.
0: അതെ അതെ, അത് ഭയങ്കരമായ ഡിമാൻഡ് തന്നെ ഉണ്ട്. പിന്നെ ഈ ലോഞ്ച് ഡേ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്, കാരണം ആദ്യമേ കിട്ടുന്നവർക്ക് കുറെ ഗുഡീസും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷമുള്ളവർക്ക് എങ്ങനെ പോയാലും ഒരു 4 to 1 month നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പുതിയ ഫോണിന് വേണ്ടിയിട്ട്.
1: ഇതിന്റെ കൂടെ തന്നെ വരുന്ന നമുക്ക് കിട്ടിയ കുറച്ച് അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ, നമ്മൾ ഐഫോൺ ഡുവോ ഉണ്ടല്ലോ, അതായത് ഫോൾഡബിൾ ഐഫോൺ, ആ ഐഫോൺ ഡുവോയ്ക്കകത്ത് എല്ലാരും പറയുന്ന ചില നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് ഫേസ് ഐ ഡി കൊണ്ടുവന്നിട്ടില്ല, പിന്നെ ഇസിം മാത്രമായിട്ടുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോ അതിനകത്ത് കുറെ ആൾക്കാർക്ക് ചില അസംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് ഒരു 2 generations കഴിഞ്ഞ് ഇറങ്ങുന്ന ഡുവോയ്ക്കകത്ത് ഇതെല്ലാം സോൾവ് ചെയ്ത് വരുത്തോളെന്നും ആപ്പിൾ ഒരു സൂചന കൊടുക്കുന്നുണ്ട്. അപ്പോ എന്താണ് അതിന്റെ വിശദാംശങ്ങൾ?
0: ഇത് ശരിക്കും ആപ്പിൾ പറയുന്ന, ആപ്പിളിന്റെ വാചകം നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ ഇതൊരു ഫിസിക്സ് പ്രോബ്ലം ആയിട്ടാണ് ആപ്പിൾ കണക്കാക്കുന്നത്.
1: ഓക്കെ,
0: ഫിസിക്സ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് അവർക്ക് ആ സാധനങ്ങൾ എഞ്ചിനീയറിംഗ്, ആ ഡിസൈൻ എഞ്ചിനീയറിംഗിന്റെ അകത്ത് നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു തെളിവ്.
1: ഓക്കെ,
0: പക്ഷേ അതിലുള്ള പ്രശ്നം ഇതിനേക്കാൾ തിന്നറായിട്ടുള്ള വോവയുടെ പ്യൂറാന്ന് പറഞ്ഞ ഫോൾഡബിൾ, ഷവമിയുടെ പുതിയ വന്നേക്കുന്ന ഫോൾഡബിൾ, ഇതിലെല്ലാം ഇവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇ സിമ്മിന് പകരം മാനുവൽ സിമ്മാണ്, അതും ഡ്യുവൽ സിമ്മാണ്. പിന്നെ ഫേസ് ഐ ഡിക്ക് പകരം അവർക്ക് ഓൾറെഡി അവരുടെ ഐ ഡി പിന്നെ ക്യാമറയും, 2 ക്യാമറകൾ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടുള്ള എല്ലാ ക്യാമറകളും അതിൻ്റെ അകത്ത് പെർഫെക്റ്റ്
1: പ്ലേസ് ചെയ്തിട്ടുണ്ട്.
0: ഇതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സും അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ പിന്നെ എന്താണ് ഈ ഫിസിക്സ് പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും ആപ്പിൾ ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പിന്നെ ഫേസ് ഐ ഡി കൊണ്ടുവരണമെങ്കിൽ, ഫേസ് ഐ ഡിയും പിന്നെ സിമ്മും ഒക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ 3rd generation അകത്ത്, 2 generations കൂടെ കഴിഞ്ഞിട്ട് വരും. അപ്പൊ ഒരു 3-4 കൊല്ലം എടുക്കും ആൾക്കാർ ആപ്പിൾ ഈ ഡിയോ യൂസേഴ്സിന് ഈ ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ. അപ്പൊ അത് എന്ത് ടെക്നിക്കാലിറ്റി കൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുമില്ല. അപ്പൊ ഇത്രയും ഡിലേ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഫോണിന്റെ എന്താ പറയുന്ന ഫീച്ചേഴ്സ് നമുക്ക് അത്രത്തോളം ലിമിറ്റഡ് ആയിട്ട് ഇത്രയും പ്രൈസ് കൂടുതൽ കൊടുത്ത് നമ്മൾ മേടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.
1: ഓക്കെ,
0: ആപ്പിൾ അത് ശരിക്കും അടിച്ചേൽപ്പിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
1: ഇതിനിടയ്ക്കൂടെ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റു ചില ന്യൂസുകൾ, അങ്ങനെ വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ജനറേഷൻ ഐഫോൺ ഡുവോയ്ക്കകത്ത് എന്തൊക്കെയായിരിക്കും അവർ ആഡ് ചെയ്യാൻ പോകുന്ന പുതിയ ഫീച്ചേഴ്സ് എന്നുള്ളത്? കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിനകത്ത് എന്തായാലും വരത്തില്ല എന്ന് ആപ്പിൾ തന്നെ പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ജനറേഷൻ ഡുവോയ്ക്കകത്ത്, അതായത് അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന ഡുവോയിൽ എന്തൊക്കെയായിരിക്കും പുതുമയും വ്യത്യാസമായിട്ട് വരാൻ ചാൻസ്?
0: ക്യാമറയ്ക്കകത്തുള്ള എന്തെങ്കിലും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കും. ശരിക്കും ക്യാമറ പോലും അവരുടെ നോർമൽ ഐഫോൺ 18 അത്രയും ക്യാമറയുടെ ക്വാളിറ്റി ആണ്.
1: അതും പറയുന്നുണ്ട്, കാര്യം ക്യാമറ ട്രിപ്പിൾ ക്യാമറ ആക്കാനാണെങ്കിലും 2 generations കഴിഞ്ഞ ഫോണിലെ വിവരങ്ങളൊന്നും പറയുന്നുണ്ട്.

0: ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവർ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ പിന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ആപ്പിളിനത് മനസ്സിലായിട്ടുണ്ട്, കാരണം ഈ പിന്നെ ഫേസ് ഐ ഡിയും ഇല്ലാത്തതെല്ലാം വളരെ പ്രശ്നകരമായ ഒരു കാര്യമാണ്, ആൾക്കാരെല്ലാം ഒരുപാട് തന്നെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും
1: വലിയ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ ഇറക്കുമ്പോഴത്തേക്കും.
0: പിന്നെ 4 ലക്ഷം രൂപ കൊടുത്ത് ഒരു ഫോൺ മേടിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ മെയിൻ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് സഹിക്കാൻ
1: പറ്റും?
0: അപ്പൊ തീർച്ചയായിട്ടും അത് എന്നിട്ട് പോലും ആൾക്കാർ മേടിക്കാനുണ്ട്, അത് വേറെ കാര്യം. എങ്കിൽ പോലും വെർത്ത് വാല്യൂ അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും
1: മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതാണ് ആപ്പിൾ 18 Pro സീരീസും ഡുവോയെ പറ്റിയും വരുന്ന ഒരു അപ്ഡേറ്റ്സ്. കാരണം ഇപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ചെറിയ ലാഗ് വരാൻ, ഡെലിവറിക്ക് ഒരു ചെറിയ ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് 18 Pro മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ഒക്ടോബർ 1 വീക്കും, അതുപോലെ പ്രോ മാക്സ് മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടി ആയിരിക്കും മിക്കവാറും പ്രീ ബുക്ക് ചെയ്തവർക്കൊക്കെ ഡെലിവറി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അത് പ്രീ ബുക്ക് ചെയ്തവരെല്ലാം അതൊന്ന് മനസ്സിൽ വെച്ചോളുക. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ആൻഡ്രോപിക്, അതായത് ക്ലൗഡിന്റെ പേരന്റ് കമ്പനിയായ ആൻഡ്രോപിക് സൈബർ അറ്റാക്കും മിലിറ്ററി വെപ്പൺസിനെയും ബാക്ക് ചെയ്തിട്ടുണ്ട്. വരുന്ന ചില ന്യൂസിന്റെ അപ്ഡേറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇവിടെ അപ്പോ ക്ലോഡ്, അതായത് ഇന്ന് വ്യാപകമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റ് GPT ഒക്കെ പോലൊരു AI സോഫ്റ്റ്വെയർ ആണ്, AI ഏജന്റ് ആണ് ക്ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പേരന്റ് കമ്പനിയാണ് ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനി. അപ്പൊ അവർ പറയുന്ന വെച്ചാൽ, അവർ സൈബർ അറ്റാക്കിനെയും മിലിറ്ററി വെപ്പൺസിന്റെ ഡെവലപ്പിനും വേണ്ടിയിട്ട് അതിന്റെ അവരുടെ സർവീസുകൾ ബാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
2: തുറന്നു പറച്ചിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ശരിക്കും ആന്ത്രോപിക് ഐഡന്റിഫൈ ചെയ്തേക്കുന്നു റഷ്യ ബേസ്ഡ് ഗ്രൂപ്പുകൾ, ചൈന ബേസ്ഡ് ഗ്രൂപ്പുകളൊക്കെ ക്ലൗഡ് യൂസ് ചെയ്തുകൊണ്ട് ശരിക്കും സൈബർ എസ്പിയണാഷ് എസ്പിയണാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ അടിച്ചു മാറ്റില്ല. പിന്നെ മിലിറ്ററി വെപ്പൺസ് ഡെവലപ്മെന്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങളിൽ ക്ലോഡ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ആന്ത്രോപിക് കണ്ടുപിടിച്ചു. അപ്പൊ അതിന്റെ ഒരു തുറന്നു പറച്ചിലായിട്ടാണ് ഈ ന്യൂസ് വന്നേക്കുന്നത്.
1: ആക്ച്വലി അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ആസ് എ കമ്പനി, അവർക്ക് അതൊരു പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടായിരിക്കും? അവർ
2: തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുത്തിയുള്ളൂ. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ക്ലോഡ് എത്രത്തോളം
1: എഫിഷ്യന്റ് ആണെന്ന്
2: കാണിച്ചു കൊടുക്കുന്നതാണ്. ഇത് ഇപ്പം ശരിക്കും AI ഏജന്റ് കമ്പനികൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ
1: തീർച്ചയായിട്ടും കാര്യം, AI ആ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിലുപരി ഈ കമ്പനികൾ തമ്മിലൊരു മത്സരമാണ് ഇപ്പൊ കൂടുതലും നടക്കുന്നത്.
2: അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം ഇതിന്റെ അകത്ത് ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യ ലിങ്ക്ഡ് ഗ്രൂപ്പുകൾ, മിഡ് നൈറ്റ് ബ്ലിസാർഡ് എന്നൊക്കെ പറയുന്നത്, അവര് ശരിക്കും യുക്രൈനിയൻ മിലിറ്ററി ഇന്റലിജൻസിനെതിരെയുള്ള സൈബർ എസ്പിനാഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫുൾ മിലിറ്ററി ഡിപ്ലോയ്മെന്റ് ഡാറ്റ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ യൂറോപ്യൻ ഗവൺമെന്റ്സിന്റെ ഡിപ്ലോമാറ്റിക് ഡിഫൻസ് ടാർജറ്റ്സുകളുടെ ഇതിന്റെ എല്ലാ ലൊക്കേഷനുകൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, വളരെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസ് എല്ലാം ഇവരിത് യൂസ് ചെയ്തുകൊണ്ട് അടിച്ചു മാറ്റി, റഷ്യൻ ലിങ്ക്ഡ് ഗ്രൂപ്പ്. പിന്നെ ഒരു ചൈന ലിങ്ക്ഡ് ഗ്രൂപ്പ്, ചങ്ഷ ബേസ്ഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നവർ ടാർഗറ്റഡ് 50 ഓർഗനൈസേഷൻ അക്രോസ് എഡ്യൂക്കേഷൻ, റീറ്റെയിൽ, എനർജി, ടെക്, ഹെൽത്ത് കെയർ, ഫിനാൻസ്, മാനുഫാക്ചറിങ് ആൻഡ് ഗവൺമെന്റ്. ഇത്രയും ആൾക്കാർ, പിന്നെ വെർട്ടിക്കൽസിലുള്ള ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അകത്തു നിന്നെല്ലാം ഡാറ്റ ചോർത്തിയിട്ടുണ്ട്. ഏതൊക്കെ രാജ്യത്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല, ഇന്ത്യ ഉൾപ്പെടുവായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസ് ഈ ക്ലോഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്കിന്റെ അകത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ യമൻ ബേസ്ഡ് ഗ്രൂപ്പ് ഈ വെപ്പൺ ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയെ കുറിച്ച് പിന്നെ കുറെ കാര്യങ്ങൾ അവർക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ആന്ത്രോപിക് ഇത് കണ്ടുപിടിക്കുകയും ആന്ത്രോപിക് ഇതൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ന്യൂസ് ആണ് നമുക്ക് ഇപ്പൊ പറഞ്ഞു.

0: ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സൈബർ ഓപ്പറേഷൻസിൻ്റെ അത് എന്തൊക്കെയാണ്? ഫിഷിംഗ് ക്യാമ്പയിൻ ഡെവലപ്മെൻറ്റ്. ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ബെയ്റ്റ് ഇട്ട് തന്നിട്ട് നമുക്ക് ആ ബെയ്റ്റ് ഭയങ്കര ജെനുവിൻ ആയിട്ട് തോന്നുകയും നമ്മൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അതിൻ്റെ അകത്ത് ചെയ്യുകയും ആക്ടിവിറ്റിയിലൂടെ
1: രീതിയിലുള്ള ഒരു ഇൻഫർമേഷനോ ഡാറ്റയോ
0: ഡാറ്റയോ എല്ലാം നമ്മുടെ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിലേക്ക് അത് കടന്നുകൂടുകയും നമ്മളുടെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ചോർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നതാണ് ഫിഷിംഗ് എന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൗഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ്, കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ്, അതായത് നമുക്കിപ്പം ഈ വെപ്പൺ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഏതൊക്കെ പൊസിഷൻസിൽ നമുക്ക് കൃത്യമായിട്ട് വെപ്പൺസ് ഡിപ്ലോയ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡിസ്ട്രക്ഷൻ കൊണ്ടുവരാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് അവിടെ ഇത് കൊണ്ടുവെക്കാൻ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ.
0: അതായത് വെപ്പൺസ് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മിലിറ്ററി ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ടെററിസ്റ്റ് ഗ്രൂപ്പുകളായിരിക്കാം, അവരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാൽവെയർ ഡിപ്ലോയ്മെൻറ്റും ഡെവലപ്മെൻറ്റും എക്സ്പ്ലോയിറ്റ് ക്രിയേഷനും, അതായത് നമുക്കൊരു മാൽവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഡിവൈസിൽ, ഫോണായാലും ലാപ്ടോപ്പായാലും ഏത് ഗാഡ്ജറ്റിലായാലും കടന്നുകൂടിയിട്ട് നമ്മളുടെ ആ ഡിവൈസിൻ്റെ സ്ഥിരമായ ഫംഗ്ഷനുകളെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ തകരാറിലാക്കുന്ന ഒരു ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ മാൽവെയർ എന്ന് പറയുന്നത്. അങ്ങനത്തെ മാൽവെയർ ഡെവലപ്പ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ എക്സ്പ്ലോയിറ്റ് ആ ഡിവൈസിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെ പിന്നെ എന്താ പറയുന്നത് ആ പ്രശ്നത്തെ ഉപയോഗിക്കാനും സാധ്യമാകുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കാനും ക്ലൗഡ് കൊണ്ട്
1: പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് ആക്ച്വലി ഒരു ഒരു സെക്യൂരിറ്റി ബ്രീച്ച് പോലൊരു സംഭവമല്ലേ?
0: കാര്യം
1: നല്ല കാര്യത്തിനല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു സിനറിയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്.
0: അപ്പോൾ
1: ഇങ്ങനൊരു സാധ്യത ഇതിനകത്ത് ഉള്ളപ്പോഴത്തേക്ക് ഗവൺമെൻറ് അല്ലെ ഓരോ രാജ്യത്തെ ഗവൺമെൻറ്സ് ഇതിനെതിരെ ഒരു ഒരു നീക്കം നടത്തുകയോ
0: അല്ല എഐയിൽ കൺട്രോൾ കൊണ്ടുവരണമെന്ന് ആന്ത്രോപിക്കിന്റെ സിഇഒ ഉൾപ്പെടെ ഒരുപാട് പേര് പിന്നെ ട്രംപിനോട് പറയുകയുണ്ടായി. പക്ഷെ ട്രംപ് അതെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തിരുന്നത്. ട്രംപ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നവർ ശരിക്കും നാടിനെ നന്നാക്കാനല്ല, അവര് നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നവരാണെന്നാണ് ട്രംപ് പറഞ്ഞേക്കുന്നത്.
1: അപ്പൊ
0: സ്വാഭാവികമായിട്ടും യു എസ് ആണ് ആദ്യമേ തന്നെ ഇതിന് നിലപാടെടുക്കുന്നത് ഒരു കൺട്രോൾ കൊണ്ടുവരും, കാരണം യു എസ് ബേസ്ഡ് കമ്പനീസ് ആണ് മാക്സിമം. അപ്പൊ അതിന് അവിടുത്തെ യു എസ് ഗവൺമെന്റ് പോലും തയ്യാറാകുന്നില്ല എങ്കിൽ ഇതിന് ആര് കൈകടത്തും?
1: പക്ഷേ എന്തുകൊണ്ട് ആന്ത്രോപിക്കിനെ തന്നെ അതൊരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല?
0: അല്ല, ആന്ത്രോപിക്കിനെ സംബന്ധിച്ച് ഒരു കമ്പനിയാണ്, ആ കമ്പനിക്ക് ഇത് ഡെവലപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അവര്
1: സ്വാഭാവികമായിട്ടും
0: അത് ഓരോരോ വ്യക്തികളുടെയും ഓരോരോ റൂളും അല്ലെങ്കിൽ റെഗുലേഷൻസ് ആ രാജ്യത്തെ റെഗുലേഷൻസ് അനുസരിച്ചിരിക്കും.
1: അപ്പൊ
0: ചാറ്റ് ജി പി ടി തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി, ചാറ്റ് ജി പി ടിയുടെ ഏജന്റുകൾ തമ്മിൽ സംസാരിച്ചു എന്നിട്ട് അതിന്റെ എക്സ്പ്ലോയിറ്റ്സ് കണ്ടുപിടിച്ചു എന്നു.
1: അത്
0: അപ്പം ചാറ്റ് ജി പി ടിയുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല, അതിനെയും അതിന്റെ അപ്പുറം പോയി. അല്ലെങ്കിൽ പിന്നെ കമ്പനികളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എഐ ഡെവലപ്പ് ചെയ്യേണ്ടി വരും.
1: അപ്പൊ
0: സ്വാഭാവികമായിട്ടും അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കാശിനുള്ള റിട്ടേൺസ് അവർക്ക്
1: കിട്ടാതാവും.
0: ഇവരെല്ലാരും പ്രോഫിറ്റ് മോട്ടീവായിട്ട് തന്നെ വർക്ക് ചെയ്യും.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഇതൊക്കെ പുറത്തു വരാനുള്ള കാരണം തന്നെ അതിന്റെ ഒരു കാര്യമാണ്,
1: കാരണം ഇൻഡയറക്ട് മാർക്കറ്റിംഗ് പോലെ തന്നെ പറയാം.
0: അതെ, ഇൻഡയറക്ട് മാർക്കറ്റിംഗ് ആണ്.
1: ഓക്കെ.
0: പിന്നെ ഡാറ്റ എക്സ്ഫിൽട്രേഷൻ ആൻഡ് ഇന്റലിജൻസ് ഗ്യാതറിംഗ്, അതായത് പിന്നെ നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് എവിടെയൊക്കെ ഉണ്ടോ ആ ഡാറ്റ എല്ലാം കണ്ടുപിടിച്ചിട്ട് അതിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുക, അതിലേക്ക് കടന്നുവിടുക, എന്നിട്ട് ആ ഡാറ്റ കംപ്ലീറ്റ് അടിച്ച് മാറ്റുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. നെറ്റ്വർക്ക് ഇന്റർവ്യൂഷൻ അറ്റംപ്റ്റ്സ് ആൻഡ് റിക്കോഗ്നൈസ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ വളരെ വളരെ എന്താ പറയുന്നത് വളരെ ദൂരവ്യാപകമായ എഫക്റ്റുകളുള്ളതാണ്. കാരണം ഒരു നമ്മൾ പോലും അറിയാതെ നമ്മളെ വാച്ച് ചെയ്യുക, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ രാജ്യത്തെ മെയിൻ സെക്യൂരിറ്റി ത്രെട്ടുകളൊക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്, അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഈ സോഫ്റ്റ്വെയറിന് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് ഒരു ഒരു രാജ്യത്തിനെ കോംപ്രമൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഡിഫൻസിനെയോ അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റിയോ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ്. പിന്നെ മിലിറ്ററി വെപ്പൺ ഡിപ്ലോയ്മെന്റ്, മിലിറ്ററി പിന്നെ ഈ ഗൈഡഡ് റോക്കറ്റ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം, ഇതെല്ലാം ഇന്റർനെറ്റിൽ ഒരു ഒരു തരത്തിൽ ഒരു നെറ്റ്വർക്കിൽ കണക്ടഡ് ആയിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ശരിക്കും ദോഷകരമായ രീതിയിൽ നമുക്ക് എഫക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ദോഷകരമായ രീതിയിൽ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ക്ലൗഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആന്ത്രോപിക്
1: കണ്ടുപിടിക്കുകയുണ്ടായി.
0: അപ്പൊ ഇതിന്റെ സ്കെയിൽ ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് ആന്ത്രോപിക് ഇത്രയും ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റിൽ കൊണ്ടുവന്നേക്കുന്നത്, കാരണം ഇതാരെങ്കിലും ഒക്കെ പുറത്തുവിടുന്ന അവർക്ക് അറിയാം.
1: അപ്പൊ
0: അതിന് മുമ്പ്
1: തന്നെ
0: മുൻകൂർ ജാമ്യം അവർ ഏറ്റെടുത്തതാണ്.
1: അപ്പൊ അതാണ് എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഓപ്പൺ എഐയുടെ ഒരു ന്യൂസ് കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് ആന്ത്രോപിക്കിന്റെ ക്ലൗഡിന്റെ ഒരു ന്യൂസ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും അതാണ് അപ്ഡേറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പല യൂസേഴ്സും അല്ലെങ്കിൽ പല ശ്രോതാക്കളും നമുക്ക് അയച്ചു തന്ന മെയിൻ ക്വസ്റ്റ്യനിൽ ഒന്നാണ് നമ്മുടെ ടാറ്റ പഞ്ച് ഇ വിയുടെ കുറച്ച് ഡീറ്റെയിൽസ് പലരായിട്ട് പല രീതിയിൽ ചോ. അപ്പൊ നമ്മൾ അതെല്ലാം ഒന്ന് ഒന്ന് ക്രോഡീകരിച്ച് നമ്മളിപ്പോൾ പറയാൻ പോവുകയാണ്. അതിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: തിരികെ തണ്ടക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇവിടെ അപ്പോ ഇന്ത്യയിലെ ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മിഡ് സൈസ് എസ് യു വി പോലെ നമുക്ക് പറയാം, അല്ലെ കോമ്പാക്ട് എസ് യു വി പോലെ നമുക്ക് പറയാം. ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഇ വി വണ്ടി എന്ന് പറയാം, എൻട്രി സെഗ്മെന്റിലുള്ള ഒരു കാർ എന്ന് പറയാം. ഇത് ഈ എല്ലാ രീതിയിലും പഞ്ച് ഇ വി ആണ് മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം എനിക്കൊന്നും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ വണ്ടികളിലൊന്നും പഞ്ചാണ്, ടാറ്റ പഞ്ചാണ്. അപ്പൊ ഈ ടാറ്റ പഞ്ചിന്റെ ഇ വി ആയിട്ട് ബന്ധപ്പെട്ടാണ് കുറെ ചോദ്യങ്ങൾ ശ്രോതാക്കൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഇപ്പൊ പ്രൈസ് ഹൈക്ക് സംഭവിച്ചിട്ടുണ്ട്, അപ്പോ ഈ ഇ വി മോഡൽ ആണെങ്കിലും അതിന്റെ ഏത് ബാറ്ററി വേരിയന്റ് നമ്മൾ ചൂസ് ചെയ്യണം, ഇപ്പൊ ടാറ്റ പഞ്ച് ഇ വി എടുക്കണോ വേണ്ടോ എന്നുള്ള ചോദ്യം. പിന്നെ ഇ വി എന്നുള്ള ചോദ്യം തന്നെ മെയിൻ ആയിട്ട് കാരണം ഇപ്പൊ ഇ വി എടുക്കുന്ന കാര്യം പലരും ഇ വി പറയും, കാരണം ഒരു മിക്സഡ് ഒപ്പീനിയൻ ആണ്. ഇ വി ഇപ്പൊ എടുക്കണ്ട, കുറച്ച് നാളെ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ചിലർ പറയുന്നുണ്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ എൻട്രി ലെവലിലുള്ള പഞ്ച് പോലത്തെ വണ്ടികൾ എടുക്കുന്നതാണ് നല്ലത്. അപ്പോ മൊത്തത്തില് പല ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ ആണ് എന്ത് ഡിസിഷൻ മേക്ക് ചെയ്യണമെന്നുള്ള. അപ്പൊ എന്താണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗൈഡൻസ്?
1: ഇപ്പൊ ടാറ്റ പഞ്ച് ശരിക്കും ഒരു 20,000 രൂപയുടെ വില വ്യത്യാസം ഹൈക്ക് ചെയ്തിട്ടുണ്ട്
0: എല്ലാ വേരിയൻസിനും,
1: രണ്ട് വേരിയൻസിനും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ 30 kW ബാറ്ററി ഉള്ള വണ്ടിക്ക് 10,000 രൂപയും 40 kW 20,000 രൂപയും 20,000 രൂപയാണ് ചേഞ്ച്
0: വന്നിരിക്കുന്നത്.
1: അപ്പൊ പക്ഷെ ഇത് പിന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 10,00,000 രൂപ തന്നെയാണ്, അതിൽ വ്യത്യാസം വന്നിട്ടില്ല. ഫീച്ചേഴ്സ് അപ്ഗ്രേഡ്സും എല്ലാം സെയിം തന്നെയാണ്, അതിലും വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ പ്രൈസിൽ മാത്രം ജസ്റ്റ് ഒരു ഹൈക്ക് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് മാത്രമാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ പഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഇപ്പോൾ അഖിൽ പറഞ്ഞ പോലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇ വി വണ്ടിയാണ്. അത് മാത്രമല്ല മിഡ് സെഗ്മെന്റ് വണ്ടിയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ടാറ്റ പഞ്ച്. ഏറ്റവും കൂടുതൽ വിറ്റ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഈ റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 30 kW 355 km കമ്പനി പറയുന്നത്. സിറ്റി പ്ലസ് സബർബൻ 40 kW 468 km ആണ് കമ്പനിയുടെ. അപ്പൊ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉള്ള, അതായത് ഒരുപാട് ഫീച്ചേഴ്സ് ടാറ്റ പഞ്ചിന്റെ ഇതിന് അവർ കൊടുക്കുന്നുണ്ട്, ഇ വിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിക്ക് ശരിക്കും ആ ഒരു 10 lakhs പ്രൈസിംഗിൽ അവർ കൊണ്ട് നിർത്തിയിട്ട് ആ ഒരു 20,000 rupees അല്ലെങ്കിൽ 10,000 rupees സ്പൈക്ക് ചെയ്താലും എനിക്ക് തോന്നുന്നു ഡിമാൻഡിന് ഒരു കുറവില്ല,
0: തീർച്ചയായിട്ടും
1: ഇല്ല. പിന്നെ ഇ വി ഇപ്പൊ എടുക്കണോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിട്ട് എടുക്കാനേ ഞാനും പറയുള്ളൂ. കാരണം ഒരുപാട് പിന്നെ ടെക്നോളജി ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്, കുറെ സോഫ്റ്റ്വെയറിന്റെ ഒരുപാട് ബഗ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ നിത്യേന കാണുന്നുണ്ട്.

0: ഇതിനൊക്കെ എല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്. ആ സമയം നമ്മൾ കൊടുത്തിട്ട് വേണം ഇ വി എടുക്കാൻ.
1: ഓക്കെ,
0: പിന്നെ ഇ വി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇ വി ഒന്ന് ഒഴിച്ചു നോക്കാൻ, അല്ലെങ്കിൽ ഇ വി ഒരെണ്ണം
1: എങ്ങനെ
0: വേണ്ടവർക്ക് ഏറ്റവും ബേസ് മോഡൽ അല്ലെങ്കിൽ ഒരു ലോ വേരിയന്റ് 10 ലക്ഷം രൂപയുടെയൊക്കെ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പ്രീമിയം വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷെ പിന്നെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്.
1: ചില പല ശ്രോതാക്കളും ചോദിച്ചിരിക്കുന്നത്, അവർക്ക് ഇപ്പോൾ ഒരു വണ്ടി ഉണ്ട്, ആ വണ്ടിയിൽ നിന്ന് ഒരു ഇ വി വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അവർക്ക്, പക്ഷെ ഈ പറഞ്ഞ പല കോൺഫ്ലിക്റ്റും അല്ലെ പല ചോദ്യങ്ങളും ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നു. അതായത് ഇപ്പോ ടാറ്റയുടെ എക്സാമ്പിൾ ആയിട്ട് തന്നെ എടുത്താല്, അല്ലെങ്കിൽ 5 GB എക്സാമ്പിൾ ആയിട്ട് തന്നെ എടുത്താല്, പല ന്യൂസുകളും കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് സോഫ്റ്റ്വെയർ ബഗ് ഇഷ്യൂ വരുന്നുണ്ട്, പിന്നെ വണ്ടിയുടെ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട്, അതായത് എസ്പെഷ്യലി അതിപ്പോ ഇ വി മാത്രമല്ല ടാറ്റയുടെ പൊതുവെയുള്ള സർവീസിനെ പറ്റി ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് നമുക്കുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു വണ്ടി മാത്രമുള്ള ഒരു ഫാമിലി ആ വണ്ടി മാറ്റി വേറൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ടാറ്റ 5 GBയിലോട്ട് പോകുന്ന എത്രത്തോളം റിലയബിൾ ആയിരിക്കും?
0: അതൊരിക്കലും അതും ഈ പറഞ്ഞ കണക്ക് ഒരു പേഴ്സണൽ ചോയ്സ് എന്നുള്ള നിലയിലേക്ക് വിടാനേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ഡീസൽ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഫ്യുവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി, ഫോസിൽ ഫ്യൂവലിൽ ഓടുന്ന ഒരു വണ്ടി മാറ്റിയിട്ട് ഇ വിയിലേക്ക് പോകാൻ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ് ഫോസിൽ ഫ്യൂവൽ വണ്ടികളല്ല. കാലാകാലങ്ങളായിട്ട് ഓടി പഴകി അല്ലെങ്കിൽ ആ ടെക്നോളജി ഒരുപാട് ഒപ്റ്റിമൈസേഷൻ
1: സോൾവ് ചെയ്ത ഒരു,
0: അതെ, ഒപ്റ്റിമൈസേഷൻ എല്ലാം കഴിഞ്ഞ് അത് അതിന്റെ ആ ഒരു പെർഫെക്ഷനിൽ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് നമുക്ക് ആകപ്പാടെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിജിറ്റലി ഉള്ള ഇപ്പം ഈ വരുന്ന പുതിയ ഡീസൽ വണ്ടികൾ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ വണ്ടികൾക്ക് പോലും ഈ പറഞ്ഞ കുറച്ച് ഒരു ഇ സി യു ഉണ്ട്. അതായത് ഒരു ചിപ്പും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിന്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൽ വരുന്ന തകരാറുകൾ മാത്രമേ നമുക്ക് റെക്ടിഫൈ ചെയ്യേണ്ടതുള്ളൂ. എഞ്ചിൻ സൈഡ് അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എപ്പോഴും എങ്ങനെയും നമുക്ക്
1: എന്ത് പ്രശ്നം വന്നാലും സോൾവ് ചെയ്യാൻ നമുക്ക് അറിയാം.
0: എവിടെ വേണേലും നമുക്ക് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇ വി അങ്ങനെ അല്ല. ഇ വിയിൽ ഈ സോഫ്റ്റ്വെയർ മുതൽ അതിന്റെ മോട്ടർ മുതൽ സോഫ്റ്റ്വെയർ വരെ എല്ലാം പുതിയതാണ്.
1: അതെ,
0: ഇതുണ്ടാക്കുന്നവരും ഇത് ശരിക്കും പറഞ്ഞ ആ ടെക്നോളജി ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല, ട്രയൽ നടത്തിയിട്ടില്ല. ഇത് മാസ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഇത് എങ്ങനെ അതിന്റെ പ്രശ്നങ്ങൾ ട്രബിൾ ഷൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ.
1: പല ഇഷ്യൂസും ഉണ്ടായി സർവീസ് സെന്ററിൽ കൊണ്ട് ചെയ്യുമ്പോൾ അവർക്ക് അത് എന്താണെന്ന് പോലും
0: സോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതെ അതെ, സോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഈ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വയ്യാത്ത ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. 25% ആകുമ്പോൾ ബാറ്ററി ചാർജ് 25% എത്തുമ്പോൾ വണ്ടി ഡെഡ് ആയിട്ട് എവിടെയാണോ ഓടിപ്പോകുന്നത് അവിടെ നിൽക്കുക, പിന്നെ ടോ ചെയ്ത് കൊണ്ടുവരേണ്ട അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അത് നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികം നമ്മൾ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങളും ഇങ്ങനത്തെ ഇഷ്യൂസും എല്ലാം ഒന്ന് കറക്റ്റായി ഇതിന് അത് നമുക്ക് റിലയബിൾ ആണെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ പോയി എടുക്കുന്നതാണ് നല്ലത്.
1: ഓക്കെ,
0: അതിന് എത്ര വില കൂടിയ വണ്ടിയാണെങ്കിൽ പോലും BMW ആയാലും ബെൻസിന് പോലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇ വി പിന്നെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയത്തില്ല. കാരണം അതിന് ഒരുപാട് മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്, ടയറായാലും മോട്ടറിന്റെ ആയാലും അങ്ങനെ ബാറ്ററിയുടെ കേസ് ആയാലും, പിന്നെ റീസെയിൽ വാല്യൂ കുറവാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഇ വി ഒരു അഡ്വൈസബിൾ വണ്ടിയല്ല. അത്രയ്ക്ക് ഇതാണെങ്കിൽ നമുക്ക് ഹൈബ്രിഡിന് പോവാം.
1: ഓക്കെ,
0: ഹൈബ്രിഡ് ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഡീസലാണ്. കാരണം ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബാറ്ററിയേക്കാൾ കൂടുതൽ ഡൈനാമിക്കകത്ത് വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്തൊരു ഫ്യൂവൽ എഞ്ചിനുണ്ട്, അത് നമുക്ക് കമ്പൈൻഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. എങ്കിലും ഒക്കെ ആ ഇ വിയുടെ അല്ലെങ്കിൽ ആ ഹൈബ്രിഡിൻ്റെ സൈഡിലുള്ള ഇഷ്യൂസ് മാത്രം നമ്മൾ സോർട്ട് ചെയ്താൽ മതി. അതിന് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടൊയോട്ടയൊക്കെ ഉള്ള സ്ഥിതിക്ക് ടൊയോട്ടയുടെ വണ്ടികൾക്കൊക്കെ റിലയബിലിറ്റി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനും നമ്മൾ ചിലവാക്കേണ്ട കാശും അല്ലെങ്കിൽ നമ്മളുടെ മനസ്വസ്ഥതയൊക്കെ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും.
1: ഓക്കെ,
0: അങ്ങനെ നോക്കുമ്പം പ്രാക്ടിക്കലി ഏറ്റവും നല്ലത് ഇ വിക്ക് പോകുന്നതിനേക്കാൾ ഹൈബ്രിഡാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ഇത് അത് കഴിഞ്ഞിട്ട് ഇ വി ഒന്ന് ഒപ്റ്റിമൈസ് ആയി എല്ലാം കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിയിലേക്ക് പോകാം. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ഈ ബാറ്ററിയുടെ ഇഷ്യൂസ്, പിന്നെ
1: നമുക്കറിയാം ഇപ്പോ നമ്മൾ റോഡിലേക്ക്
0: നോക്കിയാൽ
1: രണ്ടോ മൂന്നോ വണ്ടി ഉറപ്പായിട്ട് ഇ വി തന്നെയാണ്.
0: ഓട്ടോ തന്നെ ഒരുപാട് ഇ വി, ഓട്ടോറിക്ഷ, പിന്നെ സ്കൂട്ടറുകള്, ഒട്ടുമിക്കവാറും എല്ലാം ഇ വി ആയി
1: തുടങ്ങി.
0: കാറുകളിൽ എനിക്ക് തോന്നുന്നു ഒരു 10% ഓളം അല്ലെങ്കിൽ ഒരു 5-6% ഓളം വണ്ടികൾ
1: ഇ
0: വി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാണ്. പിന്നെ ഇപ്പൊ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഇ വി വണ്ടി എടുക്കാം. അതെ അതെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചോയ്സസ് ആണ്. അപ്പൊ അത് പേഴ്സണൽ ചോയ്സിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും ഇ വി എടുക്കാൻ താല്പര്യമുണ്ട്, പിന്നെ ഇ വി എടുക്കണോ വേണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരുമ്പോഴാണ് നമ്മൾ
1: ഓപ്ഷൻ പറയുന്നത്. വീട്ടിൽ ഒരു വണ്ടി ഉണ്ട്, ഒരു വണ്ടിയും കൂടെ ആഡ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ

0: ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ജിബി ഒക്കെ കൺസിഡർ ചെയ്യാം അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ. അപ്പോ അതൊക്കെയാണ് നമുക്ക് ഈ ഡാറ്റ 5 GB എടുക്കാൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, കാരണം നമുക്ക് നിങ്ങൾ എടുക്കുമെന്നും പറയാൻ പറ്റില്ല, എടുക്കണ്ട എന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ പേഴ്സണൽ ചോയ്സ് നോക്കുക, നിങ്ങളുടെ യൂസ് നോക്കുക. ഇപ്പോൾ ഡെയിലി കമ്മ്യൂട്ട് ഒക്കെ ഉള്ള ആൾക്കാരാണ് ഒരുപാടും, അങ്ങനെ ഓഫീസിലോട്ട് ഡെയിലി പോയി വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഫ്യൂവലിന്റെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പരിധി വരെ ചിലപ്പോൾ കുറച്ച് ഒരു അഫോർഡബിൾ ആയിരിക്കും. പക്ഷെ അവിടെയും നമ്മൾ പറയാൻ സാധിക്കുന്ന ഈ ഇവി വണ്ടികളുടെ ടയറിന്റെ പെട്ടെന്ന് നമ്മൾ ടയർ റീപ്ലേസ് ചെയ്യേണ്ടി
1: വരുന്നത്
0: കൂടുതലാണ്. ടയറിന്റെ കോസ്റ്റ് സാധാരണ ഉള്ള വണ്ടികളൊക്കെയും കുറച്ചുകൂടെ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടയറുകളാണ് വരുന്നത്. പക്ഷെ എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം, കുറച്ച് ലാഭം ചിലപ്പോൾ ഇവി തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ യൂസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു സെക്കൻഡറി വണ്ടി പോലൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻട്രി ലെവൽ ഇവി ഒക്കെ നോക്കുന്നതിനകത്ത്
1: കുഴപ്പമില്ല.
0: പഞ്ച് പോലെയൊക്കെ വണ്ടികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പൊ എല്ലാം നിങ്ങൾ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഫീച്ചേഴ്സിനെ പറ്റിയോ അങ്ങനെയൊക്കെ വരുവാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ സോർട്ട് ചെയ്തിട്ട് ശ്രോതാക്കൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇനിയും അതുപോലെ ശ്രോതാക്കളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കും എല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585785. ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് പോയിന്റ്സിന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്,
1: അനൂപ് സൈനിങ് ഓഫ്.
0: ബൈ ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
4: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ സെപ്റ്റംബർ 27 ഞായറാഴ്ച എല്ലാ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് RBI അറിയിക്കുന്നു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: സകലരൂപഭാവങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ പിന്തുടരുന്ന അയാൾ എൻ്റെ ആരായിരുന്നു? മുരുക്കുപൂവുകൾ കത്തിയെരിയുന്ന ആ വേനലിൽ, നന്ദ്യാർവട്ട പൂവുകൾ എൻ്റെ തലമുടിയിൽ ചൂടിത്തന്ന ആ ചെറുപ്പക്കാരൻ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്?
1: നിന്റെ ശരീരവും എനിക്ക് പവിത്രമാണ്, ഞാനതിനെ അപമാനിക്കുകയില്ല.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
6: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: Music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. ജില്ലയിലെ ശുചീകരണ തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ വകുപ്പുകൾ ചേർന്ന് സംയോജിത പദ്ധതി തയ്യാറാക്കണമെന്ന് നാഷണൽ കമ്മീഷൻ ഫോർ സഫായ് കരംചാരി സംസ്ഥാന നോഡൽ ഓഫീസർ അഡ്വക്കേറ്റ് ഗോപി കൊച്ചുരാമൻ. സംസ്ഥാന നോഡൽ ഓഫീസറുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ ഭാരതീയ സഫായ് കരംചാരീസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടറായ കരുമം രവീന്ദ്രൻ, തോമസ് ജോസഫ്, DDLSG DB അജയകുമാർ, ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എ ഷാനവാസ്, സഫായി കരംചാരി ആന്തോളൻ സംസ്ഥാന കൺവീനർ ഡോക്ടർ സുന്ദരരാജ്, വിവിധ വകുപ്പുകളുടെ ജില്ലാ മേധാവികൾ, നഗരസഭാ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. വന്യജീവി വാരാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബറിൽ നടത്താനിരുന്ന ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ കൊല്ലം ശ്രീനാരായണ കോളേജിൽ നടത്തും. LP UP ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി കാറ്റഗറി തിരിച്ച് ഒക്ടോബർ 2 രാവിലെ 9 മുതൽ 11 വരെ പെൻസിൽ ഡ്രോയിങ്ങും 11-15 മുതൽ 1-15 വരെ വാട്ടർ കളർ പെയിന്റിംഗും നടത്തും. ഉച്ചയ്ക്ക് 1:45 മുതൽ 4:45 വരെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലൈവ് മോഡലിംഗ് മത്സരവും വൈകിട്ട് 5 മുതൽ 6 വരെ ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി മലയാള ഉപന്യാസ മത്സരവും നടക്കും. ഒക്ടോബർ 3 രാവിലെ 9 മുതൽ 1 വരെ UPHS കോളേജ് തലത്തിൽ കിസ് മത്സരവും ഉച്ചകഴിഞ്ഞ് 1:30 മുതൽ 4:30 വരെ ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരവും സംഘടിപ്പിക്കും. രജിസ്ട്രേഷന് 8547-60-3705 നമ്പർ ഒരിക്കൽ കൂടി 8547-60-3705. വിശദ വിവരങ്ങൾക്ക് 0474-27-48-976 നമ്പർ ഒരിക്കൽ കൂടി 0474-27-48-976. മനയിൽ കുളങ്ങര സർക്കാർ വനിതാ ITയിൽ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തും. വിശ്വകർമ്മ വിഭാഗക്കാർക്ക് മുൻഗണന, ഇവരുടെ അഭാവത്തിൽ മറ്റ് വിഭാഗക്കാരെയും പരിഗണിക്കും. യോഗ്യത ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ

0: ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ AICTE UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിവോക് ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം സെപ്റ്റംബർ 29 രാവിലെ 11:30 നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. വിശദ വിവരങ്ങൾക്ക് 0474279314 നമ്പർ ഒരിക്കൽ കൂടി 0474279314. തിങ്കൾ മുതൽ ബുധൻ വരെ 3 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കാത്തതിനാൽ ഇടപാടുകൾ നടത്താനായി നാളെ സെപ്റ്റംബർ 27 ഞായറാഴ്ച ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കും. കാലാവസ്ഥ മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസം കാരണം കേരള തീരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇന്നു മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ വെള്ളം കയറാൻ സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇത് സംബന്ധിച്ച സന്ദേശം ഫോൺ അലേർട്ടായി നൽകുന്നുണ്ട്. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേറ്റേഴ്സിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്. ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് കൊല്ലം.
0: ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ സെപ്റ്റംബർ 27 ഞായറാഴ്ച എല്ലാ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് RBI അറിയിക്കുന്നു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൌകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൌകര്യവും ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷ

0: കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
3: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
2: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
3: അർച്ചന ഫൈനാൻസോ?
2: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
3: വിശ്വസിക്കാവുന്നതാണോ?
2: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
4: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
2: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
4: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
5: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അക്ഷരമുദ്രയിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി കൃതികളാണ് അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ വ്യത്യസ്തമായി ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നൊരു കൃതിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. നമ്മുടെ പ്രിയങ്കരനായ പത്മരാജന്റെ വേർപാടിന്റെ 19 വർഷങ്ങൾക്ക് ശേഷം ആ ഓർമ്മകളുടെ ഒരു സുഖസ്പർശം ഭാര്യയായ രാധാലക്ഷ്മി ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പത്മരാജനോട് ഒന്നിച്ച് ജീവിച്ച് മതിവരാതെ അവസാനിച്ചു പോയ ആ നല്ല നാളുകളെയും തൻ്റെ നഷ്ട ആ ഒരു ബാല്യത്തെയും ഓർത്തെടുക്കുകയാണ് പത്മരാജന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധാലക്ഷ്മി. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമൊക്കെയായിരുന്നു അന്തരിച്ച പി പത്മരാജൻ എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പ്രത്യേകിച്ച് പറയേണ്ട ഒരാവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്ന കുറേ കാര്യങ്ങൾ ഒരു കൃതിയായി തന്നെ നിങ്ങളിലേക്ക് എത്തുകയാണ്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ആദ്യത്തെ അധ്യായം മുതൽ ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഒന്ന് കുറച്ചൊന്ന് വായിക്കാം. ഗുരുവായൂരിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് അച്ഛനമ്മമാരുടെ കാലുകളിൽ നമസ്കരിച്ച് യാത്രാമൊഴി ചൊല്ലുമ്പോൾ ഞാൻ കരഞ്ഞുപോ. 4 നീണ്ട വർഷങ്ങളിലെ കുത്തുവാക്കുകൾക്കും ചീത്ത പറച്ചിലുകൾക്കും അവസാനം വന്നെത്തിയല്ലോ എന്ന് ആശ്വസിച്ചു. മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു എന്നതാണ് സത്യം. അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു പ്രസന്നതയുള്ളതായി എനിക്ക് തോന്നി. സൂക്ഷിക്കാൻ ഏറ്റുവാങ്ങിയ മുതൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരാശ്വാസം, അങ്ങനെ ഒരു സമാധാനം അച്ഛൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നുവോ? ഏത് പെൺകിടാവും പോറ്റിയ പിതാവിൻ്റെ അല്ലല്ലോ, വേൽക്കുന്ന പുരുഷൻ്റെ അല്ലേ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. കണ്ടോ, അവൾക്കൊരു സങ്കടവും ഇല്ല. ഒരു തുള്ളി വെള്ളം കൂടി കണ്ണീന്ന് വന്നില്ല എന്ന് ആരോ കുറ്റപ്പെടുത്തിയതായി പിന്നീടെപ്പോഴോ എൻ്റെ രണ്ടാമത്തെ ആങ്ങള പറയുന്നത് കേട്ടു. കാത്തുകാത്തിരുന്ന മുഹൂർത്തം

ആയിരുന്നിട്ടും എനിക്കെന്തേ മനസ്സു തുറന്നൊന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ല. മുതുകുളത്ത് നിന്ന് കല്യാണത്തിന് വന്നത് രണ്ടേ രണ്ട് കാറുകളിൽ കൊള്ളാവുന്നവർ മാത്രമായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു പുറപ്പെടുമ്പോൾ സ്ത്രീകളെല്ലാവരും ഒരുമിച്ചൊരു കാറിലും പുരുഷന്മാർ മറ്റേതിലും. അമ്മയും പെങ്ങന്മാരും ഒത്തുള്ള ആ യാത്രയും എറണാകുളത്തിറങ്ങി സമയം കളയാൻ കുറച്ചു നേരത്തെ വിശ്രമവുമൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ ഞാൻ ഓർക്കുന്നു. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ഞവരയ്ക്കൽ തറവാട്ടിൽ കയറാൻ മുഹൂർത്തമുണ്ടായിരുന്നുള്ളൂ. മോന്തി നേരത്തെ ആ യാത്രയിൽ പ്രകൃതി സുന്ദരമായ മുതുകുളം ഗ്രാമവീഥികൾ ഞാൻ കണ്ടില്ല. പാടങ്ങളാൽ ചുറ്റപ്പെട്ട ആ പഴയ തറവാടിന്റെ ആട്ടുകെട്ടിൽ തൂക്കിയ പൂമുഖത്തേക്ക് മൂത്ത പെങ്ങൾ പത്മിനി ചേച്ചി എന്നെ കൈപിടിച്ചു കയറ്റി. അവിടെ നിലവിളക്കിനു മുന്നിൽ കസവുമുണ്ട് വിരിച്ച ഒരു പലകപ്പുറത്ത് ഞങ്ങളെ കിഴക്കോട്ട് നോക്കിയിരുത്തി അമ്മയും അക്കമ്മയും പാലും പഴവുമൊക്കെ തന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നത് പ്രിയ പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി കുറിച്ച കുറേയധികം ഓർമ്മകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. കല്യാണം കഴിഞ്ഞു, താമസിയാതെ എല്ലാവരും പിരിഞ്ഞു. ആരോട് എന്തു പറയണം എന്നറിയാതെ ആ തറവാടിന്റെ മൂലയിൽ ഞാനിരുന്നു. ചേച്ചിമാരോ ജോലിക്കാരോ പറയുന്ന കാര്യങ്ങളിൽ പലതും എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നീട്ടിയും കുറുക്കിയുമുള്ള പാലക്കാടൻ ഭാഷയിൽ നിന്ന് ആലപ്പുഴയിലെ ശുദ്ധമായ നാട്ടുഭാഷയിലേക്കുള്ള മാറ്റം എന്നെ തെല്ല് പരിഭ്രമിപ്പിക്കാതിരുന്നില്ല. കുമാരി ചേച്ചിയും മറ്റും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. അർത്ഥം മനസ്സിലാവാതെയെങ്കിലും ഞാനും അവരോടൊപ്പം ചിരിച്ചു. പുതിയ ജീവിത രീതികളിലേക്കുള്ള മാറ്റം ആദ്യമൊക്കെ എന്നിലൊരു അന്താളിപ്പ് ഉണ്ടാക്കിയിരുന്നു. അതുവരെ ഞാൻ ജീവിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ മുതുകുളത്തെ രീതികൾ. ചിറ്റൂരിൽ എന്റെ വീട്ടിൽ രാത്രി 9 മണിക്ക് തന്നെ എല്ലാവരും ഉറങ്ങാൻ കിടക്കുമായിരുന്നു. മുതുകുളത്താണെങ്കിൽ ഉണ്ണാനോ ഉറങ്ങാനോ ഒന്നും തന്നെ നിശ്ചിതമായ ഒരു സമയം ഉണ്ടായിരുന്നില്ല. കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന എനിക്ക് മുതുകുളത്തെ പത്മരാജന്റെ വീട്ടില് സമയനിഷ്ഠയല്ലാത്ത ജീവിത രീതി ആദ്യം തന്നെ എനിക്കൊരു അത്ഭുതമായി. രണ്ടു നേരവും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി വയ്ക്കുമായിരുന്നു ചിറ്റൂരിലെ 4 കെട്ട്. മുതുകുളത്താണെങ്കിൽ എവിടെ നോക്കിയാലും മണ്ണും പൊടിയും. പഞ്ചാര മണൽ വിരിച്ച മുതുകുളത്തെ പുരയിടങ്ങൾ കാണാൻ അതിസുന്ദരമായിരുന്നെങ്കിലും കുംഭം മീനം മാസങ്ങളിലെ പൊള്ളുന്ന വെയിൽ മുറ്റത്തു നിന്നു കയറുന്നവരെല്ലാം വീടിനകത്ത് മണ്ണും പൊടിയും നിറച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒരു ജോലിക്കാരി വന്ന് അതെല്ലാം തൂത്തുവാരും. അവിടെ നിന്ന് മണ്ണും പൊടിയും ഒരിക്കലും മാറിയില്ല. അവിടുത്തെ അകത്തളങ്ങളിൽ നാട്ടിലെ പോലെ തുണി മുക്കി പിഴിഞ്ഞു തുടയ്ക്കുന്ന പതിവില്ലായിരുന്നു. പിന്നീട് എപ്പോഴോ ഞാനതിന് തുനിഞ്ഞപ്പോൾ അമ്മ ചിരിച്ചു. എന്തെന്നാൽ എത്ര തുടച്ചാലും പുറത്തു നിന്ന് മണലകത്തോട്ട് അടിച്ചു കയറുമായിരുന്നു. ആദ്യം എനിക്കത് വല്ലാത്ത അസഹ്യതയായിരുന്നെങ്കിലും പോകെ പോകെ അതങ്ങ് മാറിയെന്നും പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. മുതുകുളത്ത് എന്നും മീൻകറി ഉണ്ടാകും. മീനോ ഇറച്ചിയോ എന്റെ വീട്ടുമുറ്റത്ത് പോലും കയറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഊണ് കഴിക്കാൻ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസഹ്യത. ഞവരയ്ക്കൽ എന്നും 4-5 കറികൾ പതിവാണ്. തീയൽ ഞാൻ ആദ്യമായി കഴിക്കുന്നത് ഞവരയ്ക്കൽ നിന്നാണ്. പാലക്കാടൻ മുളകൂഷ്യമോ മുളകു വറുത്ത പുളിയോ മാമ്പഴക്കാളനോ ഒന്നും കണ്ടില്ല. തൈരോ മോരോ ചമ്മന്തിയോ ഉണ്ടെങ്കിൽ എനിക്ക് ഊണ് ക്ഷയാകും. പക്ഷേ ഞവരയ്ക്കൽ ആർക്കും മോരിനോടോ തൈരിനോടോ ഒന്നും താല്പര്യമില്ല. ഞങ്ങളുടെ കറികളിൽ ഒരിക്കലും വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല. വെളുത്തുള്ളി മണക്കുന്ന ചെറുപരിപ്പ് കറിയും തോരനുമൊക്കെ മുതുകുളത്ത് നിന്നാണ് ഞാൻ ആദ്യമായി കഴിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങും. പലപ്പോഴും ആ നേരത്ത് മുതുകുളത്ത് അടുക്കളയിൽ ജോലിക്കാരായ ദേവകിയും ഓമനയും അമ്മയുടെ കഥയൊക്കെ കേട്ട് ഇങ്ങനെ കറിക്ക് അരിഞ്ഞു തുടങ്ങുന്നേ ഉണ്ടാകുകയുള്ളൂ. ഫ്ലാസ്കുകൾ ഇങ്ങനെ നിറച്ച് കട്ടൻ കാപ്പി ഇട്ട് വെച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ധരൻ കൊച്ചേട്ടനും കൂടപ്പിറപ്പുകളും കട്ടൻ കാപ്പി എടുത്തു കുടിക്കുന്നത് കാണാം. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കട്ടൻ കാപ്പി കുടിച്ചാൽ ഇങ്ങനെ അസമയത്ത് ഇത് കുടിച്ചാൽ എങ്ങനെ ഉണ്ണാൻ പറ്റും എന്നൊക്കെ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഒരു ദിവസം രാവേറെ ചെല്ലുന്നതുവരെ ഊണ് കഴിക്കാതെ ഞാൻ ഭർത്താവിനെ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മുഖത്തെ ദയനീയ ഭാവം ശ്രദ്ധിച്ചാവാം. അമ്മ പറഞ്ഞു, രാധേ, നീ അവനെ കാത്തിരിക്കുകയൊന്നും വേണ്ട, നിനക്ക് വിശക്കുമ്പോൾ ആഹാരം കഴിച്ചോളൂ എന്ന്.
പിന്നെ അദ്ദേഹവും അതുതന്നെ സമ്മതിച്ചു. ആകാശവാണിയിലെ ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹം വരുന്നതും എപ്പോഴും അസമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കുറിച്ച് അറിയാമായിരുന്ന അദ്ദേഹവും തന്നെ കാത്തിരുന്ന് വയറ്റിൽ കാറ്റ് നിറയ്ക്കേണ്ടെന്ന് എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ ഇറച്ചിയും മീനും കഴിക്കാനും അദ്ദേഹത്തിൻ്റെ രീതികൾക്കൊത്ത് എൻ്റെ ദിനചര്യകൾ മാറ്റിയെടുക്കാനുമൊക്കെ ഞാനും ശീലം

അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കാൻ ഞാൻ പഠിച്ചു. പത്മരാജൻ എന്നിൽ ചൊരിഞ്ഞ സ്നേഹവും വിശ്വാസവും ഏതു പൊരുത്തക്കേടും മറികടക്കാനുള്ള ഒരു ഉൾക്കരുത്ത് എനിക്കു തന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന കൃതിയിലൂടെ നമ്മോട് പറയുന്നുണ്ട്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്നുള്ള കൃതിയുടെ വിശേഷണമാണ്. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും

ചലച്ചിത്രകാരനുമായ അന്തരിച്ച പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ കുറേയധികം ഓർമ്മകളാണ് ഈ കൃതിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഒന്നാം അധ്യായമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ വിവരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ കാര്യമായ ഒരു വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പത്മരാജന്റെ ഞാൻ എൻ്റെ ഗന്ധർവൻ എന്ന എൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഞാൻ എഴുതിയിരുന്നു. അത് വായിച്ച എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ സുകുമാരി ചേച്ചി, അതായത് സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ്റെ അമ്മ, പറഞ്ഞു, ഒരു വഴക്കുവിടാത്ത ഭാര്യാഭർത്താക്കന്മാരോ അത് വെറുതെ പറയുകയാണെന്ന്. മറ്റ് പലരും അതുതന്നെ ആവർത്തിച്ചു. കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ ചെന്നപ്പോൾ, അതായത് മുതുകുളത്ത്, എന്തോ സംസാരിച്ച കൂട്ടത്തിൽ ഇക്കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പത്മധരൻ ചേട്ടനും ഭാര്യയുമായിരുന്നു കേൾവിക്കാർ. ഉടൻ തന്നെ ധരൻ കൊച്ചേട്ടനും പ്രതികരിച്ചു, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന്. ചേട്ടനെ എങ്ങനെയാണ് അത് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ ഞാനും വിഷമിച്ചു. നേരു പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. പിന്നീട് ഇത്രയും നാൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും വഴക്കുകളുടെയും അതിനെയൊക്കെ കുറിച്ചായിരുന്നു ഞാൻ ചുഴിഞ്ഞാലോചിച്ചത്. പലപ്പോഴും ഭിന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ, തമ്മിൽ വല്ലാതെ കലഹിച്ച് പരസ്പരം ചീത്ത വിളിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്ത ഒറ്റ സന്ദർഭം പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതായാലും അത്തരം ചില സന്ദർഭങ്ങൾ ഞാൻ താഴെ കുറിക്കാം. എന്നാണ് ഞങ്ങൾക്കിടയിൽ ആദ്യത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് മുതുകുളത്തോട്ട് വന്നിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. കൊല്ലത്ത് മലയാളനാട് പത്രത്തിന്റെ ഉടമയായിരുന്ന എസ് കെ നായർ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു. കാക്കനാടൻ, വി ബി സി നായർ, വിതുര ബേബി തുടങ്ങിയ കുറച്ചധികം സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് കൊല്ലത്തുണ്ടായിരുന്നു. നവവധൂവരന്മാർക്കായി എസ് കെ നായർ ഏതോ ഒരു ഹോട്ടലിൽ ഗംഭീരമായ പാർട്ടി ഏർപ്പാടാക്കിയ വിവരം പത്മരാജൻ പറഞ്ഞപ്പോൾ, സത്യൻ പറഞ്ഞാൽ ഞാൻ വിരണ്ടുപോയി. എന്തെന്നാൽ നാളിതുവരെ അത്തരം പാർട്ടികളൊന്നിലും ഞാൻ പങ്കെടുത്തിരുന്നില്ല. നാട്ടിലെ കല്യാണങ്ങളോ പിറന്നാളുകളോ എന്നിവയ്ക്കൊക്കെ വല്ല സദ്യയോ വൈകുന്നേരം ചായ സൽക്കാരമോ ഒക്കെ ഉണ്ടാവും, അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഹോട്ടലിൽ വെച്ചൊരു പാർട്ടി എനിക്കൊരു പുതുമയായിരുന്നു. അതുപോലെ തന്നെ വല്ലാത്തൊരു ഭയവും. സ്പൂണും ഫോർക്കും ഒക്കെ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാനോ മറ്റു ടേബിൾ മാനേഴ്സോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. വലിയ വലിയ പാർട്ടികളെക്കുറിച്ച്, മദ്യസൽക്കാരങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളത് കൊണ്ട് എസ് കെ നായരുടെ പാർട്ടിയെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. എന്റെയോ ബന്ധുക്കളുടെയോ കുടുംബങ്ങളിൽ ആരും മദ്യപിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ പാർട്ടിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ചിന്ത എന്നെ അലട്ടിത്തുടങ്ങി. അദ്ദേഹം എന്നെ കൊല്ലത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞുമാറി. അദ്ദേഹം പല പ്രാവശ്യം നിർബന്ധിച്ചെങ്കിലും വരുന്നില്ലെന്ന് ഞാനാകട്ടെ വാശി പിടിച്ചു. അവസാനം വലിയ വിഷമത്തോടെ അദ്ദേഹം കൊല്ലത്തേക്ക് പുറപ്പെട്ടു. ഇക്കാര്യത്തിൽ എന്നെ പത്മരാജൻ വഴക്കു പറയുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല എന്ന് അത്ഭുതത്തോടെ, ഒരു കുറ്റബോധത്തോടെ ഞാൻ ഓർക്കുന്നു. ആതിഥേയരെ തികച്ചും നിരാശപ്പെടുത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് പാർട്ടിക്ക് ചെന്നിറങ്ങിയ അദ്ദേഹത്തിന്റെ ജാള്യതയും വിഷമവും എത്രയായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നത് ഞാൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വരുന്നത് പത്മധരൻ ചേട്ടൻ പറഞ്ഞ കാര്യമാണ്. അവനെല്ലാം മനസ്സിലടക്കി വെക്കും. ഞാനാണെങ്കിൽ നാലു തെറി വിളിച്ച് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കും. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ അവനെപ്പോലെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. മനസ്സിനെ ഒരുപാട് നിയന്ത്രിക്കുമായിരുന്നു. ഒരുപക്ഷെ പിന്നീട് അദ്ദേഹത്തിന് പ്രഷറുണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതുതന്നെ ആയിരിക്കുമോ? വിവാഹത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. എന്നെ വേദനിപ്പിക്കുന്നതൊന്നും അദ്ദേഹം ചെയ്യില്ല, അതുപോലെ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നതൊന്നും ഞാനും ചെയ്യില്ല എന്ന് പത്മരാജന്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഈ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. രണ്ടാമതായി ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഞങ്ങൾ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ കമലാലയത്തിൽ താമസം തുടങ്ങി ഇടയ്ക്ക് നടന്നതാണ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഉറ്റ കൂട്ടുകാരനായിരുന്ന വർക്കി എന്ന് വിളിച്ചിരുന്ന ഗീവർഗീസ് അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ കൂട്ടി വീട്ടിൽ വന്നു. നാട്ടുവിശേഷങ്ങളൊക്കെ തിരക്കുകയും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു കുപ്പി ഐസ് വാട്ടർ എന്നോട് ചോദിച്ചു. ഞങ്ങൾക്കന്ന് ഫ്രിഡ്ജോ ഗ്യാസ് അടുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ താഴെ ഇറങ്ങിച്ചെന്ന് ഇന്ദിര ചേച്ചിയുടെ അടുത്ത് നിന്ന് ഒരു കുപ്പി ഐസ് വാട്ടർ ഒക്കെ വാങ്ങി വന്നു. നാല് ഗ്ലാസുകൾ കൂടി എടുക്കാൻ അദ്ദേഹം പറഞ്ഞു. ഗ്ലാസ് എടുത്ത് ഞാൻ അവരിയ്ക്കുന്ന മുറിയിലോട്ട് ചെന്നപ്പോൾ കയ്യിൽ ഒരു മദ്യക്കുപ്പിയുമായി ഇരിക്കുന്ന വർക്കിയാണ് കണ്ടത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മദ്യം കാണുന്നത്. എനിക്കാകെ

ഭ്രാന്തെടുത്തതുപോലെ തോന്നി. ഞാൻ പരിഭ്രമിച്ചു. എന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ ഉള്ളിലോട്ട് വിളിച്ച് മദ്യം കഴിക്കരുത് എന്ന് ഞാൻ വിഷമത്തോടെ പറഞ്ഞു. എന്റെ നിറഞ്ഞ കണ്ണുകളൊക്കെ കണ്ട് വല്ലാതെയായി. അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. അതിഥിയെ പിണക്കാൻ കഴിയത്തില്ലല്ലോ, എന്നെ സങ്കടപ്പെടുത്താനും കഴിയില്ല എന്നൊരു അവസ്ഥ വന്നു. അവസാനം അദ്ദേഹം മര്യാദക്കാരനായ ആതിഥേയനായി. അന്ന് സുശീല എന്റെ അടുത്ത് തന്നെ ഇരുന്നു. കുറെ നേരം കഴിഞ്ഞ് അവർ യാത്ര പറഞ്ഞപ്പോൾ മുഖത്ത് ചിരിവരുത്തി ഞാനൊരു കാര്യം പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വരണം, പക്ഷേ ഒരിക്കലും മദ്യക്കുപ്പി കൊണ്ടുവരരുതെന്ന്. അന്നാകട്ടെ എന്റെ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. സുശീല ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. സ്വതവേ ഗൗരവക്കാരനായ വർക്കിയുടെ മുഖം ഒന്നുകൂടി മുറുകി. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഞാനൊരു പൊട്ടിത്തെറിയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ശാന്തശീലനായ പത്മരാജൻ എന്നോട് ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ വർക്കിക്ക് വിഷമമായെന്നാ തോന്നുന്നത്. ഏതായാലും അതിനുശേഷം ഒരുപാട് കാലം വർക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ല. പിന്നീട് എപ്പോഴോ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഉണ്ണിമേനോൻ പറഞ്ഞറിഞ്ഞു അന്നത്തെ സംഭവം വർക്കിക്ക് വലിയ ഇൻസൾട്ടായെന്നും പഴയ നായർ തറവാടുകളുടെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ നീണ്ട ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്തതിനു ശേഷമാണ് വർക്കി കുറച്ചെങ്കിലും ശാന്തനായത് എന്നുമൊക്കെയാണ്. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനും മദ്യക്കുപ്പിയുമായി വീട്ടിൽ വരികയോ അദ്ദേഹത്തോടൊപ്പം വീട്ടിലിരുന്ന് മദ്യപിക്കുകയോ ചെയ്തിട്ടില്ല അദ്ദേഹം മരിക്കുന്നതുവരെ. ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഒരു മദ്യക്കുപ്പി പോലും അദ്ദേഹം കൊണ്ടുവന്ന് വച്ചിട്ടുമില്ല. മേൽപ്പറഞ്ഞ പോലൊരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം എന്നെ വഴക്കു പറയുകയുണ്ടായിട്ടില്ല എന്ന കാര്യം സത്യസന്ധമായി ഞാൻ എഴുതുമ്പോൾ വായനക്കാർ അത് വെറും നുണ എന്ന് മനസ്സിൽ പറയാതിരിക്കുക. അദ്ദേഹം മരിച്ച ഇടയ്ക്ക് ഒന്ന് രണ്ടു പേർ എന്നോട് നേരിട്ട് ചോദിച്ചു, കുടിച്ചാണല്ലേ മരിച്ചത് എന്ന്. ഈയിടെ ഒരിക്കൽ ONV കുറുപ്പ് സാറിന്റെ ഭാര്യയും എന്നോട് ഇക്കാര്യം ചോദിച്ചു. എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. അദ്ദേഹത്തിന് ധാരാളം കുടിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അവരുടെയൊക്കെ കമ്പനിയിൽ അദ്ദേഹം മദ്യപിച്ചിരിക്കാം, പക്ഷേ അവരുടെ ഒന്നും ജീവിതം പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതം. അകാലത്തിൽ അന്തരിച്ച അദ്ദേഹത്തിന്റെ ചേട്ടന്മാരും യാതൊരു അസുഖവുമില്ലാതെ ഒരു ദിവസം രാത്രി പെട്ടെന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ അദ്ദേഹത്തിന്റെ സഹോദരിയുമൊക്കെ കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ആണ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എന്ന് വേദനയോടെ ഞാൻ ഓർക്കുന്നു. പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മിയുടെ വാക്കുകളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്നൊരു കൃതിയുടെ വിശേഷങ്ങളാണ്. അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്രകാരനുമൊക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട പി പത്മരാജന്റെ ഭാര്യയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായ രാധാലക്ഷ്മി നമ്മോട് കുറേയധികം വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. മീനില്ലാത്ത ഉച്ചയൂണുകൾ പലപ്പോഴും അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു, വിഷമിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് മോരില്ലാതെ ഉണ്ണാൻ പറ്റാത്തതുപോലെയാണ് എനിക്ക് മീനില്ലാതെ ഉണ്ണേണ്ടി വരുന്നത് എന്നൊക്കെ അദ്ദേഹം ഒട്ടും ക്ഷോഭിക്കാതെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ വീട്ടിൽ എന്നും മീൻ വയ്ക്കുമായിരുന്നു. എനിക്ക് പച്ചമീൻ കൈകൊണ്ട് തൊടാൻ ഇപ്പോഴും അറപ്പാണ്. വീട്ടുജോലിക്കാരിയായിരുന്നു, മീൻ വയ്ക്കുന്നത്. ഇങ്ങനെ അദ്ദേഹത്തോടൊപ്പമുള്ള ഓരോ അനുഭവങ്ങളും ഓരോ ദിനങ്ങളിലെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ രാധാലക്ഷ്മി ഇങ്ങനെ നമ്മോട് പറയുന്നത്. പിന്നെ ഞങ്ങൾ എപ്പോഴാണ് വഴക്കിട്ടിട്ടുള്ളത്, തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അതെല്ലാം സാഹിത്യ ചർച്ചകളിലും സിനിമ കണ്ടിറങ്ങുമ്പോഴും ഒക്കെ തന്നെയാണ്. എനിക്കിഷ്ടപ്പെടുന്ന പല സിനിമകളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. അതേ ചൊല്ലി ഞങ്ങൾ തർക്കിക്കും. അവസാനം നിങ്ങൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറും. ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ മുഖം ചുവക്കും. പിന്നെ ഒരക്ഷരം പറയാതെ കയ്യിലൊരു പുസ്തകവുമായി മുകളിലെ ബാൽക്കണിയിൽ ചെന്നിരിക്കും. അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമാകുന്നതുവരെ ഞാൻ അടുത്തോട്ട് പോലും ചെല്ലുകയില്ല. വല്ലതും നാലു വഴക്കു വഴക്കായി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കും. അതിൽ തൂങ്ങി സ്വതവേ വായാടിയായ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരുന്നേനെ. പക്ഷേ ആ മൗനത്തിനു മുന്നിൽ പലപ്പോഴും ഞാൻ തോറ്റുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് അദ്ദേഹം ശബ്ദമുയർത്തി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. കേരള ഗവൺമെന്റിന്റെ സിനിമാ അവാർഡുകൾ പ്രഖ്യാപിച്ച ഒരു ദിവസമായിരുന്നു അത്. അന്ന് അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത കൂടെവിടെ എന്ന ചിത്രം മത്സരത്തിനുണ്ടായിരുന്നു. ഏറ്റവും മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള പുരസ്കാരം കൂടെവിടേക്കായിരുന്നു. സാധാരണയായി അവാർഡ് കിട്ടുന്ന പടത്തിന്റെ സംവിധായകനും ഒരു സമ്മാനം കൊടുക്കാറുണ്ട്. പക്ഷേ കൂടെവിടെയുടെ സംവിധായകന് അത് കിട്ടുകയില്ല. തോട്ടം രാജശേഖരൻ അധ്യക്ഷനായുള്ള ജൂറിയോട് പത്രസമ്മേളനത്തിൽ ആരൊക്കെയോ അതേക്കുറിച്ച് ചോദിച്ചതായി പത്രവാർത്തയുണ്ടായിരുന്നു. മണ്ണർക്കയം ബേബി ഞങ്ങളോട് പറഞ്ഞു. അയാൾക്ക് അവാർഡൊന്നുമില്ല എന്ന് തോട്ടം രാജശേഖരൻ മറുപടി കൊടുത്തപ്പോൾ പത്രക്കാർ ബഹളം കൂട്ടിയെന്നും പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ കലിയിളകിയതുപോലെയായി. തോട്ടത്തിന്റെ പുസ്തകം മത്സരിച്ച ഒരു കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് ജൂറിയിൽ പത്മരാജൻ ഉണ്ടായിരുന്നു. പത്മരാജനായിട്ട് തനിക്കുള്ള അവാർഡ് മുടക്കി എന്നൊരു വാർത്ത തോട്ടം പത്രങ്ങളിൽ കൊടുത്തിരുന്നു. പത്മരാജന് അതിൽ പങ്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇക്കാര്യമോർത്ത്

ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് അവാർഡ് കിട്ടാത്തതിന്റെ ദേഷ്യം തീർത്തതാണ് എന്ന്. ഞാനത് പറയുമ്പോൾ തോപ്പിൽ ഭാസിയുടെ മകൻ അജയൻ അദ്ദേഹത്തോടൊപ്പം ബാൽക്കണിയിൽ ഇരിപ്പുണ്ട്. വല്ലാതെ വിഷമിച്ചു നിൽക്കുന്നത് കൊണ്ടാവാം ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അദ്ദേഹം എന്നോട് ഒന്നും ഇണ്ടാതിരിക്കുമോ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്റെ കണ്ണുകൾ നിറഞ്ഞു. തേങ്ങിക്കൊണ്ട് ഞാൻ താഴോട്ടിറങ്ങി. പരസ്പര ബഹുമാനത്തോടെ മാത്രമേ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നുള്ളൂ. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മിക്കവാറും മറ്റേയാൾ മൗനം അവലംബിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം ഞങ്ങൾക്കിടയിൽ ഓർത്തു പറയാൻ തക്കമുള്ള ഒറ്റ വഴക്കും ഉണ്ടാവാതിരുന്നത്. പരസ്പര വിശ്വാസത്തിൽ വേരുറച്ച ഒരു ബന്ധമായിരുന്നു ഞങ്ങളുടേത്. സിനിമാക്കാരനായി മാറിയതിനു ശേഷം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന അപവാദങ്ങൾ വളരെയേറെയാണ്. ഒരെഴുത്തുകാരന് കിട്ടുന്ന ആദരവും ബഹുമാനവും ഒന്നും ഒരു സിനിമക്കാരനും കിട്ടില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. സിനിമാക്കാരനായി മാറിയപ്പോൾ സെക്സിന്റെയും വയലൻസിന്റെയും ഒക്കെ പ്രചാരകനായി അദ്ദേഹം മുദ്ര കുത്തപ്പെട്ടു എന്നത് എന്നെ വളരെയധികം വേദനിപ്പിച്ചു. കണ്ടതും കേട്ടതും നടന്നതുമായ സംഭവങങ്ങൾ പലതും അദ്ദേഹം സിനിമകളാക്കി തുടങ്ങിയതോടെ വ്യക്തി ജീവിതത്തിലും അദ്ദേഹം ഒരു വില്ലനായി പലരും കണ്ടു തുടങ്ങി. വ്യക്തിവൈരാഗ്യം തീർക്കാൻ പല പത്രങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് ഒരു അഭിശപ്ത രാത്രി പോലെയുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തി തുടങ്ങി. പക്ഷേ ഇത്തരം ലേഖനങ്ങൾക്കോ പ്രചാരണങ്ങൾക്കോ ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം എന്നത് പി പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി വേദനയോടെ കുറിക്കുന്നു. സ്വന്തം അമ്മ പെങ്ങന്മാരോടും കുടുംബത്തോടും അദ്ദേഹം കാട്ടിയിരുന്ന ആത്മാർത്ഥതയും ചുമതലാബോധവും എല്ലാ അപവാദങ്ങളെയും കാറ്റിൽ പറത്തി പൂർവാധികം സ്നേഹത്തോടെ മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് ശേഷി തന്നു എന്നേ ഞാൻ പറയുകയുള്ളൂ. അമ്മയ്ക്ക് ഉത്തമ പുത്രനായിരുന്നു പത്മരാജൻ. കൂടപ്പിറപ്പുകൾക്ക് അതിയായ സ്നേഹം അദ്ദേഹത്തോടുണ്ടായിരുന്നു. വളരെ പ്രസിദ്ധനായ ഒരു നടൻ, ഞാൻ പേരു പറയുന്നില്ല, അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, സിനിമക്കാർ ഒരുപാട് പ്രായവ്യത്യാസമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് അപകടമാണ് എന്ന്. അപവാദങ്ങൾ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വല്ലാതെ തളർത്തും. അത് പലപ്പോഴും കുടുംബകലഹത്തിൽ ചെന്നെത്തിക്കും. വ്യാജ ഫോൺ സന്ദേശങ്ങളും വൃത്തികെട്ട കമന്റുകളും ഒക്കെ താങ്ങാനുള്ള മനക്കരുത്ത് അവർക്കുണ്ടായി എന്ന് വരില്ല. പ്രസിദ്ധനായ ഒരാളുടെ ഭാര്യയാകണമെങ്കിൽ മനസ്സിന് നല്ല പക്വത വേണം. എന്തും പൊറുക്കാനും സഹിക്കാനും ഒക്കെയുള്ള കഴിവുണ്ടാകണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ പറഞ്ഞത് തികച്ചും യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. വേർപിരിയലിൽ അവസാനിക്കുന്ന പല പ്രസിദ്ധരുടെയും ജീവിതങ്ങൾക്ക് കാരണം അവരുടെ അപക്വമായ മനസ്സുകളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതം സിനിമ പോലെയാണെന്ന് തെല്ല് തമാശയായിട്ടും അതേസമയം തെല്ല് അത്ഭുതത്തോടെയും ഞങ്ങളുടെ തൊട്ടയൽക്കാരിയായിരുന്ന ശാന്തചേച്ചി പറയുമായിരുന്നു. എഴുതാനോ ഷൂട്ടിങ്ങിനോ ഒക്കെ പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും. വീട് വിട്ടത് മുതൽ തിരിച്ചെത്തിയതുവരെയുള്ള സംഭവങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം എന്നോട് വിശദീകരിച്ചിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്രയാണ്. ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന ഒരു കൃതിയാണ് ഞാൻ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. പത്മരാജന്റെ പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഇങ്ങനെ പത്മരാജനും അവരുമൊത്തുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെയാണ് നമുക്കായി കുറേയധികം കാര്യങ്ങൾ പറയുന്നത്. മലയാള സാഹിത്യത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി കൃതികളാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്ന് അക്ഷരമുദ്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ഒരു കൃതിയുടെ കുറേ അധികം വിശേഷങ്ങൾ അക്ഷരമുദ്രയുടെ തുടർന്നു വരുന്ന എപ്പിസോഡുകൾ ശ്രോതാക്കളിലേക്ക് ഞാൻ എത്തിക്കാം. നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനീഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക്

0: ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
1: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 26. ക്യൂബൻ നേതാവ് ഫിഡൽ കാസ്ട്രോയുടെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടന്നതും സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുവാൻ സൗദി അറേബ്യ തീരുമാനമെടുത്തതും ഒറ്റ വിക്ഷേപണത്തിൽ ISRO ചരിത്രം കുറിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 26-നായിരുന്നു. സെപ്റ്റംബർ 26-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 26. നേതാവ് ഫിഡൽ കാസ്ട്രോയുടെ UN-ലെ 4:29 നീണ്ടുനിന്ന ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടന്നത് 1960 സെപ്റ്റംബർ 26-നായിരുന്നു. ഡ്രൈവിംഗ് നിരോധനം റദ്ദാക്കി ലൈസൻസ് നൽകുവാൻ സൗദി അറേബ്യ തീരുമാനമെടുത്തത് 2017 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് നാടുകടത്തിയത് 1910 സെപ്റ്റംബർ 26-നായിരുന്നു. ഒറ്റ വിക്ഷേപണത്തിൽ ഉപഗ്രഹങ്ങളെ 2 വ്യത്യസ്ത ഭ്രമണപഥത്തിൽ എത്തിച്ച് ISRO ചരിത്രം കുറിച്ചത് 2016 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. ISRO 1918-ലെ 1st ലോകമഹായുദ്ധ സമയത്ത് മ്യൂസ് നദി അർഗോൺ ഫോറസ്റ്റ് ആക്രമണം ആരംഭിച്ചത് സെപ്റ്റംബർ 26-നായിരുന്നു. ജർമ്മൻ സൈന്യത്തിന്റെ സമ്പൂർണ്ണ കീഴടങ്ങളിൽ ഫ്രഞ്ച് സൈന്യം സെഡാനും അതിന്റെ നിർണായക റെയിൽവേ ഹബും കീഴടക്കി. ദിവസവും 5 മണിക്കൂറും നീണ്ടുനിന്ന നിരാഹാര സത്യാഗ്രഹം മഹാത്മാഗാന്ധി അവസാനിപ്പിച്ചത് 1932 സെപ്റ്റംബർ 26-നായിരുന്നു. നിയമനിർമ്മാണ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ തൊട്ടുകൂടാത്തവർ എന്ന് മുദ്രണം ചെയ്തവരുടെ പ്രത്യേക അവകാശങ്ങൾ സംബന്ധിച്ച പൂനാ കരാർ ബ്രിട്ടീഷ് സർക്കാർ അംഗീകാരം നൽകിയതിനു ശേഷമായിരുന്നു മഹാത്മാഗാന്ധി സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. പ്രശസ്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ വിചക്ഷണനും സ്വാതന്ത്ര്യ സമരസേനാനിയുമായ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ജനിച്ചത് 1820 സെപ്റ്റംബർ 26-നായിരുന്നു. ബംഗാളിലെ നവോത്ഥാനത്തിന്റെ നെടുംതൂണുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ ചരമദിനമാണ് ഇന്ന്. 1966 സെപ്റ്റംബർ 26-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്.
5: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം.

വാഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

नम। हरि ओम। यो यो याम याम तनुम भक्तः श्रद्धयार्चितुमिच्छति तस्य तस्याचलं श्रद्धां तामेव विदधाम्यहम्। അതിൽ തന്നെ ഞാൻ ഉറപ്പിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പലതിലും കുരുങ്ങിപ്പോയി. ഇപ്പൊ തിരിച്ച് വരാൻ പറ്റണില്ല. അതുകൊണ്ട് ബി കെയർഫുൾ. ശ്രീ

പാർത്ഥ, ഭവാൻ ചോദിക്കേണ്ടായില്ലോ. എന്താ ചോദിച്ചത് എന്നാണെങ്കിൽ, ഹേ സർവേശ്വര, സർവവ്യാപിയായി സർവാധാരമായി പരിലസിക്കുന്ന പ്രഭോ, ഏതേത് ആവിഷ്കാര വിശേഷങ്ങളിൽ ഞാൻ അങ്ങയെ ധ്യാനിക്കണം, അങ്ങയെ കുറിച്ച് നിരന്തര ചിന്തനം ഉറപ്പാക്കുന്നതിനു വേണ്ടി ഏതൊക്കെ വിശേഷ വിഭൂതികളെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞു തന്നാലും എന്ന് ഭവാൻ ആവശ്യപ്പെടേണ്ടയില്ലേ? അത് പ്രമാണിച്ച് ഹന്ത തേ കഥയിഷ്യാമി. ഇതാനീം അർജുന, ഞാനിതാ ഭവാന് വേണ്ടി പറയാൻ പോകുന്നു. കഥയിഷ്യാമി, പറയുന്നു, പറയും. എന്താ പറയാൻ പോണത്? ദിവ്യാ ദിവി ഭവാഹ, അപ്രാകൃതങ്ങളായിട്ടുള്ള ദിവ്യങ്ങളായിട്ടുള്ള ആത്മവിഭൂതയഹ, ആത്മവിഭൂതികളെ കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. പ്രാധാന്യത, എത്രയെത്ര പ്രധാനാഹ യായാഹ വിഭൂതി, ഏതേത് വിഭൂതികളാണോ പ്രാധാന്യമുള്ളത്, എത്രയെത്ര പ്രധാനായ വിഭൂതി, ഏതേത് വിഭൂതികളാണോ പ്രാധാന്യമുള്ളത്, താം താം പ്രധാനം പ്രാധാന്യത കഥയിഷ്യാമി. ആ പ്രധാന വിഭൂതികളെ കുറിച്ച് പ്രാധാന്യമനുസരിച്ച് അതിന്റെ ഒരു പ്രയോറിറ്റി നോക്കിയിട്ട് പറഞ്ഞു തരാം. ദിവ്യാഹ്യാത്മവിഭൂതയ പ്രാധാന്യത. കുരുശ്രേഷ്ഠ, കുരുക്കന്മാരിൽ ശ്രേഷ്ഠനാണ് ഭവാൻ. അത് പ്രത്യേകിച്ച് ഇനിയും പറയുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഒന്ന് വിളിച്ചു വെച്ചേ ഉള്ളൂ. ഹേ കുരുശ്രേഷ്ഠ, ഇനി ഭഗവാൻ എന്ത് പറയാൻ പോകുന്നുണ്ട്? പാണ്ഡവാനാം ധനഞ്ജയ, താൻ തന്നെ തന്നെ ഉദ്ദേശിച്ച പറഞ്ഞത് എന്ന് പറയാൻ പോകണ്ടേ? അതുകൊണ്ട് പ്രാധാന്യത കുരുശ്രേഷ്ഠ. ഇനി നാസ്ത്യന്തോ വിസ്തരസ്യമേ, വിസ്തരിക്കാൻ തുടങ്ങിയാൽ ഇന്നും ഇന്നലെ ഒന്നും ഇന്നും നാളെ ഒന്നും തീരില്ല അർജുന. അത്രയുണ്ട് വിഭൂതികൾ പറയാനാണെങ്കിൽ. നാസ്ത്യന്തോ വിസ്തരസ്യമേ അശേഷ അശേഷതസ്തു വർഷശതേനാപി ന ശക്ത്യാ ശക്ത്യാ വക്തു അശേഷത. ഒട്ടും വിടാതെ എല്ലാ വിഭൂതികളെ കുറിച്ചും പറയണമെന്ന് വന്നാൽ അശേഷതസ്തു വർഷശതേനാപി, നൂറുകണക്കിന് വർഷം പറഞ്ഞാലും ന ശക്ത്യാ വക്തു, തീരില്ല.

പാർട്ടിക്ക് 1000 നാവുണ്ട്. ഓരോ നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി കൂടെ ചോദിക്കുക. ബട്ട് സ്റ്റിൽ അനന്തദേവൻ 1000 നാവ് കൊണ്ട് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ സക്സസ്ഫുള്ളി ഹി ഫെയിൽസ്, വിജയകരമായി പരാജയപ്പെടുന്നു. അതുകൊണ്ടാണ് ജന്നി നവരത്ന മഞ്ജരി സ്തോത്രത്തില് ദേവിയെ കുറിച്ച് പറഞ്ഞ് പലതൊക്കെ പറഞ്ഞു, എന്നിട്ട് ഒടുക്ക എന്താ പറയുന്നത്? വാഴ്ത്തുവാനുമരുതേ മേ, വാഴ്ത്താൻ ആർക്കും സാധിക്കാൻ പറ്റില്ല. ഇതിപ്പോ മറ്റുള്ളവർ വാഴ്ത്തുന്ന കാര്യമാണ്, ഇവിടെ ഭഗവാൻ തന്നെ സ്വയം അഡ്മിറ്റ് ചെയ്യണം, എന്റെ വിഭൂതിയെ കുറിച്ച് മുഴുവൻ പറയാൻ

ചിന്തിക്കും പറ്റില്ല, അത്രയുണ്ട്. എന്താ സന്ദേശം, എന്താ സന്ദേശം? ഒരു മഹാത്മാവ് പരിവ്രാജനത്തിലാണേ. അങ്ങനെ നടന്ന് നടന്ന് നടന്ന് നടന്ന് ഒരു ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നു, എവിടെയോ എത്തിപ്പെട്ടു, അവിടെ കിടന്നു സുഖമായിട്ട് ഉറങ്ങി. രാവിലെ വലിയ ബഹളം. എന്താ ബഹളം? വന്നുകൂടിയ ആളുകളൊക്കെ ഈ ആള് കിടക്കുന്നത് ശിവലിംഗത്തിന് നേരെ കാല് വെച്ചിട്ടാണ്. എന്തൊരു അപമാനാണ്! ഈ സാധുവിനെ എല്ലാവരും കൂടി തട്ടി വിളിച്ചു, എന്നിട്ട് ചൂണ്ടിക്കാണിച്ചോളൂ, കണ്ട ശിവലിംഗം. അയ്യോ എനിക്ക് വയ്യായേ, നടന്ന് വല്ലാതെ ക്ഷീണിച്ച് കിടന്നുറങ്ങിപ്പോയതാ. ഇപ്പൊ എണീക്കാൻ നിങ്ങൾ നിർബന്ധിക്കരുത്, ഒരു കാര്യം ചെയ്യൂ, എന്റെ കാലെടുത്തിട്ട് ശിവലിംഗം ഇല്ലാത്തടത്തേക്ക് നീക്കി വെച്ചോളൂ. താത്വികമായിട്ട് ശിവലിംഗം എവിടെയാ ഇല്ലാത്തത്? എല്ലാം ശിവനെ സൂചിപ്പിക്കുന്ന ലിംഗങ്ങളാകുന്നു. ലിംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചൂണ്ടിക്കാണിക്കുന്നത്, പോയിന്റേഴ്സ്. മനസ്സിലാവണല്ലേ? ഇപ്പൊ ഭഗവാന്റെ വിഭൂതി പറഞ്ഞ തീരില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഭഗവാന്റെ വിഭൂതി അല്ലാത്തതായിട്ടൊന്നും ഇവിടെ ഇല്ല. അതിനുവേണ്ടി കുറച്ച് ഞാൻ പറഞ്ഞു തരുന്നു. ഈ ഒരു റിയലൈസേഷനാണ് ലക്ഷ്യം ഇടേണ്ടത്. മൈൻഡ് യു, പ്രാധാന്യത. പരീക്ഷത്തിന് ശുഗബ്രഹ്മർഷി മറുപടി നൽകിയത് അവിടെയുണ്ട്.

0: അത്ഭുതമായ ഭഗവാന്റെ ആവിഷ്കാരങ്ങളെ കുറിച്ച് ഹേ പരീക്ഷിത്തെ, ഞാൻ ഭവാനോട് പറയുന്നു. എന്താ കാരണം? അങ്ങനെ കേട്ട് ശ്രുത്വാ സ്ഥൂലം, സ്ഥൂലമായ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് കേട്ടിട്ട് യഥാസൂക്ഷ്മം രൂപം ഭഗവത യതി സ്ഥൂലേ നിർജിതമാത്മാനം, സൂക്ഷ്മരൂപത്തെ കുറിച്ചും കേട്ടിട്ട് സ്ഥൂലത്തിൽ നിന്ന് മനസ്സിനെ ജയിച്ച് സൂക്ഷ്മത്തിലേക്ക് ക്രമേണ മനോബുദ്ധികളെ നയിക്കണം, അതിനാണ് ഉപദേശിക്കുന്നത്.
1: ഭൂദ്വീപവർഷസരിതദ്രി നഭസമുദ്രപാതാളധിനരകഭാഗണ ലോക സംസ്ഥാ ഗീതാമയാ തവ നൃപാദ്ഭുത നൃപാദ്ഭുതമീശ്വരസ്യ സ്ഥൂലം വപുസകല ജീവനികായധാമം.
0: ഭൂഗോളത്തെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും ഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെ വിസ്തരിച്ചിട്ട് പറയാണ്. ഭൂദ്വീപ വർഷ, അതുപോലെ സമുദ്രത്തെ കുറിച്ചും നദികളെ കുറിച്ചും വർണ്ണിച്ചിട്ടുണ്ട്, പർവ്വതങ്ങളെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. നഭ സമുദ്ര പാതാള ദിക്ക് നരകഭാഗണ ലോക, ഒരുപാട് നക്ഷത്ര ലോകങ്ങളെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്, നരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട്. ഗീതാമയ, ഇതൊക്കെ ഞാൻ പാടുകയുണ്ടായി ഹേ പരീക്ഷിത്തെ, അതൊക്കെ എന്തിനാണെന്നാണെങ്കിൽ തവ നൃപാദ്ഭുതം ഈശ്വരസ്യ സ്ഥൂലം വപു, ഇതൊക്കെ ഭഗവാന്റെ സ്ഥൂല ശരീരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ജീവികൾക്ക് ഉള്ള ശരീരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ സൂക്ഷ്മ തത്വത്തിലേക്ക് ബുദ്ധിയെ അപ്ലിഫ്റ്റ് ചെയ്താലും. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
3: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം ശക്തമാക്കുന്നതിനുമായുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനം കൊല്ലം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സഹകരണ മേഖലയിലൂടെ വനിതാ ശാക്തീകരണത്തിന് കൂടുതൽ ഉണർവ് നൽകുന്ന നിരവധി പദ്ധതികൾക്കാണ് ശ്രീ അമിത്ഷാ കുണ്ടറയിൽ തുടക്കം കുറിച്ചത്. 35 രൂപയ്ക്ക് സവാള വിതരണം ചെയ്യുന്ന വാനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ വിപണന സംരംഭമായ വനിത മാർജിൻ ഫ്രീ ബ്രാൻഡ് ഡിജിറ്റൽ ലോഞ്ചിംഗ്, കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭാരത് ആട്ടയുടെയും ഭാരത് അരിയുടെയും ഷീമാർട്ട് വഴിയുള്ള വിതരണോദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷത്തോടനുബന്ധിച്ച് വനിതാ കർഷകർക്കായുള്ള സൌജന്യ വിത്ത് കിറ്റുകളുടെ വിതരണവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു.
0: സഹകരണ മേഖലയിലെ ഉൽപ്പന്ന സ്റ്റാളുകളും ശ്രീ അമിത്ഷാ സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാരായ എം ലിജു, പി സി വിഷ്ണുനാഥ്, എൻ കെ പ്രേമചന്ദ്രൻ എം പി, രാജീവ് ചന്ദ്രശേഖർ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാതാ അമൃതാനന്ദമയ്യയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. മാതാ അമൃതാനന്ദമയ്യയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാരം അമിത്ഷാ പി എസ് ശ്രീധരൻ പിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് അമിത്ഷാ ഏറ്റുവാങ്ങി അസം വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ രനോജ് പെഗുവിന് കൈമാറി. ചെറുതും വലുതുമായ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ടു വരുന്ന പുതിയ തലമുറയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് യുവ സംരംഭകർക്കിടയിൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത ഉൽപാദന വ്യവസായങ്ങൾക്ക് കരുത്തേകാൻ വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് റാമ്പ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കേരള യുവ സംരംഭക സംഗമം കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ വൺ സ്റ്റേറ്റ് വൺ അപ്രൂവൽ നയം സർക്കാർ നടപ്പിലാക്കുകയാണെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. പരിസ്ഥിതി ലോല മേഖലാ വിഷയത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ നിലപാടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തോട്ടഭൂമിയെയും കൃഷിഭൂമിയെയും ഒഴിവാക്കണമെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അടുത്ത മാസം 12-ന് തുടങ്ങി

0: എന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം പ്രമേയമായി അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. സുസ്ഥിര നഗരവികസനം ലക്ഷ്യമിട്ട് ദീർഘവീക്ഷണത്തോടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഗിഫ്റ്റ് സിറ്റി പദ്ധതിയാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലെ ഇന്നത്തെ വിഷയം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റിയായ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ആധുനിക നഗരാസൂത്രണത്തിലും ആഗോള ധനകാര്യ സേവന രംഗത്തും സുപ്രധാന നാഴികക്കല്ലായി നിലകൊള്ളുന്നു. ഓട്ടോമേറ്റഡ് മാലിന്യ ശേഖരണ സംവിധാനം, നൂതന കൂളിംഗ് സംവിധാനങ്ങൾ, പ്രത്യേക യൂട്ടിലിറ്റി ടണലുകൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക അടിസ്ഥാന സൌകര്യങ്ങളോടെയാണ് ഗിഫ്റ്റ് സിറ്റി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ നേതൃത്വം. സാഹിത്യം, സിനിമ, നാടകം, സംഗീതം, ചിത്രകല, നാടോടി കലകൾ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരാണ് വിവിധ അക്കാദമികളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായി കവി കൽപ്പറ്റ നാരായണനെ സർക്കാർ നിശ്ചയിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി ഗായകൻ ജി വേണുഗോപാൽ ചുമതലയേൽക്കും. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി നടൻ പ്രേംകുമാറും ചുമതലയേൽക്കും. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായി ചലച്ചിത്ര നിർമ്മാതാവ് എം രഞ്ജിത്തിനെ നിയമിച്ചു. ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി പ്രകാശ് മൂർത്തി ചുമതലയേൽക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായി സുരേഷ് ബാബു ഇളയാവൂർ സ്ഥാനമേൽക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നടൻ രവീന്ദ്രനെയും സർക്കാർ നിയോഗിച്ചിരുന്നു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച നേട്ടം. കബഡിയിൽ പുരുഷ വനിതാ ടീമുകൾ സ്വന്തം നേടി. ഫൈനലിൽ ഇറാന്റെ പുരുഷ വനിതാ ടീമുകളെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇന്ന് കബഡി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നിവയിലായി 5 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ഇതോടെ 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും അടക്കം 28 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10-ാം സ്ഥാനത്തെത്തി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോരാട്ടം. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമുണ്ട്. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് ഏകദിന പരമ്പര. സംസ്ഥാന സർക്കാരിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയിൽ 1-ാം സമ്മാനമായ 30 കോടി രൂപ TL 360615 നമ്പർ ടിക്കറ്റിന് ലഭിച്ചു. കണ്ണൂർ ചക്കരക്കല്ലിൽ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന നറുക്കെടുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പൂജ ബമ്പർ ലോട്ടറിയും മന്ത്രി പുറത്തിറക്കി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ സാധ്യതകളാണെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ സഹകരണം

0: മേഖലയ്ക്ക് സാധിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്ന പുതുതലമുറയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി,
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിനിൽ കയറാതെ AC കോച്ചിലിരുന്ന് രുചികരമായ ഭക്ഷണം കഴിക്കണോ? എന്നാൽ നേരെ പയ്യന്നൂരിലേക്ക് പോയാൽ മതി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് പുറത്ത് ജൂജു എക്സ്പ്രസ് നിങ്ങളെ കാത്തിരിക്കുന്നു. റെയിൽവേ സ്വകാര്യ മേഖലയുമായി കൈകോർത്തു നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ കോച്ച് റെസ്റ്റോറന്റാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് സമീപം പ്രവർത്തനമാരംഭിച്ചത്. റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവർക്ക് വ്യത്യസ്തമായൊരു ഭക്ഷണാനുഭവമാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത്. മംഗളൂരുവിൽ നിന്നെത്തിച്ച പഴയ 3-ടയർ AC കോച്ചാണ് സ്റ്റേഷന് പുറത്ത് പ്രത്യേകമായി നിർമ്മിച്ച ട്രാക്കിൽ മനോഹരമായ റെസ്റ്റോറന്റാക്കി മാറ്റിയിരിക്കുന്നത്. IRCTC ആപ്പ് വഴി ഭക്ഷണം മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. റെസ്റ്റോറന്റിനൊപ്പം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ചായവണ്ടിയും ഉണ്ടാകും. റെയിൽവേ യാത്രക്കാർക്ക് മാത്രമല്ല പ്രദേശവാസികൾക്കും വേറിട്ടൊരു ഭക്ഷണാനുഭവം സമ്മാനിക്കുന്ന ഈ പദ്ധതി വരും നാളുകളിൽ മറ്റു പ്രധാന സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട്. പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നമ്മുടെ ഭക്ഷ്യമേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൊതുജന ആരോഗ്യ സംരക്ഷണത്തിനും വലിയൊരു പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ് മലയാളി ഗവേഷകയുടെ കണ്ടുപിടുത്തം. ഭക്ഷ്യവസ്തുക്കളിലെ മാരകമായ അഫ്ലാടോക്സിൻ കണ്ടെത്തി.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൗകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൗകര്യവും ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

0: ബാലവേലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്നേഹസ്പർശം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മേരി റാണി CJ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. സ്നേഹസ്പർശത്തിലൂടെ അവതരിപ്പിക്കുന്ന വസ്തുതകൾ യാഥാർത്ഥ്യമാണ്, എങ്കിലും സ്വകാര്യതയ്ക്ക് വേണ്ടി പേരുകളും സ്ഥലങ്ങളും സാങ്കല്പികമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ മേരി റാണി CJ. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സ്നേഹം നിറഞ്ഞ പരിചരണവും കരുതലുമൊക്കെ രോഗാവസ്ഥയിലുള്ള ഓരോരുത്തർക്കും കിട്ടുന്ന ആശ്വാസവും ആത്മധൈര്യവുമാണ്. നമ്മളെ കേൾക്കാനും സപ്പോർട്ട് ചെയ്യാനുമൊക്കെ ഒരാളുണ്ടാവുക എന്നുള്ളത് തീർച്ചയായും നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു വയ്യായിക വരുമ്പോൾ. തീർച്ചയായും അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഓടിയെത്തി ഒരു സാന്ത്വനമായി അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് ചെയ്യാറുള്ളത്. ഇന്ന് നമ്മുടെ സ്നേഹസ്പർശത്തിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു അനുഭവ കഥ ട്രീസയുടേതാണ്. നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, ആ ഒരു ടീം ട്രീസയ്ക്ക് എങ്ങനെയൊക്കെയാണ് സഹായമായത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഈ ഒരു അനുഭവ കഥയിലൂടെ. ട്രീസയും ഭർത്താവും, അവർക്ക് 2 പെൺമക്കൾ. ട്രീസയുടെ ഭർത്താവിന് കൊല്ലത്തെ മീറ്റർ കമ്പനിയിലായിരുന്നു ജോലി. ജോസുകുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതമായിരുന്നു ആ കുടുംബത്തിൻ്റേത്. വളരെ ദൈവഭക്തിയോടും പരസ്പര സ്നേഹത്തോടും കൂടിയാണ് ആ കുടുംബം മുന്നോട്ട് പോയത്. ജോസുകുട്ടിയുടെ സ്ഥിര വരുമാനത്തിൽ നിന്നുകൊണ്ടുള്ള അവരുടെ സന്തോഷ ജീവിതം അങ്ങനെ തുടർന്നു. മക്കൾക്ക് വിവാഹപ്രായമായി, അതുകൊണ്ട് തന്നെ കുറേയധികം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ജോസുകുട്ടിക്കും ട്രീസയ്ക്കും. അവർക്ക് പറ്റിയ ഭർത്താക്കന്മാരെ അന്വേഷിക്കുകയും രണ്ടുപേരുടെയും വിവാഹം മംഗളകരമായി നടത്തുകയും ചെയ്തു. മൂത്ത മകളെ അഞ്ചലിലും ഇളയ മകളെ കുണ്ടറയിലുമാണ് വിവാഹം ചെയ്തു വിട്ടത്. അങ്ങനെ സന്തോഷത്തിൻ്റെ നാളുകൾ കടന്നുപോയി. അവർക്ക് ഇരുവർക്കും മക്കളും പിറന്നു.

ഇരിക്കെ ട്രീസയുടെ കാലിൽ ഒരു ചെറിയ നീര് വന്നു. അവർ തലേന്ന് അഞ്ചലിലുള്ള അവരുടെ മകളുടെ വീട്ടിൽ പോയിരുന്നു. നല്ല വണ്ണമുള്ള ശരീരപ്രകൃതമായിരുന്നു ട്രീസയ്ക്ക്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചു യാത്ര ചെയ്തത് കൊണ്ടാകാം ഇങ്ങനെ നീര് വന്നതെന്ന്. അതുകൊണ്ട് അന്നേ ദിവസം കാലിൽ തൈലമൊക്കെ ഇട്ടതിന് ശേഷം രണ്ട് തലയണയുടെ പൊക്കത്തിൽ കാല് നീട്ടിവെച്ച് കിടന്നു. ട്രീസയുടെ വയ്യായികയിൽ ജോസുകുട്ടി അന്നത്തെ അടുക്കള പണിയൊക്കെ ചെയ്തു. അടുത്ത ദിവസമായപ്പോൾ നീരും മാറി. എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നീര് കാണപ്പെട്ടു. അവർ തൊട്ടടുത്തുള്ള ഒരു കുറുപ്പ് ഡോക്ടറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അദ്ദേഹം രണ്ട് ദിവസത്തെ മരുന്ന് കുറിച്ചിട്ട് വീണ്ടും തന്നെ വന്ന് കാണുവാൻ നിർദ്ദേശിച്ചു. നീര് കുറഞ്ഞെങ്കിലും വലിയ മാറ്റമൊന്നും കണ്ടില്ല. കുറുപ്പ് ഡോക്ടർ അവരെ ടൗണിലെ ഒരു നെഫ്രോളജിസ്റ്റിന്റെ അടുക്കിലേക്ക് പോകുവാൻ നിർദ്ദേശിച്ചു. കിഡ്നി സംബന്ധമായ രോഗനിർണയം നടത്തുവാനായിരുന്നു അത്. ചില ടെസ്റ്റുകൾക്കും കുറച്ചു കൊടുത്തു. റിസൾട്ട് കാത്തിരുന്ന ട്രീസയ്ക്കും ജോസുകുട്ടിക്കും അത്ര ശുഭകരമല്ലാത്ത ഒരു വാർത്തയാണ് കേൾക്കേണ്ടി വന്നത്. ക്രിയാറ്റിൻ കുറച്ച് കൂടുതലാണ്. ഡോക്ടർ മരുന്ന് കുറച്ചു കൊടുത്തു. ടെസ്റ്റുകളെല്ലാം ഒരിക്കൽ കൂടി ആവർത്തിക്കുവാനും ഡോക്ടർ നിർദ്ദേശിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ടുമായി അവർ വീണ്ടും ഡോക്ടറിനെ സമീപിച്ചു. ക്രിയാറ്റിൻ വീണ്ടും വളരെ കൂടുതലായിരിക്കുന്നു. കിഡ്നി സംബന്ധമായ രോഗലക്ഷണമാകാം ക്രിയാറ്റിൻ കൂടാനുള്ള കാരണം. ഡോക്ടർ ട്രീസയെ ഡയാലിസിസിന് ഉപദേശിച്ചു. ആഴ്ചയിൽ ഒരിക്കൽ എന്ന നിർദ്ദേശവും നൽകി. കാര്യങ്ങൾ പെട്ടെന്ന് തലകീഴായി മറിയുന്നത് പോലെ തോന്നി അവർക്ക്. രണ്ടു മൂന്ന് മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ആഹാര ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ട്രീസയ്ക്ക് എന്തോ ഒരു മടുപ്പ് തോന്നി. ഇഷ്ടമുള്ള ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ആ ഇടയ്ക്കാണ് അവരുടെ മൂത്ത മരുമകന് ഒരു ചെറിയ ചുമയും ശരീരവേദനയും ഒക്കെ അനുഭവപ്പെടാൻ തുടങ്ങിയത്. ഉടൻ തന്നെ ഡോക്ടറിനെ കണ്ടു. മരുന്നൊക്കെ കഴിച്ചു തുടങ്ങി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അസുഖം അങ്ങോട്ട് മാറുന്നില്ലായിരുന്നു. അങ്ങനെയാണ് അയാൾ ഡോക്ടർ ബാലചന്ദ്രന്റെ അടുത്ത് എത്തുന്നത്. ഡോക്ടർ വളരെ സമയമെടുത്ത് എല്ലാ വിവരങ്ങളും തിരക്കിയതിനു ശേഷം RCCയിലേക്ക് പറഞ്ഞുവിട്ടു. അവിടുത്തെ പരിശോധനകളുടെ റിസൾട്ട് വന്നപ്പോഴാണ് മൾട്ടിപ്പിൾ മൈലോമ എന്ന ക്യാൻസറാണെന്ന് കണ്ടെത്തിയത്. കഷ്ടിച്ച് 35 വയസ്സുള്ള ഒരു വർഷം പ്രായമുള്ള കുഞ്ഞിന്റെ അച്ഛൻ അയാളിതറിഞ്ഞ് മരവിച്ച പോലെയായി. ഈ വിവരമറിഞ്ഞ് ട്രീസ വാവിട്ട് കരഞ്ഞു. അവർക്ക് അവരുടെ അസുഖം ഒന്നുമല്ലാതായി. അവരുടെ മകളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ട്രീസയും ജോസുകുട്ടിയും വേവലാതിപ്പെട്ടു. അല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആ വിഷമത്തിലിരിക്കവേ വിധി അവരോട് വീണ്ടും ക്രൂരത കാട്ടി. അവരുടെ രണ്ടാമത്തെ മകൾക്ക് ലങ്സിൽ ക്യാൻസറാണെന്ന് കണ്ടെത്തി. വല്ലാത്ത ക്ഷീണമായിരുന്നു ആദ്യ ലക്ഷണങ്ങൾ. നല്ല ചുമയും. ഒരു കുടുംബത്തിലെ 3 പേർക്ക് മാരകമായ അസുഖം. ജോസുകുട്ടിക്ക് മറ്റ് യാതൊരു വഴിയുമില്ലാതെ ആയപ്പോൾ കിടപ്പാടം പണയപ്പെടുത്തി. ചികിത്സാ ചെലവിന് വേറെ ഒരു വഴിയും അദ്ദേഹം കണ്ടില്ല. ജീവിതം മുഴുവൻ അധ്വാനിച്ച് സ്വരുക്കൂട്ടിയ സ്വത്തായിരുന്നു അവർക്ക് ആ വീട്. അത് ഇപ്പോൾ പണയപ്പെടുത്തിയിരിക്കുകയാണ്. അയാൾ വല്ലാതെ തകർന്നു മാനസികമായിട്ട്. കാരണം തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയോർത്ത് അയാൾ മനസ്സുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ആരോടാണ് തൻ്റെ സങ്കടമൊന്ന് പറയുക? സംസാരം പോലും തീരെ കുറവായ ഒരവസ്ഥ. ട്രീസയും പതുക്കെ അവളുടെ കിടക്കയിലേക്ക് ഒതുങ്ങിക്കൂടി. ആ ഇടയ്ക്കാണ് ജോസുകുട്ടിയോട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിനെ കുറിച്ച് ആരോ സൂചിപ്പിച്ചത്. അങ്ങനെയാണ് ജോസുകുട്ടി ഞങ്ങളുടെ ക്ലിനിക്കിൽ എത്തുന്നത്. അദ്ദേഹം വല്ലാതെ ക്ഷീണിതനായിരുന്നു. പെട്ടെന്ന് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഞങ്ങളോടൊരു കാര്യവുമില്ലാതെ ഒരു പ്രാവശ്യം കയർത്തു വരികയും ചെയ്തു. പിന്നീട് ഒരു കുട്ടിയെ പോലെ ഇരുന്ന് കരഞ്ഞു. അവൾക്ക് തീരെ വയ്യ സാറേ, ഒന്നും കഴിക്കുന്നുമില്ല, ശരീരം മൊത്തം ചൊറിച്ചല, അതുകൊണ്ട് ഉറങ്ങുന്നുമില്ല, ചിലപ്പോൾ നിലവിളിക്കും, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് പെൻഷനുമില്ല, മക്കളോടും ഒന്ന് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അയൽക്കാർ എന്നെ കാണുമ്പോൾ തന്നെ കഥ കടക്കുകയാണ്. ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല. മരുന്നിന് മാത്രം 30,000 രൂപ എല്ലാ മാസവും വേണം. വീട് പണയം വെച്ച് കിട്ടിയ പൈസയെല്ലാം തീർന്നു.

0: കേട്ടപ്പോ ബാങ്കുകാരും വീട്ടിൽ വന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങി. ഇനി വിൽക്കാനും ഒന്നുമില്ല. ഞങ്ങൾ അദ്ദേഹത്തെ കേട്ടു. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. പലർക്കും അതാണ് വേണ്ടത്, അവരെ കേൾക്കാൻ ഒരാൾ. പക്ഷേ ഇപ്പോൾ കിട്ടാത്തതും അതാണ്. ഞങ്ങൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ട്രീസയുടെ പേര് രജിസ്റ്റർ ചെയ്തു. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ജോസൂട്ടിയുടെ വീട്ടിലെത്തി. ഡോക്ടർ ട്രീസയുടെ കുശലാന്വേഷണമൊക്കെ നടത്തി. കാര്യങ്ങളൊക്കെ ഇങ്ങനെയെല്ലാം മെല്ലെ ചോദിച്ചറിഞ്ഞു. ട്രീസയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ശരീരം മുഴുവനുമുള്ള ചൊറിച്ചിലായിരുന്നു. അതുകൊണ്ടുള്ള ഉറക്കക്കുറവും ഉണ്ടായിരുന്നു. പിന്നെ ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള ക്ഷീണവും. അപ്പോഴാണ് ജോസുകുട്ടി പറഞ്ഞത്, ഇപ്പോൾ ടോയ്ലറ്റിൽ പോകുന്നത് വളരെ ചുരുക്കം ദിവസങ്ങളിലാണ് ഡോക്ടറെ, അതിനൊരു മരുന്ന് തരണേ. ട്രീസ പെട്ടെന്ന് ഡോക്ടറിനോട് പറഞ്ഞു,
1: ആ മരുന്ന് വേണ്ട ഡോക്ടറെ, ഞാനത് കഴിക്കത്തില്ല.
0: ഡോക്ടറിനെ അത് ആശ്ചര്യപ്പെടുത്തി. ഡോക്ടർ ട്രീസയോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും മുറിയിൽ നിന്നും പുറത്തു മാറി നിന്നു. ഒരു 10 മിനിറ്റ് ശേഷം ഡോക്ടർ മുറി തുറന്നു. ജോസുകുട്ടി അകത്തേക്ക് വിളിച്ചു. ജോസുകുട്ടിയോട് പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. കുഴപ്പമൊന്നുമില്ല, ഡയറ്റ് അനുസരിച്ച് കഴിക്കാനുള്ളതൊക്കെ ട്രീസ കഴിക്കും, ടോയ്ലറ്റിലും പോയിക്കോളും. ജോസ് അല്ലേ ഇതൊക്കെ മാറ്റി വൃത്തിയാക്കേണ്ടത്. അത് ജോസിനെ കൊണ്ട് ചെയ്യിക്കാൻ ട്രീസയ്ക്ക് ഒരുപാട് വിഷമം. അതുകൊണ്ടാ മനഃപൂർവ്വം ആഹാരം കുറച്ചതും ടോയ്ലറ്റിൽ പോക്ക് കുറച്ചതും. ജോസുകുട്ടി ഇത് കേട്ട് വാവിട്ട് കരഞ്ഞു. അദ്ദേഹം ട്രീസയെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും ഒത്തിരി വിഷമത്തോടെ കരഞ്ഞെങ്കിലും, നിനക്ക് ഞാനുണ്ട് എന്തിനും എന്ന് പറഞ്ഞ് ട്രീസയെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു. എത്ര ബുദ്ധിമുട്ടിലും അവരുടെ സ്നേഹത്തിനും ഒരിളക്കവും തട്ടിയിരുന്നില്ല. ഞങ്ങൾക്കും അതൊരു പാഠമായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങിപ്പിരിയുന്ന ഈ കാലത്ത് ജോസ് ട്രീസ ദമ്പതികൾ കാണിച്ചു തരുന്ന ഈ സ്നേഹം, അവിടെയാണ് ഈശ്വര സാന്നിധ്യം തോന്നിയത്. അവർക്ക് വേണ്ടുന്ന ഞങ്ങളുടെ പക്കലുള്ള മരുന്നുകളും ഡയപ്പേഴ്സും എല്ലാം നൽകി ഞങ്ങൾ അടുത്ത പേഷ്യൻറ്റിനെ കാണാൻ പോയി. പക്ഷേ മനസ്സിലൊരാശ്വാസമായിരുന്നു അവിടെ നിന്നിറങ്ങുമ്പോൾ. കാരണം അവരുടെ പരസ്പര സ്നേഹത്തിൻ്റെ ആഴക്കൂടുതൽ കണ്ടപ്പോൾ. നമ്മളെപ്പോഴും പറയാറുണ്ട്, പവിത്രമായ ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. പലരുടെയും ജീവിതത്തിൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരിടവും അതാണ്. മാതൃകയാക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുന്നു. അതുകൊണ്ട് തന്നെയാവാം പലപ്പോഴും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ ജോസൂട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ കുടുംബസ്നേഹമാണ് നമ്മൾ കേട്ടത്. ഭാര്യയുടെ പിണക്കവും ഇണക്കവും ദേഷ്യവും വഴക്കുകൂടലും എല്ലാം ചേരുമ്പോൾ മാത്രമല്ല വയ്യായികയിലും ജോസൂട്ടി അവരെ ചേർത്ത് പിടിക്കാൻ, ആത്മവിശ്വാസവും ധൈര്യവും കൊടുക്കാൻ കൂടെയുണ്ട് എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു മാതൃകയാക്കി എടുക്കാൻ തോന്നുന്നത്. ആ ഒരു കുടുംബത്തിൻ്റെ വിജയവും അതുതന്നെയാണ്. ട്രീസ ജോസൂട്ടിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ടോയ്ലറ്റിൽ പോലും പോകാതിരുന്നത്. പക്ഷേ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ താൻ തയ്യാറാണ് എന്നുള്ള ഒരു തെളിവാണ് നമ്മൾ കണ്ടത്. തീർച്ചയായും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ ആ ഒരു ടീം വഴി അവരുടെ സ്നേഹത്തിൻ്റെ ആഴത്തെ കൂടുതൽ അടുപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു അനുഭവകഥ കേൾക്കുമ്പോൾ നമുക്കും നമ്മുടെ സമൂഹത്തിലും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകൾ വന്നു പോകാറുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്യാൻ ഇതുപോലെയുള്ള അനുഭവകഥകൾ നമുക്കും മാതൃകയാക്കാം. പ്രിയ ശ്രോതാക്കൾക്കും തീർച്ചയായും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ ടീമിൽ പങ്കാളികളാകാൻ, അതുപോലെ അശരണരായവർക്ക് ഒരാശ്വാസമേകുവാനും അല്ലെങ്കിൽ സഹായഹസ്തവുമായി വരുവാനും എങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു, അതിനായി റേഡിയോ സാന്ത്വനം 90.4 FM ഓഫീസായ തിരുമുല്ലാവാരം ലയൺ സെന്ററിലോ ഇനി പറയുന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. 8848558785. മറ്റൊരു അനുഭവ കഥയുമായി തീർച്ചയായും അടുത്തയാഴ്ച ഞാൻ എത്തുന്നതായിരിക്കും. യാത്രകൾ ഒരിക്കലും ഇവിടെ അവസാനിക്കുന്നില്ല, പറയാൻ അനുഭവ കഥകളും. ഇന്ന് സ്നേഹസ്പർശത്തിൽ നിന്നും നിങ്ങളോട് ഞാൻ വിട പറയുന്നു. മേരി റാണി സിജി.
2: ഇതുവരെ കേട്ടത് സ്നേഹസ്പർശം, അവതരണം മേരി റാണി സി ജെ, സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്, ഏകോപനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, കൊല്ലം.
3: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ്

0: ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: जहां कोऑपरेटिव मूवमेंट आजादी के पहले से त्रावणकोर, कोचीन, मालाबार, कई सारे क्षेत्रों में आजादी के पहले से स्ट्रक्चर्ड तरीके से कोऑपरेटिव मूवमेंट चली है.
1: സഹകരണ മേഖലയിലെ ഉൽപ്പന്ന സ്റ്റാളുകളും ശ്രീ അമിത് പ്രേമചന്ദ്രൻ എം പി, ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സഹകരണ മേഖലയിലെ വനിതാ നേതൃത്വത്തിലുള്ള വിവിധ സംരംഭങ്ങൾക്കാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊല്ലത്ത് തുടക്കം കുറിച്ചത്. എൻ സി സി എഫ് വിപണിയിലെത്തിക്കുന്ന വനിതം ഷീമാർട്ട് സ്റ്റോറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള ഭാരത് ആട്ട, ഭാരത് അരി എന്നിവയുടെ വിപണനോദ്ഘാടനവും വനിതാ കർഷകർക്കായി സൌജന്യ വിത്ത് കിറ്റുകളുടെ വിതരണോദ്ഘാടനവും ശ്രീ ഷാ നിർവഹിച്ചു. കർഷകരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പുകളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. അമൃതാനന്ദമയുടെ കാരുണ്യമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മാതാ അമൃതാനന്ദമയുടെ 73-ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിശ്വസേവാ ദിനം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ അമൃതകീർത്തി പുരസ്കാരം ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിച്ചു. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് മന്ത്രി രമേശ് ചെന്നിത്തലയിൽ നിന്ന് കേന്ദ്രമന്ത്രി ഏറ്റുവാങ്ങി. നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. 193 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാരും മുതിർന്ന പ്രതിനിധികളും പങ്കെടുക്കുന്ന സമ്മേളനം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം, സമാധാനം, സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും എആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ മറ്റന്നാൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശികാവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കും.

0: നടപ്പാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പരീക്ഷകളെ ഭീഷണിയായല്ല, മറിച്ച് അവസരങ്ങളായാണ് കാണേണ്ടതെന്നും ഏതു തരത്തിലുള്ള സമ്മർദ്ദത്തെയും നേരിടാൻ പ്രാപ്തിയുള്ളവരും കരുത്തരുമായി മാറാൻ കുട്ടികൾക്ക് കഴിയണമെന്നും പരീക്ഷാ പേ ചർച്ചയുടെ ഭാഗമായി നടന്ന ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളോട് പറഞ്ഞു.
1: किसी भी प्रकार के प्रेशर को झेलने के लिए सामर्थ्यवान बनाना चाहिए. रोते बैठना नहीं चाहिए, मान के चलना चाहिए कि जीवन में आता रहता है, दबाव बनता रहता है, तो खुद को तैयार करना पड़ता है.
0: പരീക്ഷാ സമ്മർദ്ദം ലഘൂകരിക്കുക, സന്തുലിതമായ തയ്യാറെടുപ്പ് പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലൂടെ കോടിക്കണക്കിന് ഇന്ത്യൻ യുവജനങ്ങളുടെ സമഗ്ര വികസനത്തിലേക്ക് ഈ പരിപാടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കേരളം, മാഹി, ലക്ഷദ്വീപ് തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പുലർച്ചെ 2:30 വരെ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മേഖലകളിൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. കബഡി, അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നീ ഇനങ്ങളിലായി 5 മെഡലുകൾ കൂടി നേടിയാണ് ഇന്ത്യ ഇന്ന് മികച്ച നേട്ടം കൈവരിച്ചത്. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അഭിനന്ദിച്ചു. ഒരു റിപ്പോർട്ട്.
2: പുരുഷ വനിതാ കബഡി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇരട്ട സ്വർണം നേടി. ഇറാനെതിരെ ഇന്ത്യൻ വനിതകൾ ഫൈനൽ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ പുരുഷ ടീമും ഇറാനെതിരെ വിജയം നേടി. കബഡിക്ക് പുറമെ അത്ലറ്റിക്സ്, ഷൂട്ടിംഗ്, സ്ക്വാഷ് എന്നീ ഇനങ്ങളിലും ഇന്ത്യ ഇന്ന് മെഡലുകൾ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ മാരത്തണിൽ സാവൻ ബർവാൾ വെള്ളി മെഡൽ നേടി. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ് ടീം ഇനത്തിൽ തിലോത്തമ സെൻ, വിദർശ വിനോദ്, ആഷി ചൌക്സി എന്നിവരടങ്ങിയ സംഘവും വെള്ളി സ്വന്തമാക്കി. 4 സ്വർണവും 11 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 28 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ നിലവിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. രണ്ടാം മത്സരം ഈ മാസം 30-ന് ഗുവാഹത്തിയിലും അവസാന മത്സരം ഒക്ടോബർ 3-ന് ഛത്തീസ്ഗഡിലുമാണ് നടക്കുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രക്രിയയിൽ നോട്ടീസ് ലഭിച്ച വ്യക്തികളിൽ നിന്ന് ആവശ്യമായ രേഖകൾ ശേഖരിക്കുന്നതിനായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ സന്ദർശിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ശേഷം ബിഎൽഒമാർ രേഖകൾ ECI നെറ്റ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യും. ന്യൂഡൽഹിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനമായത്. വാദം കേൾക്കാൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നേരിട്ട് വിളിച്ചു വരുത്തില്ലെന്നും ആവശ്യമെങ്കിൽ ഓൺലൈൻ വഴിയായിരിക്കും ഹിയറിംഗുകൾ നടത്തുകയെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും മേഖലയിലെ ശത്രുതാപരമായ നടപടികൾ അവസാനിപ്പിക്കുന്നതിനുമായി ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതായി റിപ്പോർട്ട്. പദ്ധതികളിന്മേലുള്ള US ഔദ്യോഗിക പ്രതികരണത്തിനായി ഇറാൻ കാത്തിരിക്കുമ്പോഴാണ് ട്രംപിന്റെ നിലപാട് സംബന്ധിച്ച വിവരങ്ങൾ ഒരു അമേരിക്കൻ പത്രം US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവിട്ടത്. യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടു. ക്രൂയിസ്, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ സാറ്റലൈറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യവ്യാപക ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും നാളെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഉപഭോക്താക്കൾ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്നും ഡിജിറ്റൽ ഇതര ബാങ്കിംഗ് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും സംസ്ഥാന ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവിയിൽ സമുദ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സാധ്യതയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അമൃതകീർത്തി പുരസ്കാര സമർപ്പണ ചടങ്ങിലും കേന്ദ്രമന്ത്രി പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ 81-ാം പൊതുസഭാ സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. കള്ളക്കടൽ സാധ്യത മുൻനിർത്തി കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മറ്റന്നാൾ വരെ ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ഏഷ്യൻ ഗെയിംസ് പുരുഷ വനിതാ കബഡിയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി.
4: യുവവാണി.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
2: റേഡിയോ സാന്തനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൗകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൗകര്യം ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ച്

അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ സെപ്റ്റംബർ 27 ഞായറാഴ്ച എല്ലാ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് RBI അറിയിക്കുന്നു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ സെപ്റ്റംബർ 27 ഞായറാഴ്ച എല്ലാ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് RBI അറിയിക്കുന്നു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.5

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ബോധത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ബുദ്ധിമാനായ പക്ഷി, ഇതാണ് ഇന്നത്തെ കഥ, കേട്ടോളൂ. ഒരു മടയനായ വേലൻ മൃഗങ്ങളെ പിടിക്കുന്നതിനു വേണ്ടി കാട്ടിൽ കുരുക്ക് വച്ച് കാത്തിരുന്നു. വളരെ നേരമായിട്ടും ഒരു മൃഗം പോലും വലയിൽ വീണില്ല. വേടന് ദുഃഖവും നിരാശയും തോന്നി. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ചെറിയ പക്ഷി വന്ന് വലയിൽ കുരുങ്ങി. ഇന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വേടൻ കരുതി. ആ ചെറിയ പക്ഷിയെയും കൊണ്ട് അവൻ യാത്രയായി. കുറെ ദൂരം പോയപ്പോൾ പക്ഷി വളരെ ദുഃഖത്തോടെ പറഞ്ഞു, വേടച്ചേട്ടാ, എന്നെ എന്തിനാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്? എന്നെ വിടു, ഞാൻ സ്വതന്ത്രമായി പറന്നു പൊക്കോട്ടെ. ഇത് കേട്ടൻ വേടൻ വിചാരിച്ചു, എന്തോ ആ മണ്ടത്തരം പറയുന്നത്, എനിക്ക് ചിരി വരുന്നു കേട്ടോ, നീ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നോ. പക്ഷി വീണ്ടും പറഞ്ഞു, എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് അങ്ങേക്ക് എന്താണ് നേട്ടം? എന്നെ കൊന്നു തിന്നാനാണെങ്കിൽ അങ്ങയുടെ വിശപ്പടക്കാനുള്ള മാംസമൊന്നും എനിക്കില്ലല്ലോ. എന്നെ വിൽക്കുന്നെങ്കിൽ വലിയ വിലയൊന്നും കിട്ടുകയും ഇല്ല. അതല്ല, എന്നെ വളർത്താനാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു ദിവസം തീർച്ചയായും ഞാൻ പറന്നു പോകും. അതുകൊണ്ട് ദയാപൂർവം എന്നെ വിട്ടയക്കൂ. നിന്നെ വിട്ടയച്ചാൽ നീ എനിക്ക് എന്തു തരും? വേടൻ ചോദിച്ചു. പക്ഷി പറഞ്ഞു, ഞാനൊരു കൊച്ചു പക്ഷിയല്ലേ, മഹാശക്തനായ അങ്ങേക്ക് എന്താണ് തരിക? എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അവ ഒരിക്കലും മറക്കരുത്. എന്തൊക്കെയാണ് അക്കാര്യങ്ങൾ? വേടൻ ചോദിച്ചു. പക്ഷി പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാവൂ. കയ്യിൽ കിട്ടുന്നവയെ ഉപേക്ഷിക്കരുത്. നഷ്ടപ്പെട്ടതിനെ ചൊല്ലി ദുഃഖിക്കുകയും അരുത്. പക്ഷി പറഞ്ഞ ഉപദേശങ്ങൾ കേട്ടു വേടൻ വളരെയധികം സന്തോഷിച്ചു. അയാൾ പക്ഷിയെ വിട്ടയച്ചു. പക്ഷി ചിറകടിച്ചു പറന്നുപോയി. ഒരു വൃക്ഷത്തിന്റെ മുകളിൽ ചെന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, മടയനായ വേടാ, നീ എന്തിനാണ് എന്നെ വിട്ടയച്ചത്? ആരെന്ത് പറഞ്ഞാലും നിനക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാവൂ എന്നു ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞത് അപ്പടി

0: നീ കേട്ടോ, എന്റെ വയറ്റിൽ ഒരു രത്നമുള്ളത് നിനക്കറിയാമോ? ഇനി നിനക്കത് കിട്ടുകയില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കിട്ടുന്നത് എന്തായാലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന്? രത്നത്തിന്റെ കാര്യം കേട്ടപ്പോൾ വേടൻ പശ്ചാത്തപിക്കാൻ തുടങ്ങി. പക്ഷിയെ പിടിക്കുന്നതിന് വീണ്ടും വല വീശി. ഇത് കണ്ടിട്ട് പക്ഷി പറഞ്ഞു, ഇനി പശ്ചാത്തപിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ പറഞ്ഞല്ലോ നഷ്ടപ്പെട്ടതിനെ ചൊല്ലി ദുഃഖിക്കരുതെന്ന്. ഇനി ഞാൻ നിന്റെ വലയിൽ കുടുങ്ങുകയില്ല. രത്നത്തിന്റെ കാര്യം മറന്നു കളയൂ, അല്ലെങ്കിലും പക്ഷിയുടെ വയറ്റിൽ രത്നമുണ്ടാകുമോ? ഇത്രയും പറഞ്ഞിട്ട് പക്ഷി ചിറകടിച്ചു പറന്നുപോയി. വേടൻ നിർനിമേഷനായി നോക്കിക്കൊണ്ടങ്ങനെ നിന്നു. എന്താ പറയുക, കിട്ടിയതിനെ അങ്ങ് വിട്ടുകളഞ്ഞു അല്ലേ? കൂട്ടുകാരെ, അങ്ങനെ ഈ കഥ ഇന്നിവിടെ അവസാനിപ്പിക്കട്ടെ. നാളെ മറ്റൊരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൌകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൌകര്യവും ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൗകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൗകര്യം ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ സെപ്റ്റംബർ 27 ഞായറാഴ്ച എല്ലാ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് RBI അറിയിക്കുന്നു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൌകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൌകര്യവും ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ സെപ്റ്റംബർ 27 ഞായറാഴ്ച എല്ലാ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് RBI അറിയിക്കുന്നു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൌകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൌകര്യവും ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും.

നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ സെപ്റ്റംബർ 27 ഞായറാഴ്ച എല്ലാ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് RBI അറിയിക്കുന്നു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ് നമ്പൂതിരി, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എന്റെ നമോവാക്കം. ചൊല്ലിന്റെ ചില്ലകൾ എന്ന പുതിയ പരിപാടിയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ചൊല്ലിന്റെ ചില്ലകൾ. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണല്ലോ. ഓരോ വിഷയത്തെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി അതിലൂടെ ആ വിഷയത്തെ അവതരിപ്പിക്കുകയാണ് ചൊല്ലിന്റെ ചില്ലകളിലൂടെ. ചൊല്ലിന്റെ ചില്ലകളിലെ ആദ്യ എപ്പിസോഡിൽ അമ്മ മഹത്വം. അമ്മ, ആ വികാരത്തിന്, ആ അനുഭവത്തിന് നിരവധി വർണ്ണനകൾ ഉണ്ട്. എത്ര പറഞ്ഞാലും തീരാത്തതാണത്. മാതാപിത ഗുരുദൈവം എന്നാണല്ലോ. അതിലും പ്രഥമ പരിഗണന അമ്മയ്ക്കു തന്നെയാണ്. അമ്മയെയാണ് നമ്മൾ ആദ്യം വണങ്ങേണ്ടത്. അമ്മ തന്നെയാണ് പ്രത്യക്ഷ ദൈവം. അമ്മ എന്ന സങ്കല്പത്തെക്കുറിച്ചുള്ള ചില പഴഞ്ചൊല്ലുകൾ ഇതാ. പത്തമ്മ തമഞ്ഞാലും പെറ്റമ്മയാകില്ല. നമ്മൾ പലരെയും അമ്മ എന്ന് വിളിക്കും. ചിലപ്പോൾ ചിലരെ വളർത്തുന്നത് തന്നെ പെറ്റമ്മ

0: ആകണമെന്നില്ല, പോറ്റമ്മയായിരിക്കും. പക്ഷേ എത്ര ചമഞ്ഞാലും ഹൃദയത്തിൽ ആയിരം അസ്ഥികൾ നുറുങ്ങുന്ന വേദന സഹിച്ച് ഭൂമിയിലേക്ക് ഇറക്കിവിട്ട അമ്മയോളം വരില്ല ആരും. അതാണ് പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആകില്ല. എന്നിട്ട് പലരും ചെയ്യുന്നതോ? നമ്മൾ ഏറ്റവും വാശി പിടിക്കുന്നത് അമ്മയോടല്ലേ, ദേഷ്യപ്പെടുന്നതും അവരോട് തന്നെയാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്, ഈ ചൊല്ല് ഒരിക്കലെങ്കിലും യാഥാർത്ഥ്യമാക്കാത്തവർ വിരളമായിരിക്കും. പലരും അത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അതാണ് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി, അതിൻ്റെ സവിശേഷത. മറ്റൊരു ചൊല്ല് നോക്കൂ, അമ്മ തല്ലിയാലും അമ്മയെ വിളിച്ചു കരയുക. കുട്ടിക്കാലത്ത് അമ്മയിൽ നിന്നും ശാസനയും ഇടയ്ക്ക് തല്ലും കിട്ടാത്തവർ ഉണ്ടാവില്ല. അമ്മ തല്ലിയാലും നമ്മൾ ആരെ വിളിച്ചാണ് കരയുന്നത്? അമ്മയെ തന്നെയാണ്. അതാണ് അമ്മ എന്ന പദത്തിന്റെ പ്രാധാന്യവും അമ്മ എന്ന സ്നേഹത്തിന്റെ ആഴവും. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പലർക്കും അമ്മയോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകുന്നു. സംസാരിക്കാൻ മടി, അമ്മ ഒരു പഴഞ്ചൻ ആണെന്നുള്ള തോന്നൽ. അമ്മയെ ദ്രോഹിക്കുന്ന മക്കൾ ഒട്ടും കുറവല്ല ഈ കാലത്ത്. യഥാർത്ഥത്തിൽ അമ്മ ശപിച്ചാൽ ഒരിക്കലും മക്കൾ ഗതി പിടിക്കില്ല. അമ്മയുടെ ശാപം അമ്മ ചത്താലും പോവില്ല എന്നാണ് ചൊല്ല്. പക്ഷേ എത്ര മക്കൾ ദ്രോഹിച്ചാലും ഒരിക്കലും സ്വന്തം മക്കളെ ശപിക്കാൻ ഒരമ്മയ്ക്കും ആവില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതാണ് അമ്മ, കൺകണ്ട ദൈവം. നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ് നമ്പൂതിരി. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28-29 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൗകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൗകര്യവും ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ സെപ്റ്റംബർ 27 ഞായറാഴ്ച എല്ലാ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് RBI അറിയിക്കുന്നു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൌകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൌകര്യവും ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOS പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ സെപ്റ്റംബർ 27 ഞായറാഴ്ച എല്ലാ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് RBI അറിയിക്കുന്നു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൌകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൌകര്യം ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. യുദ്ധം അവസാനിപ്പിക്കാനും 7 ദിവസത്തിനകം ഹോർമൂസ് കടലിടക്ക് തുറക്കാനും ലക്ഷ്യമിട്ട് ഇറാൻ US-ന് നിർദ്ദേശം സമർപ്പിച്ചതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. ചില വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ 7 ദിവസത്തിനകം കടലിടുക്ക് തുറക്കുകയും ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യുമെന്ന് UN പൊതുസഭാ സമ്മേളനത്തിനായി ന്യൂയോർക്കിലെത്തിയ വേളയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള 7 നിബന്ധനകൾ മധ്യസ്ഥർ മുഖേന US-ന് കൈമാറിയെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു. ലെബനൻ ഉൾപ്പെടെ പശ്ചിമേഷ്യയിലെ എല്ലാ യുദ്ധമുന്നണികളിലെയും ആക്രമണങ്ങളും ശത്രുതാപരമായ നടപടികളും 7 ദിവസത്തേക്ക് നിർത്തിവെക്കുക, ഇറാന്റെ മരവിപ്പിച്ച വിദേശ ആസ്തിയിൽ കുറഞ്ഞത് $1,200 കോടി വിട്ടുനൽകുക, ഇറാൻ എണ്ണയ്ക്കുള്ള US ഉപരോധം നീക്കുക, ഇറാനെതിരായ US നാവിക ഉപരോധം അവസാനിപ്പിക്കുക എന്നിവയാണ് പുതിയ നിർദ്ദേശത്തിലെ വ്യവസ്ഥകൾ. അതുപ്രകാരം വെടിനിർത്തലിന്റെ 7-ാം ദിവസം ഹോർമൂസ് കടലിടുക്ക് തുറക്കാമെന്നാണ് ഇറാന്റെ നിലപാട്. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പ്രതിമാസ വേതന പരിധി 25,000 രൂപയായി ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സൈബർ പാർക്കിൽ ജീവനക്കാർക്കായി പ്രത്യേക ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സൈബർ പാർക്കിലെ സഹ്യ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി നടന്നത്. ബസേലിയോസ് കോളേജ് അലൂമിനി അസോസിയേഷൻ നോർത്ത് അമേരിക്കൻ ചാപ്റ്ററായ വി ബസേലിയൻ സംഘടിപ്പിച്ച പ്രഥമ വാർഷിക സമ്മേളനം 2026 സെപ്റ്റംബർ 19 ന്യൂയോർക്കിലെ വാലി കോട്ടേജിലുള്ള മലബാർ പാലസിൽ നടന്നു. വൈകുന്നേരം 7 മണിക്ക് ആരംഭിച്ച സമ്മേളനത്തിൽ അംഗങ്ങളും അതിഥികളും പങ്കെടുത്തു. സംഘടനയുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനും പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമുള്ള സുപ്രധാന വേദിയായി സമ്മേളനം മാറി. ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന് മുന്നോടിയായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന വാക്കത്തോണുകളുടെ ഭാഗമായി ആൽഫ പാലിയേറ്റീവ് കെയറിന്റെയും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. 24 വിദ്യാലയങ്ങളിൽ നിന്നായി 1,600-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മറൈൻ ഡ്രൈവിൽ ഡിസ്ട്രിക്ട് പോലീസ് കമ്മീഷണർ മോഹിത് റാവത്ത് IPS ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ KM നൂർദീൻ ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചരമറിയിപ്പുകൾ. മീനടം കിഴക്കിക്കുറ്റ് വർഗീസ് ഐപ്പിന്റെ ഭാര്യ സോമി വർഗീസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. പാമ്പാടി വെള്ളൂർ ഇല്ലിവളവ് വെട്ടിക്കുന്നിൽ എബ്രഹാം വി എബ്രഹാം അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. പരത്താനം വലിയ വീട്ടിൽ VT തോമസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺ

0: ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ സെപ്റ്റംബർ 27 ഞായറാഴ്ച എല്ലാ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് RBI അറിയിക്കുന്നു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൗകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൗകര്യവും ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാർ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ സെപ്റ്റംബർ 27 ഞായറാഴ്ച എല്ലാ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് RBI അറിയിക്കുന്നു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഒരു പ്രത്യേക അറിയിപ്പ്. സെപ്റ്റംബർ 28, 29, 30 തീയതികളിൽ ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അസൗകര്യങ്ങളും പരിഗണിച്ച് SBI ഇടപാടുകാർ ഏത് ബാങ്കിന്റെ ATM സൗകര്യവും ഉപയോഗിച്ചാലും പ്രത്യേക ചാർജുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചു. പൊതുജന താൽപര്യാർത്ഥം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.
1: സാന്ദ്രാനന്ദാവബോധാത്മകമനുഭവ

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.